ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 13, കൊല്ലവർഷം 1202 ചിങ്ങം 19, 2026 സെപ്റ്റംബർ 4 തീയതി വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹിറ്റ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റും 10 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ, മലയാളികൾ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്ന വരികൾ. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയുടെ തുടക്കം അങ്ങനെയാണല്ലോ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ 9-ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. യാദവ വംശത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും 8-ാമത്തെ പുത്രൻ, മഹാവിഷ്ണുവിന്റെ 9-ാമത്തെ അവതാരം. മഹാവിഷ്ണു എന്ന ഈശ്വരൻ അവതാരം കൈക്കൊള്ളുമ്പോൾ 3 തരത്തിലുള്ള അവതാരങ്ങളാണ് സ്വീകരിക്കുന്നത്. 1-ാമത്തെ അവതാരം പൂർണ്ണശക്തിയുള്ള അവതാരം, അതാണ് ദശാവതാരങ്ങൾ. അവതാരങ്ങളിലെ 2-ാമത്തെ വിഭാഗത്തിന് ആവേശം എന്നാണ് പറയുക. കൃഷ്ണൻ മാങ്ങാട്ടച്ചനായി മാറുന്നത് ആവേശാവതാരമാണ്, താൽക്കാലിക അവതാരമാണ് ആവേശം. 3-ാമത്തെ അവതാരത്തെ അംശാവതാരമെന്നാണ് പറയുക. മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരുമാണ് അംശാവതാരങ്ങൾ. മഹാവിഷ്ണുവിന് ദശാവതാരങ്ങൾ കൈക്കൊള്ളേണ്ടി വന്നത് ഭൃഗുമഹർഷിയുടെ ശാപം കൊണ്ടാണ്. ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണാവതാരം. ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണു 2 അവതാരങ്ങൾ കൈക്കൊണ്ടു, ബലരാമനും ശ്രീകൃഷ്ണനും. അതുകൊണ്ടാണ് ദ്വാപരയുഗം എന്ന പേര് വന്നത്. വിഷ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വിഷ്ണു എന്ന വാക്കുണ്ടായത്. ചുവടുവെക്കുക, വ്യാപിക്കുക, സക്രിയമാകുക എന്നാണ് വിഷ് എന്ന വാക്കിന്റെ അർത്ഥം. വിഷ്ണു എന്നാൽ വ്യാപനശീലമുള്ളവൻ എന്നാണർത്ഥം. മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ അവതാരങ്ങളിൽ ഏറ്റവും ജനകീയ

0: ീയമാണ്. കൃഷ് എന്നാൽ ഒഴുവുക എന്നാണർത്ഥം. നാ എന്നാൽ പരമാനന്ദം എന്നും കൃഷ്ണൻ എന്നാൽ പരമാനന്ദത്തിന്റെ ഇരിപ്പിടമാണെന്നാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നത്. കൃഷ്ണ എന്നതിന് ഇരുണ്ടത് അഥവാ കറുത്തത് എന്ന അർത്ഥവുമുണ്ട്. അതുകൊണ്ടാണ് കരിങ്കല്ലിനെ കൃഷ്ണശില എന്ന് വിളിക്കുന്നത്. ഋഗ്വേദത്തിൽ കൃഷ്ണ എന്ന വാക്കിന് തമസ് ഇരുട്ട് രാത്രി എന്നൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്നു. കർഷ് എന്ന ധാതുവിന്റെ അർത്ഥം ആകർഷിക്കുന്നവൻ എന്നാണ്. എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. കൃഷ്ണനെ കുഞ്ഞിന്റെ രൂപത്തിൽ കാണുന്നവർ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുന്നു. ഈശ്വരനായി ആരാധിക്കുന്നവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നു. കുസൃതിക്കാരനായ പയ്യനാകുമ്പോൾ കണ്ണനാകുന്നു. കൊഞ്ചൽ കൂടുമ്പോൾ അമ്മയ്ക്ക് കള്ളക്കണ്ണനായി മാറുന്നു. പ്രണയനായകനാവുമ്പോൾ കോലക്കുഴൽ കൃഷ്ണനാകുന്നു. നയതന്ത്ര വിദഗ്ധനാകുമ്പോൾ സാരഥിയാവുന്നു. പ്രകൃതി സംരക്ഷകനാകുമ്പോൾ കാളിയ മർദ്ദകനാവുന്നു. കൃഷ്ണൻ ജനിച്ചത് ക്രിസ്തുവിന് മുൻപ് 3228 ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയിലും രോഹിണി നക്ഷത്രത്തിലെ ഒരു ബുധനാഴ്ചയാണെന്നാണ് വിശ്വാസം. കൃഷ്ണനെന്ന് കേൾക്കുമ്പോൾ രാധയെ ഓർക്കാതെങ്ങനെ? പ്രണയത്തിന്റെ അധിദേവതയാണ് രാധ. പ്രണയദേവനാണ് ശ്രീകൃഷ്ണനും. രാധയും കൃഷ്ണനും ചേരുമ്പോൾ രാധാകൃഷ്ണനുണ്ടാകുന്നു. ശ്രീകൃഷ്ണന് രണ്ടു പ്രധാന സഖിമാരുണ്ടായിരുന്നു, രാധയും വിരജയും. രാധ പ്രായത്തിൽ തന്നെക്കാൾ മൂത്തതായിരുന്നു. അതുകൊണ്ടുതന്നെ രാധയോടുള്ള സഖിത്വം അനിർവചനീയമായിരുന്നു. രാധ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഖിയാണ്. രാധയെന്നാൽ ലക്ഷ്മീദേവിയുടെ അവതാരമാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ലളിതഗാനങ്ങളും പ്രണയഗാനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് കൃഷ്ണനെ കുറിച്ചാണ്, രാധയെക്കുറിച്ചാണ്. ഓരോ ഭക്തനും പിറക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും ഉണ്ണിക്കണ്ണനെന്നു സങ്കല്പിക്കുന്നു. കൗമാര പെൺകുട്ടികൾ രാധയെന്നു സങ്കല്പിക്കുന്നു. കൃഷ്ണൻ ഒരു സാർവലൗകിക സങ്കല്പമാണ്. കൃഷ്ണൻ മരിക്കുമ്പോൾ 125 വയസ്സ് പൂർത്തിയായിരുന്നു. അർജുനാണ് ദ്വാരകയിൽ വന്ന് ശ്രീകൃഷ്ണന്റെ സംസ്കാരക്രിയ നടത്തിയത്. പട്ടമഹിഷികളായ രുക്മിണി, ജാമ്പവതി എന്നിവരും സംസ്കാര ചടങ്ങിൽ അഗ്നിപ്രവേശം ചെയ്തു. സത്യഭാമ വാനപ്രസ്ഥം അനുഷ്ഠിച്ചു. ശേഷം ഭാര്യമാരെ ദ്വാരകയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കാട്ടാളന്മാർ ആക്രമിച്ചു. എന്നാൽ അവർ പിടികൊടുക്കാതെ സരസ്വതി നദിയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന് 120 പേരുകൾ പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. ശ്രീകൃഷ്ണൻ എന്നും മനുഷ്യഹൃദയത്തിൽ ഭാവനയുടെ പുതിയ നീരുറവുകൾ സൃഷ്ടിക്കുന്ന സർഗ സ്രോതസ്സാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-5 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. പരിസ്ഥിതി സൌഹൃദ കപ്പൽ ഗതാഗതം സാധ്യമാക്കുന്നതിൽ ഇന്ത്യ മുൻനിരയിലുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദി എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്വാൽപഹാരി ക്യാമ്പസിൽ നടപ്പാക്കുന്ന ഹരിത ഷിപ്പിംഗ് പദ്ധതികൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി. രാജ്ഘട്ട് സ്മാരകത്തിന്റെ പ്രവർത്തനം, പരിപാലനം, ശുചിത്വം, നടത്തിപ്പ് എന്നിവ വിലയിരുത്തുന്നതിന് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതലയോഗം ചേർന്നു. കേന്ദ്രമന്ത്രി മനോഹർലാൽ അധ്യക്ഷനായിരുന്നു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട് IIM ക്യാമ്പസിൽ തുടക്കം. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശനെ കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ പദ്ധതി ആരംഭിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം.

തീരുമാനമെടുത്തത്. അഞ്ചാം പനിക്കെതിരെ എല്ലാവരും കുത്തിവയ്പ്പെടുക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ. എല്ലാ പ്രായക്കാർക്കും മീസിൽസ് വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നതെന്നും ഡിഎംഒ അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഈ നിലയത്തിൽ ഇന്ന് രാവിലെ 6:10 കാവ്യാഞ്ജലി. കുമാരനാശാന്റെ പ്രരോദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലപിക്കുന്നത് അനുപമ മോഹൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിലകം, കനലുകൾ കത്തുന്ന ചൂളയിൽ കനവുകൾ പൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ. കാസർഗോഡ് ജില്ലയിലെ എരിക്കുളം ഗ്രാമത്തിൽ മൺപാത്ര നിർമ്മാണത്തിലേർപ്പെട്ട സ്ത്രീകൾ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീക്കൽ ചൊല്ലീസ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സുധാ രഘുനാഥൻ പാടിയ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ, അഫ്സൽ, മാർക്കോസ്, കണ്ണൂർ ഷെരീഫ് എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തി. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1:00 മില്ലേനിയം മെലഡീസ് ചലച്ചിത്ര ഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം മിന്നാ മിനികൾ വെളിച്ചം കാട്ടിയ വഴി 9 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00, 6:00, രാത്രി 7:35, 9:30, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള
1: Indian Space Research Organisation ISRO has successfully launched its Earth Observation Satellite EOS-05 on board GSLV-F17 rocket from Sriharikota in Andhra Pradesh early this morning. After a 27-hour countdown, GSLV-F17 rocket with satellite EOS-05 lifted off at 2:55 a.m. from the second launch pad at Satish Dhawan Space Centre. EOS-05 is a state-of-the-art Earth observation satellite and India's first imaging satellite from geosynchronous orbit, enabling advanced imaging across visible, infrared, multispectral and hyperspectral bands. The satellite will provide real-time imagery and help the nation in areas including agriculture and disaster management. ISRO said that the state-of-the-art satellite was successfully placed into sub-geosynchronous orbit about 18 minutes after it lifted off from the spaceport. ISRO Chairman V. Narayanan said the mission will further strengthen India's Earth observation capabilities and improve the delivery of Earth observation services. Government has constituted a 31-member Joint Committee of Parliament on Foreign Contribution Regulation Amendment Bill 2026. Lok Sabha MP Sanjay Jaiswal will head the joint panel to examine the FCRA Amendment Bill. Prominent names from Lok Sabha in the committee include Bhartruhari Mahtab, Tejasvi Surya, Nishikant Dubey, A. Raja and Supriya Sule. From Rajya Sabha, Harshvardhan Shringla, Sanjay Kumar Jha, Praful Patel and Menaka Guruswamy have been included in the committee. Both Houses of Parliament on 12th August gave nod for referring the Foreign Contribution Regulation Amendment Bill 2026 to the Joint Parliamentary Committee for further scrutiny. The bill aims to further amend the Foreign Contribution Regulation Act 2010. The

കുമാരനാശാന്റെ പ്രരോദനം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് അനുപമ മോഹൻ. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 15:31. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ ആദ്യഗാനം ചിത്രപാടിയത്.

0: പി ജയചന്ദ്രൻ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്നേ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. എടക്കാടിനും കണ്ണൂർ സൌത്തിനുമിടയിലുള്ള NH ബീച്ച് ലെവൽ ക്രോസ് ഗേറ്റ് ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാത്രി 11 മണിവരെ അടച്ചിടും. മത്സ്യഫെഡിന്റെ മികവ് പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം 8 ഉച്ചയ്ക്ക് 12 മണിക്ക് കാസർകോട് കസബ കടപ്പുറം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഹാളിൽ മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിക്കും.

കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡാക് അദാലത്ത് 8:00 3:00 പയ്യാമ്പലത്തുള്ള കണ്ണൂർ ഡിവിഷൻ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. തപാൽ സേവനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഇന്ന് വൈകുന്നേരത്തിനകം സമർപ്പിക്കണം. CBSE ക്ലസ്റ്റർ 10 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ശ്രീകണ്ഠപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ന് ആരംഭിക്കും. ശിവോഹം ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നെസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകിവരുന്ന മയിൽപീലി പുരസ്കാരം ഇന്ന് രാവിലെ 11:00 കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കണ്ണൂർ താലൂക്ക് വികസന സമിതിയുടെ നാളെ നടത്താനിരുന്ന യോഗം 8:00 രാവിലെ 11:00 മാറ്റിവച്ചു. നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വെസ്റ്റ് എളേരി ഗവൺമെന്റ് വനിതാ ITI ഒരു വർഷ കാലാവധിയുള്ള ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി എന്നീ ട്രേഡുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 7 സ്പോട്ട് അഡ്മിഷൻ നടക്കും. ഫോൺ നമ്പർ 0467234166. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് എസ്എപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ തൊഴിൽ പരിശീലനം ആരംഭിക്കുന്നു. ഫോൺ നമ്പർ 9495999712. ജൽജീവൻ മിഷന്റെ ഭാഗമായി തൃപ്പങ്ങോട്ടൂർ, മാങ്ങാട്ടിടം, കുന്നോത്തുപറമ്പ്, ചൊക്ലി, ന്യൂ മാഹി എന്നീ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ ചീരാറ്റ അമ്പലപ്പുഴ പാലം വഴിയുള്ള ഗതാഗതം 7:00 രാവിലെ 10:30 മുതൽ 2:00 പൂർണ്ണമായും മുടങ്ങും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കണ്ണൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4:00 ശോഭായാത്ര നടക്കും. കണ്ണൂർ വിളക്കുന്നറയിൽ നിന്ന് ആരംഭിച്ച് തെക്കി ബസാർ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൽ സമാപിക്കും. മാമ്പ വിളയാറോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 4:30 ഘോഷയാത്ര നടക്കും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയും ഉണ്ടാകും. ചാല ഈസ്റ്റ് കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇന്ന് വിവിധ പരിപാടികളോടെ നടക്കും. ആദ്യഘടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇന്ന് രാവിലെ മുതൽ നടക്കും. കണ്ണാടിപ്പറമ്പ് പാർത്ഥസാരഥി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് വിവിധ പരിപാടികൾ നടക്കും. കനകമല നാഗർ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ദിന മഹോത്സവം ഇന്നു നടക്കും. ആടൂർ തച്ചൻകുണ്ടൽ മടപ്പുരയിൽ നാളെ വൈകിട്ട് നേർച്ച വെള്ളാട്ടം നടക്കും. തലശ്ശേരി മടത്തും ഭാഗം കൂട്ടായ്മ 11 വാർഷികവും മാഗസിൻ പ്രകാശനവും നാളെ വൈകുന്നേരം 4:00 നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
4: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക്

0: ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582. ഏ തടിയാ, ഈ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയ്ൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
8: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
9: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം, മാസ് ഓണം ഓഫർ തുടരുന്നു.
9: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
8: TNC apply.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കോയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഒരു TV വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
14: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5:30 ഒപ്പന, റിഫയ ഒപ്പന സംഘം അവതരിപ്പിച്ചത്. 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണവരം വെറ്റനറി ഡിസ്പെൻസറിയിലെ വെറ്റനറി സർജൻ ഡോക്ടർ കെ പി ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിന് ശേഷം അത്യാധുനിക ഭൗമനിരീക്ഷണ പേടകം ഭ്രമണപഥത്തിലെത്തിയതായി ISRO അറിയിച്ചു. 27 മണിക്കൂർ നീണ്ട കൌണ്ടൌൺ പൂർത്തിയാക്കിയതിനു ശേഷമാണ് 2367 കിലോ പേലോഡ് പിണ്ഡത്തോടുകൂടി GSLV-F17 റോക്കറ്റ് പുലർച്ചെ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാമത്തെ വിക്ഷേപണത്തുറയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഉപഗ്രഹം തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനൊപ്പം കൃഷി, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് സഹായകരമാകും. ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ, ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM സമർപ്പിത

0: നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIMK ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
1: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച കേസ് ഡിമിയ നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി കെ.എം. ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും കെ.എം. ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കെ.എം. അഭിജിത്ത് എംഎൽഎയുടെ നേതൃത്വത്തിൽ എംഎൽഎ.കെ.ആർ വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ ഒ. സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇ.പി.എഫ് പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത ഭാരത് അഭിയാന്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർകോട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി. ജഗന്നിവാസൻ.
2: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറിലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. സെപ്റ്റംബർ 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000-ക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1,000-ത്തോളം ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിന്

0: 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
1: കെസിഎല്ലിന്റെ ലീഗ് റൌണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇതിനു മുമ്പ് നടത്തിയ പല ഉപവാസങ്ങളെക്കാൾ തനിക്ക് ശാന്തിയും സന്തോഷവും നൽകിയ ഉപവാസമാണിതെന്ന് ഗാന്ധിജി പറയുകയുണ്ടായി.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

വെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്തവരോട് അദ്ദേഹം ഹിന്ദുസ്ഥാനിയിൽ സംസാരിച്ചു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനാവുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നാൽ ദൈവാനുഗ്രഹത്താൽ ഇന്ന് എന്റെ ശബ്ദം ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു. സ്വയം ശുദ്ധീകരണ യജ്ഞം നിങ്ങൾ ഓരോരുത്തരും തുടർന്നു പോവുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഊർജം അന്ത്യം വരെ ഞാൻ നിലനിർത്തിയേക്കാം. ക്ഷമകേട് എന്നെ ബാധിച്ചിട്ടില്ല. അനിർവചനീയമായ ഒരു ശാന്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ ചുറ്റുപാടും ശാന്തി കൈവരുന്നില്ലെങ്കിൽ തുടർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരിക്കൽ കൂടി ഞാൻ വെളിപ്പെടുത്തട്ടെ. ഡോക്ടർമാരും അടുത്ത സഹപ്രവർത്തകരും ചേർന്ന് ഉപവാസത്തിൽ ഗാന്ധിജി പാലിക്കുന്ന കടുത്ത നിബന്ധനകളിൽ നിന്നും അദ്ദേഹത്തെ പിന്മാറ്റാൻ ശ്രമിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മധുരം ചേർത്ത നാരങ്ങാനീരിന്റെ ചില തുള്ളികൾ ചൂടുവെള്ളത്തിൽ ചേർക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഗാന്ധിജി അതിന് സമ്മതിച്ചില്ല. ശനിയാഴ്ച വൈകുന്നേരം കിടക്കയിൽ ചാരിയിരുന്നു കൊണ്ട്

0: കേവലം 3 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത് ജനങ്ങളോടായി. ദൈവത്തിന്റെ കാരുണ്യമാണ് ഉപവാസത്തിന്റെ 5-ാം ദിവസമായ ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത്. ഇന്നത്തെ എന്റെ സന്ദേശം സുശീല ബെഹൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നതാണ്. യോഗത്തിൽ വായിച്ചു കേൾപ്പിക്കപ്പെട്ട ആ സന്ദേശം ഇതായിരുന്നു: എന്റെ ഈ ഉപവാസം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് നിങ്ങൾ കരുതരുത്. മനസ്സാക്ഷിയുടെ കർത്തവ്യ നിർവഹണത്തിനായുള്ള ആഹ്വാനം മാത്രമാണിത്. ഞാൻ അനുഭവിക്കുന്ന തീവ്രവേദനകളിൽ നിന്നും ഉപവാസം ഉടലെടുത്തു. ഇതിന് സാക്ഷിയായി ഡൽഹിയിൽ എന്നെ ദൈനംദിനം സന്ദർശിച്ച സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യ ആകെ തന്നെ ഈ ഉപവാസത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ പിന്മാറുകയില്ല. ഈ ഉപവാസത്തിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണെന്ന് അവരെയെല്ലാം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. എന്നെക്കൊണ്ട് ഉപവാസം അവസാനിപ്പിക്കാൻ അവരാരും തന്നെ തിളക്കം കൂട്ടേണ്ടതില്ല. മറിച്ച് തങ്ങൾ പിശാചിനെ ഉപേക്ഷിച്ച് ദൈവത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നുവെന്ന് സത്യസന്ധമായി അവർ എന്നെ ബോധ്യപ്പെടുത്തട്ടെ. താൻ നിരാഹാരം അവസാനിപ്പിക്കണമെങ്കിൽ 7 നിബന്ധനകൾ നിരുപാധികം അംഗീകരിക്കപ്പെടണമെന്ന് ബാപ്പു ഷഠിച്ചു. മൗലാന ആസാദാണ് ഗാന്ധിജിയുടെ ഉപാധികൾ വായിച്ചു കേൾപ്പിച്ചത്. അടുത്തുതന്നെ നടക്കേണ്ടുന്ന ഖ്വാജ ബക്തിയാർ സാഹിബ് ഉറൂസ് നിർഭയം അനുഷ്ഠിക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കണം. അമ്പലങ്ങളാക്കപ്പെട്ട മുസ്ലിം പള്ളികൾ പള്ളികളായി തന്നെ തിരിച്ചു നൽകണം. അവ അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടുകയും വേണം. കരോൾബാഗ്, സബ്സി മണ്ഡി, ബഹർഗഞ്ച് എന്നീ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർക്ക് സ്വൈരവിഹാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. ജീവരക്ഷാർത്ഥം പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളെ തിരിച്ചുവരാൻ അനുവദിക്കണം. തീവണ്ടികളിൽ സഞ്ചരിക്കാൻ മുസ്ലിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകണം. മുസ്ലിങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം ഉടൻ തന്നെ പിൻവലിക്കണം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അമുസ്ലിങ്ങൾ കുടിയേറുന്നത് മുസ്ലിങ്ങളുടെ സമ്മതപ്രകാരമായിരിക്കണം. ഇത്രയുമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഇന്ന് ഉപവാസത്തിന്റെ 6-ാം ദിവസം സൂര്യോദയത്തിന് മുമ്പായി തന്നെ ഗാന്ധിജി തന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രവർത്തനനിരതനായി സമുദായ മൈത്രിക്ക് വേണ്ടിയുള്ള തന്റെ നിലക്കാത്ത ആഹ്വാനം ഹരിജനിലൂടെ അദ്ദേഹം ആവർത്തിച്ചു. ദേവനാഗരി ലിപിയും ഉറുദു ലിപിയും തുടർന്നും ഇന്ത്യയിൽ പ്രചരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഉപവാസത്തിന്റെ 6-ാം ദിവസമായ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ ഇത് എഴുതുന്നത്. ഒട്ടേറെ വേദനാജനകങ്ങളായ ഓർമ്മകൾ എന്റെ മനസ്സിൽ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദിയുടെയും ഉറുദുവിന്റെയും പേരിൽ ആളുകൾ കലഹിക്കാതിരിക്കട്ടെ. സാരേ ജഹാ സേ അച്ഛ ഹിന്ദുസ്ഥാ ഹമാര എന്ന ഗാനം ആരുടെ ഹൃദയത്തെയാണ് പുളകം കൊള്ളിക്കാതിരിക്കുന്നത്? ഈ വരികൾ ഹിന്ദിയാണോ ഉറുദുവാണോ എന്ന് നാം ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കേണ്ടതുമില്ല. കൃത്രിമമായി പടച്ചുവിടുന്ന കലഹങ്ങളും ആഭ്യന്തര വിദ്വേഷങ്ങളും അവസാനിപ്പിക്കേണ്ട സമയമാണിത്. സർവസമുദായ മൈത്രി യാത്രകൾ ഡൽഹിയിൽ അങ്ങോളമിങ്ങോളം സംഘടിപ്പിക്കപ്പെട്ടു. രേഖാമൂലം നൽകണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ട ഉറപ്പുകൾ യഹൂദി തയ്യാറാക്കി അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു. രാത്രി 12:40 ആലപിക്കപ്പെട്ട പ്രാർത്ഥനാ ഭജനകൾ കേട്ടുകൊണ്ടും മൗലാന ആസാദ് നൽകിയ പഴനീരിന്റെ ചില തുള്ളികൾ കഴിച്ചുകൊണ്ടും മഹാത്മജി തന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ അഗ്നി പരീക്ഷണത്തിൽ നിന്നും പിന്മാറി.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ M. മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റായി എന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കിട്ടുവാൻ ഞാൻ അപേക്ഷ നൽകി. ബോംബെ ഹൈക്കോടതിയിലെ ഒരു പ്രവേശന സർട്ടിഫിക്കറ്റ് എന്റെ കൈവശമുണ്ടായിരുന്നു. ബോംബെയിൽ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്റെ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വന്നു. പ്രവേശന ഹർജി ഒന്നിച്ച് ഹർജിക്കാരന്റെ സ്വഭാവ നടപടികളെ സംബന്ധിച്ച് രണ്ട് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടിയിരുന്നു. ഈ സർട്ടിഫിക്കറ്റുകൾ യൂറോപ്യന്മാരുടേതായാൽ അവയ്ക്ക് കുറെ കൂടി വിലയുണ്ടാകും എന്ന് കരുതി അബ്ദുള്ള സേട്ട് മുഖേന ഞാൻ അറിയാനിടയായ രണ്ട് യൂറോപ്യൻ കച്ചവടക്കാരിൽ നിന്ന് ഞാൻ

അവ സമ്പാദിച്ചു. ഹർജി ബാറിലെ ഒരംഗം മുഖേന വേണം ഹാജരാക്കുക എന്ന് നിശ്ചയമുണ്ടായിരുന്നു. സാധാരണ അറ്റോർണി ജനറലാണ് ഇപ്രകാരമുള്ള ഹർജികൾ ഹാജരാക്കിയിരുന്നത്. അത് അദ്ദേഹം സൗജന്യമായിട്ടാണ് ചെയ്തു വന്നത്. മെസേഴ്സ് ദാദ അബ്ദുള്ള കമ്പനിയുടെ നിയമോപദേഷ്ടാവായിരുന്ന എസ്കോംബായിരുന്നു അറ്റോർണി ജനറൽ. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹം എന്റെ ഹർജി ഹാജരാക്കിക്കൊള്ളാം എന്ന് പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ എന്റെ ഹർജിയെ എതിർത്തുകൊണ്ട് നെറ്റാളിലെ നിയമസംഘം എനിക്കൊരു നോട്ടീസ് അയച്ചത് എന്നെ ആശ്ചര്യപ്പെടുത്തി. അവരുടെ ആക്ഷേപങ്ങളിൽ ഒന്ന്, എന്റെ അസൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഹർജി ഒന്നിച്ച് ഹാജരാക്കിയിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ പ്രധാനമായ ആക്ഷേപം മറ്റൊന്നായിരുന്നു. അഡ്വക്കേറ്റുമാരുടെ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒരു കറുത്ത മനുഷ്യൻ അപേക്ഷകനായേക്കാം എന്ന് തൽക്കർത്താക്കന്മാർ ആലോചിച്ചിരിക്കില്ല. ഇതായിരുന്നു നിയമസംഘത്തിന്റെ മുഖ്യമായ ന്യായം. നെറ്റാളിന്റെ വളർച്ചയ്ക്ക് കാരണം യൂറോപ്യന്മാരുടെ പരിശ്രമങ്ങളാണ്. അതുകൊണ്ട് നെറ്റാളിലെ ബാറിൽ പ്രാധാന്യം യൂറോപ്യന്മാർക്കായിരിക്കണം. കറുത്ത മനുഷ്യർക്ക് പ്രവേശനം അനുവദിച്ചാൽ അവർ കാലക്രമത്തിൽ യൂറോപ്യന്മാരെക്കാളും അധികമാകും. അങ്ങനെ വന്നാൽ യൂറോപ്യന്മാരുടെ രക്ഷയ്ക്കുള്ള നെടുന്തൂണ് തന്നെ ഒടിഞ്ഞുപോവുകയും ചെയ്യും. തങ്ങളുടെ ഈ ആക്ഷേപത്തെ പിന്താങ്ങി വാദിക്കാനായി നിയമസംഘം പേരുകേട്ട ഒരു നിയമജ്ഞനെ തന്നെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിനും അബ്ദുള്ള സേട്ടുമായി ബന്ധമുള്ളതിനാൽ അദ്ദേഹം തന്നെ വന്നു കാണാൻ സേട്ട് മുഖേന എന്നെ അറിയിച്ചു. അദ്ദേഹം യാതൊന്നും മറച്ചുവെക്കാതെ എന്നോട് സംസാരിക്കുകയും എന്റെ പൂർവചരിത്രത്തെ സംബന്ധിച്ച സംഗതികൾ അന്വേഷിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾക്കെതിരായി എനിക്ക് യാതൊന്നും പറയാനില്ല. ഭാഗ്യം തണ്ടി നടക്കുന്ന കോളനിജാതനായ ഒരു ഇന്ത്യക്കാരനായിരിക്കുമോ നിങ്ങൾ എന്നായിരുന്നു എന്റെ സംശയം. നിങ്ങളുടെ ഹർജി ഒന്നിച്ച് അസൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന സംഗതി എന്റെ സംശയത്തെ ബലപ്പെടുത്തുകയും ചെയ്തു. അന്യന്മാരുടെ സർട്ടിഫിക്കറ്റുകളെ തങ്ങളുടേത് എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളവരെ എനിക്കറിയാം. യൂറോപ്യൻ കച്ചവടക്കാരിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ച് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾക്ക് എന്റെ ദൃഷ്ടിയിൽ വിലയില്ല. നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്തറിയാം? നിങ്ങളുമായുള്ള അവരുടെ പരിചയം എത്രത്തോളം ഉണ്ടായിരിക്കാം? ഇങ്ങനെ നോക്കിയാൽ ഇവിടെയുള്ള എല്ലാവരും എനിക്ക് അപരിചിതന്മാരല്ലേ. അബ്ദുള്ള സേട്ട് കൂടി എന്നെ ആദ്യമായി അറിയാനിട വന്നത് ഇവിടെ വച്ചാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന് മറുപടിയായി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എങ്കിലും അദ്ദേഹം നിങ്ങളുടെ പ്രദേശക്കാരനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ അച്ഛൻ അവിടെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ അബ്ദുള്ള സേട്ടിന് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് വിവരമുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ അഫിഡവിറ്റ് ഹാജരാക്കിയാൽ പിന്നെ എനിക്ക് ഒരാക്ഷേപവുമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹർജിയെ എതിർക്കുവാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ നിയമസംഘത്തെ സന്തോഷപുരസരം അറിയിക്കാം. എനിക്ക് ദേഷ്യം വന്നുവെങ്കിലും ഞാൻ എന്റെ വികാരങ്ങളെ അടക്കിവെച്ചു. ഞാൻ അബ്ദുള്ള സേട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അവരതിനെ നിരാകരിച്ച് യൂറോപ്യന്മാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും. അത്രയുമല്ല, അഡ്വക്കേറ്റിന്റെ നിലയിൽ എനിക്ക് പ്രവേശനം നൽകുന്നതും എന്റെ ജനനം പൂർവചരിത്രം മുതലായതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്റെ ജനനം എളിയ നിലയിലുള്ളതും ആക്ഷേപത്തിന് വകവയ്ക്കുന്നതുമാണെങ്കിൽ തന്നെ അത് എന്റെ ഒരു അപരാധമാക്കുവാൻ എന്ത് ന്യായമാണുള്ളത് എന്നിങ്ങനെ പല ചോദ്യങ്ങളും എന്റെ മനസ്സിലുദിച്ചു. എങ്കിലും ഞാൻ അവയെല്ലാം അമർത്തിവെച്ചു. പുറത്തേക്ക് ഇത്രമാത്രം പറഞ്ഞു. ഈ വിവരങ്ങളെല്ലാം ആവശ്യപ്പെടുവാൻ നിയമസംഘത്തിന് അധികാരമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അഫിഡവിറ്റ് ഹാജരാക്കുവാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ അബ്ദുള്ള സേട്ടിന്റെ അഫിഡവിറ്റ് ഹാജരാക്കി. അത് നിയമസംഘത്തിന്റെ നിയമോപദേഷ്ടാവിന് സമർപ്പിച്ചു. തനിക്ക് തൃപ്തിയായി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ സംഘം തൃപ്തിപ്പെട്ടില്ല. അവർ കോടതിയിൽ എന്റെ ഹർജിയെ എതിർത്തു. കോടതി മിസ്റ്റർ എസ്കോംബിനോട് മറുപടി പറയാൻ ആവശ്യപ്പെടുക കൂടി ചെയ്യാതെ സംഘത്തിന്റെ ആക്ഷേപത്തെ തള്ളി തീർപ്പ് കൽപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിന്റെ സാരം ഇതാണ്: ഹർജിക്കാരൻ അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന വാദം സാരമുള്ളതല്ല. അദ്ദേഹം ഒരു വ്യാജമായ അഫിഡവിറ്റാണ് ഹാജരാക്കിയിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാവുന്നതും കുറ്റക്കാരനെന്ന് കണ്ടാൽ അപ്പോൾ രജിസ്റ്ററിൽ നിന്ന് നീക്കാവുന്നതുമാണ്. വെളുത്ത മനുഷ്യരും കറുത്ത മനുഷ്യരും തമ്മിൽ നിയമദൃഷ്ട്യാ

0: യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെയിരിക്കെ മിസ്റ്റർ ഗാന്ധി ഒരു അഡ്വക്കേറ്റ് ആകുന്നതിനെ തടയുവാൻ ഈ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹർജി നാം സ്വീകരിക്കുന്നു. ഗാന്ധി, ഇനി നിങ്ങൾ സത്യവാചകം ചൊല്ലിക്കൊള്ളുവിൻ. ഞാൻ എഴുന്നേറ്റ് നിന്ന് രജിസ്ട്രാർ മുമ്പാകെ സത്യവാചകം ചൊല്ലി. അത് കഴിഞ്ഞ ഉടനെ ചീഫ് ജസ്റ്റിസ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, ഇനി നിങ്ങൾ നിങ്ങളുടെ തലപ്പാവ് എടുത്തു മാറ്റണം. ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാരിസ്റ്റർമാർ ധരിക്കേണ്ടുന്ന ഉടുപ്പിനെ സംബന്ധിച്ചുള്ള കോടതി റൂളുകൾക്ക് നിങ്ങൾ വഴിപ്പെടണം.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. മഞ്ചേശ്വരം ബ്ലോക്കിൽ വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്റിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11:30 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-4224-6. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, കന്നഡ മീഡിയം ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേട്ടിട്ട് യോഗ്യത നിർബന്ധമാണ്. 8:00 രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 7:00 രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 8:00 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498-5295-101. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9:00 രാവിലെ 11:00 കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746-7232-66. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8:00 രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9847-1571-20. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11:00 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467-2203118. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11:00 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9400-0064-947. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള

0: തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒ പി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221552. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 9447522079. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ് സർവേക്ഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ ഉച്ചയ്ക്ക് 2 ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.

0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
2: ഐ ആം വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo-imaging star satellite, in the intended and required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടിയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി

0: ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ രണ്ട് വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി രണ്ട് വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000-ത്തോളം ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ MLA. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ

0: സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9-ാം നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഇപിഎഫ് നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഇപിഎഫ് രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7:00 കഴിഞ്ഞ് 35:12.
2: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075-680-412.
1: FM ഡയറി തുടർന്ന് കേൾക്കാം.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: കനലുകൾ കത്തുന്ന ചൂളയിൽ കനവുകൾ പൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ, കറങ്ങുന്ന ചക്രത്തിനു മീതെ പശമണ്ണിലേക്ക് വിരലുകളാഴ്ത്തി പച്ചമണ്ണിന്റെ ജീവിത പ്രകൃതികൾ മെനഞ്ഞെടുക്കുന്നവർ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പഴയ മൺപാത്ര കേന്ദ്രങ്ങളിൽ പലതിലും പെൺവിരലുകളുടെ ആ മൃദുല സ്പർശം പതുക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോഴാണ് വേറിട്ടൊരു അത്ഭുതമായി കാസർഗോഡ് ജില്ലയിലെ എരിക്കുളം എന്ന ഗ്രാമം നിലകൊള്ളുന്നത്. കളിമണ്ണിൽ പെൺകരങ്ങൾ വിരിയിക്കുന്ന ഈ സർഗസൃഷ്ടികൾക്ക് നമ്മുടെ പാരമ്പര്യത്തിനോളം തന്നെ മിഴിവുണ്ട്. എരിക്കുളം മൺപാത്ര നിർമ്മാണ കേന്ദ്രത്തിലെ സ്ത്രീകളുടെ പരമ്പരാഗത തൊഴിൽ പെരുമയെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അറിയാം അവരിൽ നിന്ന് തന്നെ.
1: മടുക്ക എന്നാൽ മൺകലം എന്നാണ് അർത്ഥം. മൺകലം ഉണ്ടാക്കുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് കാസർഗോഡ് ജില്ലയുടെ മടിക്കൈക്ക് മടിക്കൈ എന്നുള്ള പേര് തന്നെ കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്.
0: വ്യക്തതയോടെയും ആധികാരികതയോടെയും നമ്മോട് സംസാരിക്കുകയാണ് മുൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മൺപാത്ര നിർമ്മാണ സമുദായ അംഗവുമായ ശ്രീലത കെ വി.
1: ഈ മടിക്കയിൽ മൺപാത്ര നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് ശേഖരിക്കുന്നത് മുതൽ അവസാനം വിൽപ്പന വരെ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. മുൻകാലങ്ങളിൽ കായികാധ്വാനം കൂടുതൽ വേണ്ടുന്ന തൊഴിലായതുകൊണ്ട് പാത്രങ്ങളുടെ ഷേപ്പുകൾ മെനഞ്ഞെടുക്കുന്നത് പുരുഷന്മാരായിരുന്നു. ഈ മെഷീനറീസിന്റെ സഹായം കൂടി വന്നതുകൊണ്ട് മെനഞ്ഞെടുക്കുന്ന തൊഴിൽ ഇന്ന് ചെയ്യുന്നത് 80% സ്ത്രീകളാണ് എന്നുള്ളതാണ്.
0: അമ്മയാകുന്ന കരുതലാണ് എരിക്കുളത്തെ മണ്ണ്.
1: വിഷു ഏപ്രിൽ മാസം 15 മുതൽ ഈ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒരു ഉത്സവാന്തരീക്ഷത്തോടെ 35 വരുന്ന എരിക്കുളം വയലിനെ മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ വയലിനെ ആശ്രയിക്കുന്നു. ആ വയലിൽ 12 ആദ്യത്തെ 3-4 അതായത് ഏപ്രിൽ മാസത്തിൽ ഈ മൺപാത്രത്തിനാവശ്യമായ മണ്ണെടുത്തു കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷിക്കും നെൽകൃഷിക്ക് ശേഷം പച്ചക്കറി കൃഷിക്കും പച്ചക്കറി കൃഷിക്ക് ശേഷം ഈ മൺപാത്രത്തിനാവശ്യമായ മണ്ണ് നിർമ്മിക്കാനും, അതായത് ഈ 35 വയൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഉപകാരമാകുന്നുണ്ട് എന്നുള്ളതാണ്.
0: വയലിൽ നിന്നെടുക്കുന്ന മണ്ണ് പാത്രമായി രൂപാന്തരപ്പെടുന്നതിനിടയിൽ ഒരു കൂട്ടായ്മയുടെ ഇഴയടുപ്പത്തിന്റെ ശക്തിയുണ്ട്.
1: ഏപ്രിൽ മാസം 15

0: തീയതി മണ്ണെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച നാട്ടിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ മുഴുവൻ പേരും കുട്ടികളടക്കം മുതിർന്നവരടക്കം കണ്ടത്തിലേക്ക് പോവുകയും കണ്ടത്തിൽ നിന്ന് 3-4 കുഴികളിലായി അവർക്കാവശ്യമുള്ള മണ്ണ് ശേഖരിക്കുകയും ചെയ്യുന്നു. ആ കുഴികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു കുഴി കുഴിക്കുമ്പോൾ അതിന്റെ മേൽമണ്ണ്, 1 മീറ്റർ ആഴത്തിലുള്ള മേൽമണ്ണ് മാറ്റിവെച്ചതിനു ശേഷം അതിന്റെ ആഴത്തിലോട്ട് പോയി നമുക്ക് ആവശ്യമുള്ള കളിമണ്ണ് ഏകദേശം 1.5 മീറ്റർ 2 മീറ്റർ ആഴത്തിൽ കുഴിച്ചതിനു ശേഷമാണ് ആവശ്യമുള്ള കളിമണ്ണ് കിട്ടുന്നത്. ആ കളിമണ്ണ് ശേഖരിച്ചതിനു ശേഷം പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് ആ താഴെ ഭാഗത്ത് കുഴി ഫില്ല് ചെയ്യുകയും ആദ്യം മാറ്റിവെച്ച മണ്ണ് മേലെ ഫില്ല് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും കളിമണ്ണ് മേൽമണ്ണായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കുഴിയെടുക്കുന്നത്.
1: മണ്ണിന്റെ ഹൃദ്യമായ ഗന്ധം അനുഭവിക്കാം ശ്രീലതയുടെ വാക്കുകളിൽ.
0: അങ്ങനെ 5-6 കുഴികളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള മണ്ണ് നമ്മൾ ശേഖരിക്കുന്നു. മണ്ണിനും പ്രത്യേകതകളുണ്ട്. 5 തരം മണ്ണ് എന്ന് പറയും. അപ്പൊ ചേടി മണ്ണ്, ചോരു മണ്ണ്, ചോരു മണ്ണ് തന്നെ 3 തരം ഉണ്ട്. കുപ്പച്ചോര് എന്ന് പറയും, പൊടിച്ചോര് എന്ന് പറയും, പിന്നെ നല്ല ഇതിനാവശ്യമായ ഏറ്റവും നല്ല ചോര്. ഈ മണ്ണെല്ലാം നമ്മൾ വെവ്വേറെ കുഴികളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചതിന് ശേഷം അത് ഓരോ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ വീടുകളിലും മണ്ണ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുഴി, അത് മങ്കുണ്ട് എന്ന് പറയും. മുമ്പ് ഒരു വീട്ടിലെ എല്ലാ സ്ത്രീകളും തലച്ചുമടായി മണ്ണ് വരിവരിയായി നടന്ന് നമ്മുടെ കുഴികളിലേക്ക് കൊണ്ട് കുഴികളിൽ സ്റ്റോർ ചെയ്ത് തിരിച്ച് വീട്ടിൽ നിന്ന് മറ്റു മണ്ണ്, അതായത് കളിമണ്ണല്ലാത്ത നമ്മളെ വളപ്പിൽ നിന്നും കോരിയ മണ്ണെടുത്ത് ആ കുഴിയിൽ ഫില്ല് ചെയ്യുന്ന കാലമായിരുന്നു മുമ്പ്. ഇപ്പോ കുഴിച്ചെടുത്ത മണ്ണുകൾ നമ്മ വാഹനത്തിലെ ടിപ്പർ പോലുള്ള വണ്ടികൾ നമ്മളെ കുഴിയിലേക്ക് കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയും ഏപ്രിൽ മാസം 30-ഓടുകൂടി നമ്മുടെ വീടുകളിൽ 1 വർഷത്തേക്ക് ആവശ്യമായ കളിമണ്ണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്.
1: ഏറെ താല്പര്യത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയുമാണ് മൺപാത്രം നിർമ്മിക്കുന്ന ആ പ്രക്രിയ കേട്ടിരുന്നത്.
0: മെയ് ജൂൺ ജൂലൈ ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മാസം തുടങ്ങിയതോടെ, അതായത് വേനൽക്കാലം തുടങ്ങുമ്പോൾ ഡിസംബർ മാസത്തിലാണ് നമ്മൾ മൺപാത്ര നിർമ്മാണത്തിന്റെ കറക്റ്റ് പണി നമ്മൾ തുടങ്ങുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ 5 മാസങ്ങളാണ് നമുക്ക് ശരിക്കും ഈ പണി നമ്മൾ എടുക്കുന്ന സമയം. നല്ല വെയില് ആവശ്യമാണ് ഈ പണിക്ക്. ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള മണ്ണും കുനിച്ചെടുത്ത് കുതിർത്ത് നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കും. മണ്ണ് കഷ്ണം കഷ്ണങ്ങളായി കുനിച്ച് ഇട്ട് നമ്മൾ കുതിർത്ത് വെക്കുന്ന സ്ഥലം 1 മീറ്റർ ചുറ്റളവിൽ കല്ലുപാകിയ പാറ, അതാണ് മമ്പാറ. തലേ ദിവസം രാത്രി സൂക്ഷിച്ചു വെച്ച കുതിർത്ത മണ്ണ് പിറ്റേ ദിവസം അതിരാവിലെ ഒരു സ്ത്രീ അവളുടെ ദിനചര്യ ആരംഭിക്കുന്ന സമയം, അതായത് നമ്മുടെ തൊട്ടടുത്ത ഒരു ക്ഷേത്രമായ നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം, സാധാരണ സ്ത്രീകൾ ഒരു ചൊല്ലായി പറയുന്ന ഒരു കാര്യമാണ്, നന്ദപുരത്ത് പാട്ട് വെക്കുമ്പോഴേ ഞാൻ എണീച്ചു. അങ്ങനെ അമ്പലത്തിൽ പാട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഈ മമ്പാറയിൽ എടുത്ത് പോയി നമ്മൾ ഈ മണ്ണെല്ലാം കുഴച്ചു. ആ കാലത്ത് 3 മണിക്കൂർ 3.5 മണിക്കൂർ നമ്മൾ ഹാർഡ് വർക്ക് കൈകൊണ്ടും കാലുകൊണ്ടും നമ്മൾ മാക്സിമം ചെയ്താൽ മാത്രമേ കളിമണ്ണ് രൂപത്തിലേക്ക്, അതായത് മൺപാത്രം നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ഈ മണ്ണ് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റൂ.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഗാഢമായ പാരസ്പര്യമാണ് എരിക്കുളത്തിന്റെ നന്മ.
0: ജൈവപരമായിട്ടാണ് മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് മമ്പാറ, അതിനുശേഷം മണ്ണ് നന്നായി കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ കല്ല് മറ്റ് പൊടിപടലങ്ങൾ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. മുളയുടെ ചീള് വളച്ചെടുത്ത് അതിന് 2 സൈഡിലും കയറ് കെട്ടി നമ്മൾ സ്കിപ്പിംഗ് തുള്ളുന്ന ആ ഒരു ആകൃതിയിൽ നമ്മൾ അതിനുണ്ടാക്കും. ആ സാധനം കൊണ്ട് ഈ കുഴച്ചെടുത്ത മണ്ണിങ്ങനെ കൂട്ടി മണ്ണ് ചെത്തലുന്നാന്ന് പറയല്. ഈ സാധനത്തിന് നമ്മൾ പറയും വളവ് കോൽ. വളല് എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ സ്ത്രീകൾ രാവിലെ പോയി പുഴയിൽ നിന്ന് ചേറിയെടുത്ത് അത് മകരമാസത്തിൽ പോയി കളക്ട് ചെയ്ത പൂഴിയാണ്. അത് നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ പൂഴിയും കൂടി ഇതിൽ മിക്സ് ആക്കിയതിനു ശേഷം തെരയാക്കി മാറ്റി. അങ്ങനെ 5-6 തെര മണ്ണ് ഒരു ആള് ചവിട്ടി, മണ്ണ് ചവിട്ടി തെരയാക്കി എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണിക്കൂർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. മണ്ണരക്കുന്ന അല്ലെ മണ്ണ് കുഴക്കുന്ന യന്ത്രം നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ വർക്ക് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പഴമയും പുതുമയും തമ്മിലുള്ള ആ ഒരു മാറ്റം. ഈ തെരയാക്കി വെച്ച മണ്ണ് ആണുങ്ങളാണ് സാധാരണ മെനയുക. മെനയാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്ന ചമതിയാണ്. പുല്ലും മണ്ണും കൊണ്ട് റെഡിയാക്കി വെച്ച ഒരു സാധനമാണ് ചമതി എന്ന് പറയുന്നത്. ആ ചമതി കറക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ അന്നത്തെ തൊഴിൽ. പുരുഷൻ അവന്റെ കായികക്ഷമത മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം പാത്രങ്ങൾ ഉണ്ടാക്കും. ഒരു തെരയുണ്ട് നമ്മൾ ഒരു 5-6 അല്ലെങ്കിൽ 10 പാത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കും. ഡയറക്റ്റ് വെയിലത്ത് വെച്ച് ഉണക്കൂല, അതിന്റെ എല്ലാ ഭാഗത്തും വെയിൽ കൊള്ളാൻ വേണ്ടി തിരിക്കണം. എന്ന ഒരു വീട്ടിലെ 5 വയസ്സായ കുട്ടി മുതൽ 60 വയസ്സായ അല്ലെങ്കിൽ 70 വയസ്സായ നടക്കാൻ പ്രായമുള്ള എല്ലാ പ്രായക്കാർക്കും ഈ തൊഴിലിൽ അവരുടേതായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത്. മെനഞ്ഞു എടുത്തു വെച്ച പാത്രം വെയിലിന് കൊണ്ടുവെക്കാൻ നമുക്ക് കുട്ടികളുടെ സഹായം ആവശ്യമുണ്ട്. തിരിച്ച് വെയിലിനെടുത്ത് അകത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി നമുക്ക് കുട്ടികളെ പ്രായമായവരുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ എടുത്തു കൊണ്ടുവെച്ച പാത്രം ഒരു കയ്യിൽ, ഇടത് കയ്യിൽ കല്ല്, 3 തരം കല്ലുണ്ട്. ആദ്യത്തെ ഒരു ഷേപ്പാക്കുന്നതിനെ കൊയമ്പിക്ക് എന്ന് പറയും. അന്നേരം ഉപയോഗിക്കുന്ന ഒരു കല്ല്, പിന്നെ നിരത്തുന്നെന്ന് പറയും. ഇതെല്ലാം പാടലും ഹോൾസെല്ലാം കളഞ്ഞ് സെറ്റാക്കുന്നത്. അങ്ങനെ ഇടത് കൈയിൽ പാകത്തിലുള്ള കരിങ്കല്ലും വലത് കൈയിൽ തെങ്ങിന്റെയും മരത്തിന്റെയും പലകയും കൊട്ടുകോൽ, കൊട്ടുന്ന കോൽ, ആ കൊട്ടുകോൽ ഉപയോഗിച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞ് നിലത്തിരുന്ന് ഏകദേശം 400-500 പാത്രങ്ങൾ ഒരു 4 പേരുള്ള ഒരു കുടുംബം

0: ഒന്നര രണ്ടു മാസത്തെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് ഒരു തവണ ചൂളയിൽ വെക്കാൻ ആവശ്യമായ കലം നമുക്ക് തയ്യാറാവുന്നത്. ചൂളയിൽ വെക്കുമ്പോഴും അതിനും ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ചൂളയിൽ വെക്കുമ്പോൾ പച്ച വിറക് വേണം, ഉണങ്ങിയ വിറക് വേണം. മുൻ പരിചയമുള്ളവർക്ക്, നല്ല എക്സ്പേർട്സിന് മാത്രമേ അത് ക്ലിയർ ആയി ചെയ്യാൻ വേണ്ടി പറ്റൂ. ചൂളയിൽ വെച്ച പാത്രങ്ങളുടെ താപം വെളിയിൽ പോകാതെ ഇതിനകത്തേക്ക് തന്നെ ആകാൻ വേണ്ടി പുറം ഭാഗത്ത് നമ്മൾ ഈ പുല്ലും ചളിയും കൊണ്ട് തേച്ച ഇഗലി എന്ന് പറയുന്ന സാധനത്തോട് നമ്മളത് കുത്തിവെക്കും. ചില സമയത്ത് ഇഗലി കൊള്ളാത്ത സ്ഥലത്ത് തീ വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ പാത്രം ചോന്നിട്ടുണ്ടാകും, കൂടുതൽ വെന്തിട്ടുണ്ടാവില്ല. പാറ പ്രദേശത്ത് ഉണ്ടാകുന്ന വൈക്കോലിൽ ചളി തേച്ച് പിടിച്ചാൽ നമ്മൾ ഇയലുണ്ടാക്കുന്നത്. അപ്പൊ അതിലും നമ്മൾ ഒന്നും കെമിക്കൽസോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. തികച്ചും പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിലും ഉപയോഗിക്കുന്നത്.
1: വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയുമാണ് പാത്രം ചൂളയിലേക്ക് വെക്കുന്നതെങ്കിലും അനിശ്ചിതത്വമാണ് ഈ തൊഴിലിന്റെ സങ്കീർണതയ്ക്ക് ആക്കം കൂട്ടുന്നത്.
0: പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ 400-500 പാത്രങ്ങളിൽ എത്ര പാത്രമാണ് നമുക്ക് പൊട്ടാതെ അല്ലെങ്കിൽ കേടുവരാതെ നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റൂല. പച്ചവറക് ഫസ്റ്റ് കത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തീരെ നാമ്പ് ഒരേ റേഞ്ചിൽ ഇതിന് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ കാറ്റ് കൂടുതൽ വീശിയാൽ ഇതൊരുപാട് എണ്ണം പൊട്ടിപ്പോകും. കാലാവസ്ഥയും ഇതിന് ബാധിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് കിട്ടിയ പാത്രങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ തലച്ചുമടായി കൊണ്ടുപോയി വിൽക്കുകയാണ് പതിവ്. ഈ തലച്ചുമടായി കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ്. ചില അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സമയത്ത് അത് നമ്മളെ കനലായി നമ്മളെ പൊള്ളിക്കും, കണ്ണീരായി നമ്മളെ ഇങ്ങനെ നനയിക്കും.
1: കനലുകൾ തിളങ്ങുന്ന ചൂളയിൽ നിന്നുയരുന്ന താപത്തേക്കാൾ ചുട്ടു പൊള്ളിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ. ശ്രീലത തുടരുകയാണ്.
0: ഒരു 5-ാം ക്ലാസ് പഠിക്കുന്നതിൽ ഒരു 6-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അമ്മയുടെ കൂട്ടത്തിൽ ഇതെടുത്തിട്ട് പോകും. ആ പോകുന്ന സമയത്ത് അതിനൊരു പ്രത്യേകതയുണ്ട്. 5 ചട്ടി, അത് ഒറ്റ സംഖ്യ ആവണം ആ എടുക്കുന്നത്. 3, 5, 7 അതിങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കും. അത് കയറോണ്ട് കെട്ടും, കയറ്റുമ്പോ കെട്ടുന്നത് എന്നാണ് അതിന്റെ പേര്. അതായത് നമുക്കൊരു കുട്ടിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. അതായത് 5 എണ്ണം ഉണ്ടെങ്കിൽ 2 വെളിയിൽ പോയി 2 ബാക്കിൽ പോയി, നടുക്കുള്ളത് നമ്മളെ തലയിൽ വരും. അപ്പൊ ആ ഒറ്റ സംഖ്യ വെച്ച കയറ്റുമ കെട്ടിയതും കൊണ്ട് അമ്മയുടെ കൂട്ടത്തിൽ നമ്മ കുട്ടികൾ എത്രയോ ദൂരം കിലോമീറ്ററുകളോളം എന്റെ കൂട്ടത്തിൽ, എന്റെ അമ്മേന്റെ കൂട്ടത്തിൽ ഞാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ഏച്ചിമാരാണ് ഈ എന്റെ ഒന്നിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന അനുഭവത്തിന്റെ നേർസാക്ഷി എന്ന് പറയുന്നത്. പാണത്തൂർ ഒടയഞ്ചാൽ റൂട്ടിലോട്ട് എത്രയോ കിലോമീറ്ററുകൾ, 100-150 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് തലച്ചുമടായി ഇവരെല്ലാം എടുക്കുന്നത് വലിയ കൂട്ടയിൽ നിറയെ കലം തലച്ചുമടായി നടന്നു പോകുന്ന സമയത്ത്, കുന്നും പ്രദേശമാണ്, മലയോര മേഖലകളിൽ പോകുന്ന സമയത്ത് എത്രയോ ഏക്കർ സ്ഥലങ്ങളിന്റെ ഇടയിലാണ് ഒരു വീടുണ്ടാവുക. ആ കുന്നിൻ കൊടിയിലേക്ക് ഒരു വീടിലേക്ക് നമ്മൾ ഇത് എടുത്ത് പോകുന്ന സമയത്ത് ഒരു പക്ഷെ അവിടെ ആൾക്കാരുണ്ടാവില്ല. അത്രയും ദൂരം അതേപോലെ തിരിച്ച് നമ്മൾ നടക്കേണ്ടി വരും. ഇപ്പൊ പൊതപ്പിന്റെയോ മറ്റെന്തെങ്കിലും കെട്ടാറാണെന്നുണ്ടെങ്കിൽ എവിടെയും മതിലിന്റെ മേലെങ്കിലും ഇടുകയും ചെയ്യാം. ഇത് എവിടെയും ഇടാൻ പറ്റില്ല. പരസഹായമില്ലാതെ ഈ കലവും കെട്ട് തലയിൽ നിന്ന് താഴെ വെക്കാനാവാതെ ദാഹിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റാതെ അങ്ങനെ എത്രയോ ത്യാഗം ചെയ്ത, അതായത് അവരുടെ ജീവിതത്തിന്റെ നല്ല ഭാഗം മുഴുവൻ ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് സ്ത്രീകളാണ് എന്റെ കൂട്ടത്തിലുള്ളത് ഞാൻ അടക്കം.
1: കടന്നുപോയ കാലം ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട് എല്ലാവർക്കും. നമ്മുടെ കണ്ണുകളിലും ഒരു നേർത്ത നനവ് പടരുന്നതറിയുന്നുണ്ടായിരുന്നു.
2: ഞാൻ 17 വയസ്സ് മുതൽ കലത്തിന്റെ പണി തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് 58 വയസ്സായി.
1: തമ്പായി
2: കലം മെനയുന്നുണ്ട്, അതിരുന്ന് മുട്ടുന്നുണ്ട്, അത് കൊണ്ട് നടക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്. എന്റെ 17 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിൽ ഞാൻ പ്രസവിച്ചു. ഗർഭിണിയാകുന്ന സമയത്ത് 9-ാം മാസത്തിൽ വരെ ഞാൻ കലം കെട്ടിയിട്ട് നടന്നിട്ടുണ്ടായിനി. ഒരുപാട് കഷ്ടങ്ങൾ അറിഞ്ഞാൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്.
1: സാവിത്രി,
3: ഞാൻ ചെറിയ പ്രായത്തിലെ മൺപാത്രത്തിൽ ഏർപ്പെട്ടതന്നെ. 4-ാം ക്ലാസ്സിൽ പഠിച്ചതേ ഇല്ലൂ. അച്ഛനും അമ്മയും കലാക്കുമ്പോൾ പ്ലാവിന്റെ അല്ല പറക്കി കൊണ്ട് കൊടുക്കണം, ഇത് മെനഞ്ഞെടുത്തതിന്റെ അടിയിൽ കൂട്ടാൻ, അതാണ് കുട്ടികളെ പണി പണ്ട് കാലത്ത്. പിന്നെ അതിൽ തായയിൽ 2 കുട്ടികളുണ്ട്, അതിനെ നോക്കും. 3 പാത്രം, ഒന്നെങ്കിൽ ചട്ടിയായിരിക്കും അല്ലെങ്കിൽ 3 കലായിരിക്കും. വള്ളി പെരിച്ചിട്ട് അതിൽ കെട്ടിയിട്ട് അമ്മയുടെ കൂടെയോ അച്ഛന്റെ കൂടെയോ പോകും. അല്ല ഒരു പിടി കഞ്ഞിക്ക് വേണ്ടിയിട്ടാ പോകുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ പോക്കാന്ന് പണ്ട്. പിന്നെ അച്ഛന്റെ കൂടെ ഒരു ചെറിയ കൂട്ട വാങ്ങി, ആ കൂട്ടയിൽ ഒരു 10 എണ്ണം വെച്ചു, അങ്ങനെ പോയി. അത് തലയിൽ വെച്ചിട്ടാ പോലെ ആ ഒരു 45 വർഷം മുമ്പേ ഇല്ലതാണ് പറയുന്നത്. ഒരു 15-17 വയസ്സ് പ്രായമാകുമ്പോൾ നമ്മ ഒരു പ്രായക്കാരുണ്ട്. ആ കാലത്ത് റേഡിയോ ഉണ്ടായിനി. അപ്പൊ രാവിലെ 7:25 ഒരു വാർത്തയുണ്ട്. അപ്പൊ നമ്മളെ ഭാഗമില്ല, നമ്മുടെ കളരിക്ക് വടക്കുവാകാന്ന്. അവര് 7:20 എടുക്കും കലം കെട്ട്. 7:45 ഇടത്തരെന്ന് പറയുന്ന ആ ഭാഗമില്ലവര്, കിഴക്ക് ഭാഗമില്ലവരെടുക്കും. തല പോകുമ്പോൾ ഇങ്ങനെ പൊന്തിക്കാനാണ്, ഇങ്ങനെ പൊന്തിച്ച് വെക്കലാണ്. കാഞ്ഞങ്ങാട് പോയി അവിടെ വെച്ചു, എല്ലാവരും ചായ കുടിച്ചു. പിന്നെ അടുന്ന് എടുത്ത് നടക്കും. ബേക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ 12 മണിയാവും, ബാങ്ക് കൊടുക്കും 12:20. അപ്പോൾ ഒരാൾ ഒരേ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ വിറ്റ് വൈകുന്നേരം ആകുമ്പോൾ 5 മണിയാകുമ്പോൾ കുറച്ചരി എത്തും. അന്നേരം ബസ് ഉണ്ടായിനി ലാസ്റ്റ്, അതിന് വരും. പണിയെടുക്കുമ്പോൾ നമുക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, നല്ല പാങ്കിൽ നടന്നങ്ങ് പോകും. കാറ്റിന് ഇങ്ങനെ ഇല പറക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര 50 കിലോ കെട്ടെടുത്താലും നമ്മൾ അങ്ങനെ പോയിക്കോളും.

0: നമുക്കെല്ലാം സുഖമാണ്, കാലും കൈയും ഒന്നും കയ്യാത്തന്നെ.
1: ലീല
2: ഇപ്പൊ 58 വയസ്സ്. എന്റെ കുടുംബത്തില് എന്റെ അമ്മക്ക് ഞാനാണ് മൂത്ത മോള്. കഴിച്ചു ബാക്കി 3 കുട്ടികളുണ്ട്. ആ കുട്ടികളെ നോക്കാനും വേണ്ടിയിട്ടാണ് അന്ന് 4 ക്ലാസ് മാത്രം സ്കൂളിൽ പോകേണ്ട ഒരവസ്ഥ വന്നത്. അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മളെ മൺപാത്രത്തിലെ പണി. ചെറിയ കുട്ടികളാകുമ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടാണ് ഞങ്ങളെല്ലാം മൺപാത്ര തൊഴിൽ ചെയ്തത്. ഇപ്പോഴും ചെയ്യുന്നത് അതന്നെ. ഈ അമ്മയുടെ കൂടെ ചന്തക്ക് പോവാ. 8-9 കിലോമീറ്റർ നടന്ന സമയത്താണ് ഞങ്ങൾ ഒരു വീട്ടിൽ വെച്ച് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കും. കുടിച്ചിട്ട് ഞങ്ങൾ എടുത്ത് വീണ്ടും പോവാം. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ടൗണിൽ എത്തിയിട്ടാകുമ്പോൾ ആടെ വെച്ച് ഒരു ചായ കുടിച്ചിട്ടും ആടുന്ന് ഓരോ ആളും ഓരോ ഭാഗത്തേക്ക് തിരിയലാണ്. ഇല്ലെങ്കിൽ വീണ്ടും അതേ നടത്തം ബേക്കലം വരെ നടക്കും. ചില സമയത്ത് പൈസ കിട്ടിയില്ല, അന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ആ നെല്ലെടുത്ത് തിരിച്ച് അതേ ചുമട് ഇങ്ങോട്ടും വന്ന് ദിവസമുണ്ട്. നമുക്ക് വരുമ്പോ ചായ കുടിക്കാൻ പോലും പൈസ നമ്മളെ കയ്യിൽ ഉണ്ടായില്ല. നമ്മളെ വീട്ടിൽ നിന്നെടുത്ത് പോവാൻ നമ്മളെ കയ്യിൽ ഇല്ലയില്ല. എവിടുന്ന് കുറച്ച് കഞ്ഞിവെള്ളം മേടിച്ച് കുടിച്ചിട്ട് തന്നെയാണെന്ന് ഞങ്ങൾ വന്നത്. ചെരുപ്പിടാനില്ല കാക്ക്. ഇന്ന് നമ്മ പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് റോഡരികിൽ കണ്ടാൽ ആ ചെരുപ്പ് കുറച്ച് നല്ലതായിരിക്കും. അന്ന് ആ ചെരുപ്പ് നമ്മ കൊണ്ടുവന്നു. പിറ്റേ ദിവസം പോകുമ്പോൾ വേറൊരു ചെരുപ്പായിരിക്കും മറ്റേ കാക്ക് ഇടാൻ കിട്ടുന്നത്. അതേ സമയത്ത് നമ്മ മട്ടല് ചേന്തിയെടുക്ക, ഉള്ളു ഭാഗത്താണ്. അത് ചേന്തിയെടുത്ത് നല്ല പാങ്ങാക്കി അതിന് 4 തുള വെച്ചിട്ട് നല്ല വാഴനാരെടുത്ത് അതിനെ കുയറ്റ് 2 വള്ളിയാക്കിയിട്ട് ഇട്ടിട്ട് അത് ചെരുപ്പാക്കി. അന്ന് കാലത്ത് കുറേ ആള് ആ ചെരുപ്പായിരുന്നു ഉപയോഗിക്കുന്നത്. അധികാലം ചെരുപ്പ് ഇടാതെയാണ് പോയത്. 3.5 മണിക്കൂർ പണിയെടുത്തിട്ട് മണ്ണിനെ തെരയാക്കി വെച്ചിട്ട് നമ്മൾ ഈ പാത്രം കെട്ടിയിട്ട് 7 മണിക്ക് പോയ ദിവസങ്ങളുണ്ട്, അനുഭവമുണ്ട്. ആ പോയിട്ടും രാത്രി 8 മണിക്ക് രാത്രി, ഇന്നത്തെ ടോർച്ചോ കാര്യമോ മൊബൈലോ ഒന്നുമില്ല, ഓലക്കടിയാക്കി ചൂട്ട് കെട്ടിയിട്ട് ബസ്സോ കാര്യം ഒന്നുമില്ല. ആ വഴി എത്രയും നടന്നിട്ട് ഈ ചൂട്ടും കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് രാത്രി 8 മണിക്ക് വന്നേ ദിവസം വരെ നമ്മളെ ഉണ്ട്.
1: ഉർമ്മിള
3: കാക്ക കരയുമ്പോ പോയോരമ്മ പേക്കം കരഞ്ഞിട്ടും കാണുന്നില്ല എന്നുള്ളൊരു പാട്ട് പാടും പോലെ തന്നെയാണ് നമ്മൾ ആ രാവിലെ മുതല് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മളിത് ചെയ്തു. ആലയാണ് ചൂളന്നാണ് നമ്മ പറയുന്നത്. ഇത് ഈ മണ്ണിനെ പോലെ തന്നെ പ്രാധാന്യം വിറകിനുണ്ട്. ചൂളയിൽ കൊണ്ടക്കുമ്പോ ഈ ആലയിൽ ഇത് കൊണ്ടച്ചതിന് ശേഷമാണ് നമ്മളെ പൂർവികർ പോയത് വിറകിന് വേണ്ടിട്ട്. തണ്ണീർ പന്തൽ കാഞ്ഞിരപ്പൂവിൽ അങ്ങനെയുള്ള പ്രദേശത്ത് പോയി വിറക് കൊണ്ടുവന്നിട്ടാണ് ചൂളയിൽ വെച്ചിട്ട്. അപ്പൊ സമയം നിങ്ങളൊന്ന് നോക്കണം. ഞാൻ ആപ്പീസിൽ പോലുണ്ട്, പണ്ട് വണ്ടി ആപ്പീസിലാണ് ഈ ആപ്പീസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് രാവിലെ കലവും കെട്ടി ഈ 4 അതിന്റെ കൂട്ടയിൽ കെട്ടിയിട്ട് പോയിട്ടാകുമ്പോ എനിക്ക് ഇങ്ങനെ പൊന്തിക്കാൻ അറിയില്ല. നമ്മളെ കയ്യിലെ തണ്ടേരെ മേളിലാണ് ബാലൻസ് ചെയ്യുന്നത്, പക്ഷേ എനിക്കത് അറിയില്ല. ഞാനിത് ഇങ്ങനെ നിരക്കി നിരക്കി നിരക്കി നിരക്കി പോകും കേട്ടോ. അങ്ങനെ ഈ ആപ്പീസിൽ പോകുന്ന സമയത്ത് ഇവിടെ പള്ളത്തുവേല് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്റെ സാരി തടഞ്ഞിട്ട് എന്റെ കലവും കെട്ടും വീണു. നമ്മളെ കാലൊന്ന് തെന്നിപ്പോയാൽ പോയിന്ന് പിന്നെ 5 വെച്ചിട്ട് കെട്ടിയിട്ട് 7 വെച്ചിട്ട് കെട്ടിയിട്ട് എനിക്ക് അത്രയൊന്നും കെട്ടാൻ കഴിയാ. ഞാൻ 5 വെച്ചിട്ട് കെട്ടു. അങ്ങനെ എന്റെ അമ്മ കെട്ടി തന്നിട്ട് ആടെ എത്തിയിട്ട് അമ്മ ഇത് പോയത്. എന്റെ അമ്മ എന്ത് ചെയ്തു പറഞ്ഞാൽ അമ്മയുടെ കലാടെ വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ആദ്യം ഒരു കെട്ട് കെട്ടിയിട്ട് അടുത്തേക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എനിക്ക്. അന്നത്തെ അന്നത്തിന് വേണ്ടിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്.
1: ശ്യാമള
4: അന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ല. അത് അമ്മ ആടിയോടെയും പോയി കഞ്ഞി വെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിനി. 10-17 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിൽ എന്റെ മോള് ജനിച്ചു. അതിന് മുമ്പിലേ ഞാൻ മൺപാത്രം ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് എനിക്ക് 58 വയസ്സായി. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇത് ഉണ്ടാക്കുന്നിട്ട് അതിലേ കൂടെ കണ്ടുപഠിച്ചതാണ് ഞാൻ. എന്നെ ഞങ്ങൾ ഒരു 10 ആളുകളോളം ഇങ്ങനെ പോവും. തലേന്ന് കൊണ്ടുവന്ന നെല്ല് പൂങ്ങി കുത്തിയിട്ട് കഞ്ഞി കരിയാക്കി വെച്ചിട്ടാണ് പോകേണ്ടത് ധനുമാസം. അതായത് December 23 എരിക്കുളം വേട്ടക്കുരുമ കോട്ടം ക്ഷേത്രത്തിൽ തെയ്യം കൂടുന്ന ദിവസം. അന്ന് പോയി കഴിഞ്ഞാലേ പിറ്റെന്ന തെയ്യത്തിന് തൊവ്വാൻ പൈസ വേണം. 50 പൈസ ആയാലും 25 പൈസ ആയാലും 1 രൂപ ആയാലും ഈ മക്കൾക്ക് 5 പൈസ കൊടുക്കണമെങ്കിൽ നമ്മളെ കൈമൂല്ല. അമ്മ കൊണ്ടു കൊടുത്താലേ അന്ന് ആണുങ്ങളെ കയ്യിൽ പൈസ ഇല്ലൂ. ഒരു 10-20 ആള് ഒന്നിച്ചു പോകട്ടോ കഴിഞ്ഞ മാസത്തിൽ കലം കൊണ്ട് അങ്ങോട്ട് പോകുമ്പോ കടപ്പുറത്തോട്ട് പോകുന്ന നെല്ലിനാണ്. വിരക്ഷകാലത്ത് പണിയെടുക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ കടമണിക്കും നെല്ല് അവർക്ക് തീർക്കണം. 10 പറ പണിച്ചാൽ 12 പറയാന്ന് തീർക്കേണ്ടത്. അക്കാലത്ത് നെല്ല് ശേഖരിച്ചിട്ട് വെക്കണം നമ്മ കൊണ്ടുവന്നിട്ട്. അതിന് വെച്ചാലേ നമുക്ക് ഈ കടമണിച്ചവർക്ക് തീർത്താലേ പിന്നെയും നമുക്ക് ചോദിച്ചാല് തരൂ. തലേന്നത്തെ വീട്ടിലേത്തെ പിന്നെ കഥ പറയും. ഭർത്താക്കന്മാർ അന്ന് കള്ളു കുടിച്ച വീട്ട് കലമ്പാക്കുന്നത് അതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നോണ്ടിരിക്കുമ്പോ തലയിലത്തെ കെട്ടിന് ഭാരം അന്നറിയില്ല. പക്ഷെ ഇന്ന് നടക്കാൻ മുട്ടില്ല, നടുവില്ല. എങ്കിലും ഞാൻ ഇന്നും മൺപാത്രം ഉണ്ടാക്കുന്നത്രേ.
5: അപ്പൊ നിങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾ പൈസ കൊണ്ട് കൊടുത്താലേ വീട്ടിൽ ആണുങ്ങൾക്ക് പൈസ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ പെണ്ണുങ്ങളാണ് വിൽപ്പനക്ക് പോകുന്നവരല്ലേ?
4: അതെ, അന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് ഈ മൺപാത്രം ഉണ്ടാക്കിട്ട് വെക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്.
5: അതായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കൂട്ടായ ഉത്തരവാദിത്വമാണ്, എല്ലാരും ഒത്തുചേർന്ന് പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ.
4: അന്ന് ആണും പെണ്ണ് തുല്യതായി പണിയെടുത്തിട്ട് അങ്ങനെ കൂട്ടായ്മ ആയാലേ നമുക്ക് അന്ന് ജീവിക്കാൻ പറ്റൂ. എന്നാലും ജീവിതത്തിന് ഇല്ല, മാർഗമില്ല. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചോദിക്കും ഇന്ന് വെക്കാൻ അറിയില്ല, ഒരു നാഴരു തരുമോ. തീപ്പറ്റി കൊള്ളിക്ക് പോലും അന്ന് ഗതിയില്ല. അടുപ്പിൽ തീപ്പറ്റിക്കണമെങ്കിൽ തീപ്പറ്റിക്ക് ഗതിയില്ല. തൈക്ക് വെക്കുന്ന കാലം അതും കൊണ്ടുപോയത് അതായത് വരക്കാട്ടേക്ക്. അത് നടന്നു പോയതാണ്. അതേപോലെ തിരിച്ചു വരുമ്പോൾ ഒരാൾ മരിച്ചിട്ട് ഇവിടെ തെളിപ്പ് വരെ കഴിഞ്ഞൊരു അനുഭവം എനിക്കുണ്ട്.
6: കാലം മാറി. യന്ത്രവൽക്കരണത്തിലൂടെ ജോലിഭാരത്തിന് ഏറെ ആശ്വാസവുമുണ്ട്. എന്നാൽ പഴയകാല

0: ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ശാരീരിക അസ്വാസ്ഥ്യങ്ങളുടെ അലട്ടലുകൾ.
1: ഞാൻ നേരത്തെ പറഞ്ഞു, 3.5 മണിക്കൂർ നമ്മളെ ഹാർഡ് വർക്ക് ചമതി തിരിക്കുമ്പോഴുള്ള നമ്മളെ ഷോൾഡർ.
0: ശ്രീലത,
1: ചമതി തിരിച്ചു കഴിഞ്ഞ് അന്നത്തെ കറിക്ക് വേണ്ടി നമ്മൾ അരക്കുന്നത് അമ്മിയിലാണ്. 5-6 തിരക്ക് തിരിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീ അന്നത്തെ കറിക്ക് അമ്മിയിലാണ് അന്ന് അരക്കേണ്ടത്. അതായത് ഷോൾഡർ വേദന, ഈ ചമറമടിഞ്ഞിരിക്കുമ്പോഴുള്ള മുട്ടുവേദന, നടുവേദന, ഇതുപോലുള്ള സന്ധി വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഈ മൺപാത്ര നിർമ്മാണ തൊഴിലിൽ ഇത്രയും ത്യാഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ത്യാഗം ചെയ്തു കഴിഞ്ഞാലും ഇത് നമ്മുടെ കുലത്തൊഴിലാണ്, ഇത് അന്യം നിന്നു പോകരുത്, ഇത് സംരക്ഷിക്കണം. എല്ലാവരുടെയും ഉള്ളിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതും അതിന്റെ ബാക്കി കാര്യങ്ങൾ നടത്തുന്നതും.
0: ഓർമ്മകൾ ഉണ്ടായിരിക്കണം. പുതുതലമുറയോടാണ്. പൂർവികർ കഠിനാധ്വാനത്തിന്റെയും സഹനത്തിന്റെയും തീച്ചൂളകളിൽ ഇരിഞ്ഞ് അണയാതെ കാത്ത ഈ വൈദഗ്ധ്യം, സംസ്കാരം ഈ ഭൂമുഖത്ത് നിലനിർത്തേണ്ടത് നിങ്ങളാണ്. എരിക്കുളത്തെ മൺപാത്ര നിർമ്മാണ വിശേഷങ്ങൾ തുടരും അടുത്ത വെള്ളിയാഴ്ച രാവിലെ 7:35 ശ്രീതിലകം പരിപാടിയിൽ. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
0: നേരിയ വ്യത്യാസമുള്ള എന്നാൽ നമ്മൾ ഒരേപോലെ ഉച്ചരിക്കുന്ന രണ്ട് വാക്കുകൾ ഇന്ന് പരിചയപ്പെടാം. ഡയറി എന്ന വാക്ക് നമുക്കറിയാം അല്ലേ? ഡയറി കുറിപ്പുകൾ, ഡയറി എൻട്രി. ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പ്രശസ്തമായ ബുക്ക് ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക്, തീയതി വച്ച് കുറിപ്പുകൾ എഴുതുന്ന പുസ്തകമാണ് ഡയറി. DIARY ഡയറി. അടുത്തത് ഡെയറി, DAIRY ഡെയറി. പാൽ ഉൽപ്പാദനത്തിന് വേണ്ടി വളർത്തുന്ന മൃഗം, അങ്ങനെയുള്ള സ്ഥലം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന പദമാണ് ഡെയറി, DAIRY ഡെയറി. ഡെയറി കാറ്റിൽ, ഡെയറി ഫാം, ഡെയറി പ്രോഡക്ട്സ്, ഡെയറി മിൽക്ക് ചോക്ലേറ്റ്. ബൈ ഫ്രം സ്മിത മണിക്കോത്ത്.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ചൊല്ലീസ് റെയിൽവേ അറിയിപ്പുകൾ. കണ്ണൂർ വഴി കടന്നുപോകുന്ന വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
5: 100% പ്ലേസ്മെന്റ്.
4: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 8075-680-412.
6: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
7: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582.
2: ഈ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-581.

0: to you, Anuja.
1: Thank you, Nina. And now, before we end the bulletin, the headlines once again. ISRO successfully launches its Earth observation satellite EOS-05 onboard GSLV-F17 rocket from Sriharikota in Andhra Pradesh. Government forms 31-member joint parliamentary committee to examine Foreign Contribution Regulation Amendment Bill 2026. Supreme Court of India to host BRICS Chief Justices Forum in New Delhi beginning today. India sends two more aircraft with relief material to Nepal to support ongoing relief and rescue efforts in flood-affected areas. Festival of Janmashtami, which marks the birth of Lord Krishna, being celebrated across the country today. And in women's cricket, India storm into semi-final of T20 Asia Cup, beating Hong Kong by 137 runs in their second Group A match in Dubai. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 10 സെക്കൻഡ്.
3: കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
6: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
6: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
7: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
6: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
7: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: TNC apply.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുധാ രഘുനാഥൻ പാടിയ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ കേൾക്കാം.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെയറിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
1: പിന്നല്ലാതെ LIC യുടെ ജീവൻ ഉത്സവം.
0: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അലൈപായുതേ കണ്ണാ.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: കുഴലൂതി മനമെല്ലാം

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: സുധ രഘുനാഥൻ പാടിയ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ തുടരുന്നു. തായേ യശോദാ.

സുധ രഘുനാഥൻ പാടിയ ശ്രീകൃഷ്ണ കീർത്തനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.

നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാർ, സുപ്രീംകോടതി അധ്യക്ഷന്മാർ, മുതിർന്ന ജുഡീഷ്യൽ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. നീതിന്യായ നിർവഹണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫോറത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ആയി. 5000-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്ന്. ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈൻ അപ്പ് 2026 പ്രചരണാർത്ഥം കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. പരിപാടി ADM കെ ഷെറീന ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം വൃക്ഷവൽക്കരണ പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുക. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ 2-ാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി പ്രവേശം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. അധർമ്മത്തിനുമേൽ ധർമ്മത്തിന്റെ വിജയഗാഥ പാടിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ഇന്ന് തിരഞ്ഞെടുത്ത ചില ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനാമൃതം ശ്രോതാക്കളിലേക്ക്.

0: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ആദ്യത്തെ കഥ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: അടുത്ത ഗാനം കിഴക്കുണരും പക്ഷി. ഈ ചിത്രത്തിലേത്. ചിത്രയും സംഘവും പാടിയത്. ഗാനശില്പികൾ കെ ജയകുമാർ, രവീന്ദ്രൻ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഭാവനയ്ക്ക് രവീന്ദ്ര ജെയിനിന്റെ ഈണം. ഗായിക ഹേമലത. ചിത്രം സുജാത.

0: പപ്പ കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ
0: ഓർമ്മയുണ്ടോ, ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവായി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഗാനാമൃതത്തിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികളും എ ടി ഉമ്മറിന്റെ ഈണവും. ചിത്രം ആഭിജാത്യം.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
3: ഗാനാവൃതം തുടരുമ്പോൾ അടുത്ത ഗാനം പി മാധുരി പാടിയത്. ഗാനശില്പികൾ ഭരണിക്കാവ് ശിവകുമാർ, ET ഉമ്മർ. ചിത്രം ആരണ്യകാന്ഡം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ONV കുറുപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയത് ചിത്രം രാധാമാധവം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഗാനം എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ P ഭാസ്കരൻ, ദക്ഷിണാമൂർത്തി. ചിത്രം ശ്രീമദ് ഭഗവത്ഗീത.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: OMV കുറുപ്പിന്റെ ഭാവനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയുടെ ഈണം. യേശുദാസും സംഘവും പാടിയത് ചിത്രം ശ്രീ ഗുരുവായൂരപ്പൻ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
4: മൈജിയിൽ കിട്ടും.
5: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
6: 30 കോടി രൂപയുടെ സമരങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
5: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: ഗാനാവൃതത്തിൽ അടുത്ത ഗാനം ചിത്ര പാടിയത്. ചിത്രം ഇങ്ങനെ ഒരു നിലാപക്ഷി. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, സഞ്ജയ് സൽ ചൗധരി, അന്ധരാ.

അടുത്ത ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം സർഗം. യൂസഫ് അലി കേച്ചേരിയുടെ വരികളും ബോംബെ രവിയുടെ സംഗീതവും.

ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും വിദ്യാസാഗറിന്റെ ഈണവും, യേശുദാസും വിജയ് യേശുദാസും ചേർന്ന് പാടിയത്. ചിത്രം മില്ലേനിയം സ്റ്റാർസ്.

ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 11 മണിക്കുള്ള പുതുവസന്തത്തിൽ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയുടെ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ സവിശേഷതയായ മികവ്, നൂതന ആശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് വിക്ഷേപണമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു.

0: ഐഐഎമ്മിലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
3: ഇന്ന് സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാരവാരമായി നാം ആചരിക്കുകയാണ്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ശരിയായ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഭക്ഷണശീലങ്ങൾ നാം മറന്നുപോവുകയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും നാടൻ പഴങ്ങളുമൊക്കെ മാറ്റി നിർത്തി നാം കൃത്രിമ നിറങ്ങളും കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. ആരോഗ്യകരമായ നല്ലൊരു ജീവിതത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: മാഡം. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നാം ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇത്തരത്തിൽ ഒരു വാരാചരണത്തിന്റെ പ്രസക്തി?
5: ദേശീയ പോഷകാഹാര വാരാചരണം ജനങ്ങളിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്നതിനാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ പോഷകക്കുറവ് തടയുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുതിർന്നവർ എന്നിവരുടെ പോഷക ആവശ്യങ്ങളെ കുറിച്ച് അവബോധനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെ കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ഭക്ഷണം, നല്ല ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതാണ് നമ്മൾ ഈ പോഷകാഹാര വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
4: മാഡം, ഇന്ന് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഓരോ വ്യക്തിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
5: അതായത് തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം മാത്രമല്ല അളവ്, നമ്മൾ ഒറ്റ നമ്മളിപ്പം എന്താ 10 മണിക്ക് ലേറ്റ് ആയിട്ട് കഴിക്കുക, 10 മണിക്ക് കഴിച്ച് ഒരു 4 എണ്ണം കഴിക്കുക അങ്ങനെ അല്ലാതെ നമ്മൾ സമയത്ത് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മൾ അതിന്റെ അളവ്, ഭക്ഷണത്തിന്റെ അളവും വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, മുട്ട തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അമിതമായ എണ്ണ, ഉപ്പ്, പഞ്ചസാര, ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുന്നതും വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വെള്ളം കുടിക്കുകയും നമ്മൾ വേണം. ഇത് മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പാക്കുന്നതിനോടെ തന്നെ ഒരു വ്യായാമം, അത് വളരെ അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അത് സമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരു സമീകൃത ആഹാരത്തിലോട്ട് എങ്ങനെ എത്താം, ഈ ധാന്യങ്ങൾ എല്ലാം നമ്മൾ അളവിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഈ മോഡൽ പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ്, അതിൽ നമ്മൾ കാൽഭാഗം നമ്മുടെ എന്താണ് അന്നജവും, കാൽഭാഗം മാംസ്യവും, അരഭാഗവും നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണ രീതി അതൊരു പൂർണ്ണമാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
4: മാഡം, ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭക്ഷണം കുറയ്ക്കുക എന്നതാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഡയറ്റ് എന്താണ്?
5: അതായത് ഡയറ്റ് എന്നത് ഭക്ഷണം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ എന്ന് അത് അങ്ങനെയല്ല, അത് ചെയ്യുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്.

0: ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീൻ, കൊഴുപ്പ്, ഈ വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ശരിയായ അളവിൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സമീകൃത ഭക്ഷണ രീതി എന്നാണ് ആരോഗ്യകരമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെയിലേർഡ് ആണ്. ഒരാളുടെ ഷർട്ട് അടുത്ത ആൾക്ക് സ്യൂട്ട് ചെയ്യാത്തത് പോലെയും നമ്മൾ ഈ ആരോഗ്യകരമായ ഡയറ്റ് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് ഭക്ഷണക്രമം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പം ഈ പറഞ്ഞത് കണക്ക് കോമോർബിഡിറ്റീസ്, ഈ അസുഖങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, ഷുഗർ, ബി പി, ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണ്. അതായത് എല്ലാവർക്കും ഒരുപോലെ അല്ല. നമ്മൾ യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, ഈ പറഞ്ഞ കണക്ക് ഷുഗർ കൂടിയവർ, ബി പി കൂടിയവർ, കൊളസ്ട്രോൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. അതാണ് ഈ ഡയറ്റ് എന്നുകൊണ്ട് ഉൾപ്പെടുന്നത്. നമ്മൾ കുറയ്ക്കാൻ, ഒരിക്കലും പട്ടിണി കിടന്ന് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സമീകൃതമായി ഭക്ഷണം, ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരുടെ ഒരു ശരിക്കും ഒരു പേഷ്യന്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ 24-hour റീകോൾ ചോദിക്കുകയാണ്. ഒരു ദിവസം 24-hour റീകോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഭയങ്കര എന്താ ഈ പറഞ്ഞ കണക്ക് വലിയ എക്സോട്ടിക് ഫുഡ്സ് നമ്മൾ അവരുടെ അടുത്ത് കഴിക്കാനോ അങ്ങനെയൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ അവര് വരികയും അവരുടെ കയ്യിൽ നിന്ന്, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ വാങ്ങി അതിൽ തന്നെയാണ് നമ്മളൊരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായും അവരെ ഓരോരുത്തരുടെയും രോഗ അനുസരിച്ചും പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഡയറ്റ് എന്നും ഈ മെഡിക്കൽ ന്യൂട്രിഷൻ തെറാപ്പി എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നത് പറഞ്ഞാൽ ഒഴിവാക്കുകയല്ല, അവർ ശരിക്കും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറിന്റെ അളവ് കൂടുന്നതും പച്ചക്കറികളുടെ അളവ് കുറഞ്ഞു വരുന്നതും പിള്ളേരുടെ അടുക്കലായാലും അവർ ഈ പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ഭയങ്കര ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നു. അപ്പം അതിൽ നിന്ന് മാറി നമ്മൾ ഈ പച്ചക്കറികൾ, പഴങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ് പോലവ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതലായി ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞത് കണക്ക് ഒരു അളവുണ്ട്. അപ്പൊ ആ അളവനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. വറുത്തതും അമിതമായ എണ്ണയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുണ്ട്, പാക്കറ്റ് ഫുഡ്. അപ്പൊ അത് അങ്ങനത്തെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ അവ നിയന്ത്രിക്കുക. പിന്നെ മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജോലി അനുസരിച്ചും എല്ലാം നമുക്കൊരു 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. അതിൽ ഏറ്റവും ഉത്തമം അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ മൂത്രത്തിന്റെ അളവാണ്. നമ്മൾ മൂത്രത്തിന്റെ അളവ് മഞ്ഞ നിറത്തിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ബോഡി തരുന്ന ഒരു അലാറം ആണ് അത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂട്ടുക. അതനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാമല്ലോ, ഒരു സംശയം വരാതെ. അപ്പൊ അങ്ങനെയും കൃത്യമായ ഭക്ഷണ സമയവും ഈ നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനവും പാലിക്കുകയും നമ്മൾ ചെയ്യുക.
1: മാഡം, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നാം പിന്തുടരുന്നത് ഒരു ശരിയായ പ്രവണതയാണ്?
0: അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും അനുയോജ്യമാകണം എന്നില്ല. അതായത് ഓരോ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയി തന്നെ നമ്മള് സാധാരണ നമ്മൾ നമുക്കൊരു അസുഖം വന്ന് നമ്മള് ഡോക്ടറിനെ കാണുന്നു. അതുപോലെ ഒരു ഡയറ്റ് ചോദിക്കാൻ എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് തന്നെ പോവുക. അപ്പൊ ഒരു പ്രൊഫഷണൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഓരോ വ്യക്തിയുടെ നമ്മുടെ റിസൾട്ട് നോക്കുന്നു, നമ്മുടെ എല്ലാം എന്താണ് അവരൊരു സബ്ജക്റ്റീവ് ഡേറ്റ എടുക്കുകയാണ്. നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളൊരു സെഡൻറി ആണോ, മോഡറേറ്റ് ആണോ, ഹെവി വർക്കർ ആണോ, ആ ഒരു ഡേറ്റ എല്ലാം അവർ കളക്ട് ചെയ്യാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ വിശപ്പ് എങ്ങനെയാണ്, മോഷൻ പോകുന്നുണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് അനുയോജ്യം നമ്മുടെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നമുക്ക് അനുയോജ്യമായ ഒരു ഡയറ്റാണ് നമ്മൾ ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്ത് തരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും പ്രായം, അതായത് കുറച്ചൊരു ഏജ് അഡ്വാൻസ് ആവും തോറും അവരുടെ കാലറിയുടെ കൺസംഷൻ കുറയും. അതായത് അവരുടെ പ്രായം, അതുപോലെ അവരുടെ പോഷക ആവശ്യങ്ങൾ എന്നിവ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അപ്പൊ അതനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയയിലെ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നല്ല യോഗ്യയായ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോടോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. ഈ പറയുന്ന കണക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമ്മളെ BMI കാൽക്കുലേറ്റ്

0: പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ പോകാതെ എപ്പോഴും നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് നമുക്ക് പല തെറ്റുകളും സംഭവിക്കും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ നമ്മളൊരു അബദ്ധങ്ങളിലോട്ട് ചാടാതിരിക്കുക എപ്പോഴും. അങ്ങനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
1: മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പുറകിലാണല്ലോ. അതിനാൽ തന്നെ ആവശ്യത്തിന് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് താനും. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികം പേരും ചിന്തിക്കാറില്ല. ഇതിനോട് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഇപ്പോഴത്തെ അഡോളസന്റ് ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അവർക്കൊരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ ഈ എന്താണ് ഒരു ബർഗർ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർ ഈ ബർഗറിന്റെ കാര്യം പറയുന്നു. എന്താ അതെന്താ മാഡം, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്താ അത് ബാലൻസ് ആവാതെ ഞങ്ങൾ അതല്ലേ കഴിക്കുന്നത്, നല്ലതല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഈ ബർഗറിലെ ബണ്ണ് അവരാണ്, അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ അത് എന്ന് പറഞ്ഞാൽ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈദ. അതുപോലെ അതിന്റെ ആ ഒരു എന്താ ഫ്രൈഡ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈഡ് പോലത്തെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഒരു ചീസ് ഉണ്ട്, അപ്പൊ അതും അളവിൽ കൂടുതൽ ഫാറ്റാണ്. അതിൽ പച്ചക്കറികൾ എന്ന് പറയാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ ബാലൻസ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇത് ഈ പറയുന്ന കണക്ക് ഷവർമയുടെ ശീലവും റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ കയ്യിൽ എല്ലാം ഒരു ചെറിയൊരു മധുരപാനീയത്തിന്റെ പാക്കറ്റ് കോമൺ ആണ് അവർ പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു പാക്കറ്റ് ഫുഡിനകത്തും നമുക്ക് പുറകെ തിരിച്ചു നോക്കിയാൽ അതിനകത്ത് ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ അത് പഠിപ്പിക്കുക, അത് ശീലമാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ പിള്ളേർക്കത് പിള്ളേരത് നോക്കും. നമ്മളിപ്പോ എന്തായിരുന്നാലും, അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ പാക്കറ്റ് ഫുഡ് ആയിരുന്നാലും പുറകെ തിരിക്കുമ്പോൾ 5% എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ എന്താണോ അതിൽ സോഡിയം ആണെങ്കിലും ഷുഗർ ആണെങ്കിലും 20% എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അത് മാത്രമല്ല ആ പഞ്ചസാരയുടെ അളവും നമുക്കറിയാൻ പറ്റും, ഇത്ര ഗ്രാം പെർ സെർവിങ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര, കുറച്ചൊന്ന് ഇരുന്ന് പിള്ളേരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരു ഒരു ഇത്ര ഗ്രാം എന്ന് പറയും, അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാമാണ്. അപ്പൊ നമുക്ക് അതിന്റെ സെർവിങ് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോൾ ഒരു 60 ഗ്രാം ഒക്കെ വരും അതിന്റെ ആ പാക്കറ്റിലെ സെർവിങ് സൈസ്. അപ്പൊ 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണെങ്കിൽ അപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് കൂടുതലാണ്, അപ്പൊ ഇതുപോലെ അപ്പൊ പിള്ളേരെ അപ്പൊ നമുക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴും പിള്ളേർക്ക് ഒരു ചീറ്റ് ഡേ എന്നാവാം, നമ്മളിപ്പോ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവർക്ക് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ബർത്ത്ഡേ വരുമ്പോ അല്ല ഒരു ഫെസ്റ്റിവൽ വരുമ്പോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടില് ഒരു സ്ഥിരമാക്കാതിരിക്കുക. എന്നും ചായയുടെ കൂടെ പിള്ളേർക്ക് വട കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് സ്നാക്സ് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ട്, അതായത് കടല വേവിക്കുന്നത് പോലെ, അവല് നനയ്ക്കുന്നത് പോലെ, അതുപോലെ പൊരി കടല, പുട്ടുകടല, അങ്ങനത്തെ ഒക്കെ അതൊക്കെ ആകുമ്പോൾ ഒരു പിടി കൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, നല്ലതായിരിക്കും, ഹെൽത്തി ആയിരിക്കും. കപ്പലണ്ടി കൊടുക്കാം, പിന്നെ എന്താ അവല്, ഈ പറഞ്ഞ കണക്ക് അവല് പൊരി, ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്, അയണും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പം ഇത് പിള്ളേർക്ക് സാലഡ്സ് പോലെ, പിന്നെ ഈ കടൽ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മോരുവെള്ളം കുടിക്കുന്നത് ശീലമാക്കാം. ഈ സോഡ ഉള്ള അടങ്ങിയിരിക്കുന്ന കാർബണേറ്റഡ് അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരയ്ക്കും ഈ ഫാസ്റ്റ് ഫുഡ് മാറ്റി. പിന്നെ പിള്ളേരതിൽ പ്രോൺ ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും സ്കൂളിന്റെ അടുത്തെല്ലാം ബേക്കറിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരെ മിക്ക ഒരു ഒരു പരിധി വരെ നമുക്ക് അവരെ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് സാലഡ് ഡ്രസ്സിംഗ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഒരു ഗ്രിൽഡ് പോലെ വറുത്തത് വറുത്തതല്ലാതെ ഗ്രിൽഡ് പോലെ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതില് രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. EOS 05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവ്, നൂതനാശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് ഇതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിലെ പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നതിനൊപ്പം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡീഗഢിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഒഫീഷ്യോ ചാൻസലർ കൂടിയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതി തേജസ് MK-1A കരുത്തു പകരാൻ അമേരിക്കൻ കമ്പനിയായ GE എയ്റോസ്പേസ് 3 എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ കൈമാറി. തേജസ് MK-1A വിമാനങ്ങളുടെ പ്രാരംഭ നിരയിൽ ഘടിപ്പിക്കുന്നതിന് 99 എഞ്ചിനുകൾ ലഭ്യമാക്കാൻ 2021 HAL-ഉം GE എയ്റോസ്പേസും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് നടപടി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാർ, സുപ്രീംകോടതി അധ്യക്ഷന്മാർ, മുതിർന്ന ജുഡീഷ്യൽ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നീതിന്യായ നിർവ്വഹണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങൾ ഫോറത്തിൽ ചർച്ച ചെയ്യും. ഓട്ടോമൊബൈൽ മേഖലാ ഉൽപാദനത്തിന്റെ പ്രാദേശികവൽക്കരണം ശക്തിപ്പെടുത്തി കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്നും ആഗോള വിപണികൾക്ക് സജ്ജമാകണമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്ഘട്ട് സ്മാരകത്തിന്റെ പ്രവർത്തനം, പരിപാലനം, ശുചിത്വം, നടത്തിപ്പ് എന്നിവ വിലയിരുത്തുന്നതിന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി മനോഹർലാൽ അധ്യക്ഷനായിരുന്നു. രാജ്ഘട്ടിന്റെ സംരക്ഷണവും ചിട്ടയായ പരിപാലനവും ശക്തമാക്കുന്നതിന് യോഗത്തിൽ നിർദ്ദേശം നൽകി. പുനരുപയോഗ തുണിത്തരങ്ങളുടെ സംഭരണം കൂട്ടാൻ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, ജെം, ടെക്സ്റ്റൈൽസ് കമ്മിറ്റി എന്നിവ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഉപയോഗിച്ചതും അല്ലാത്തതുമായ തുണിത്തരങ്ങൾ, സ്ക്രാപ്പ്, സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങൾ എന്നിവയിൽ നിന്നും നിർമ്മിച്ച പുനരുപയോഗ ഉൽപ്പന്നങ്ങൾ പൊതുവായി സംഭരിച്ച് സംരംഭങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താൻ ഇതിലൂടെ കഴിയുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരള ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIM-ൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM-കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കൃത്രിമ ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കോണമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM-കെ സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. IIM-ലെ ശില്പശാല കേരളത്തിന്റെ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് സഹായകരമാകും ശില്പശാലയെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. 2011 ശില്പശാലയുടെ ഭാഗമായാണ് കൊച്ചി മെട്രോയും കാക്കനാട് IT പാർക്കും യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം ശില്പശാലയിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മന്ത്രി TE സിദ്ദിഖ്. സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിലോ ഗവൺമെന്റിന്റെ ഭാഗമായ കൃഷിമന്ത്രി എന്ന നിലയിലോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് നാമനിർദ്ദേശങ്ങളെ പ്രത്യേക രാഷ്ട്രീയ സമീപനവും താൽപര്യം സ്വീകരിച്ചതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാവും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടുണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ

ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. അഷ്ടമി രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത്. പുലർച്ചെ 3 നിർമാലിന് ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, നീതി, കരുണ, നിസ്വാർത്ഥ കർമ്മം എന്നിവയുടെ പാതയാണ് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതെന്നും രാഷ്ട്രപതി കുറിച്ചു. നിസ്വാർത്ഥ കർമ്മത്തിന് അഗാധമായ പ്രചോദനം ശ്രീകൃഷ്ണന്റെ ദൈവീക സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നും അത് മാനവരാശിയെ നിരന്തരം നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായ വിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. 2 CPIM പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഈ മാസം 13 മുതൽ 15 കോഴിക്കോട് ചേരുന്ന കേരളത്തിലെ വിശാല സംസ്ഥാന കമ്മിറ്റി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ തോൽവി, പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടികൾ തുടങ്ങിയവയാണ് യോഗത്തിന്റെ അജണ്ട. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 5000 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. നശാമുക്ത അഭിയാന്റെ 6 വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സന്ദീപ് രേവാജി റാത്തോഡിന്റെ നേതൃത്വത്തിൽ 2 ഉന്നതതല ഏകോപന യോഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ലഹരിക്ക് അടിപ്പെട്ടവരിലേക്ക് സഹായമെത്തിക്കുക, ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക, ഉത്തരവാദിത്ത പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുക, പൊതുലക്ഷ്യത്തിനായി ബന്ധപ്പെട്ടവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഐക്യവും പ്രതിബദ്ധതയും വളർത്തുക എന്നിവയാണ് നശാമുക്ത ഭാരത് അഭിയാന്റെ ലക്ഷ്യങ്ങൾ. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. ഈ വർഷം December 28 പദ്ധതി പ്രാബല്യത്തിലുണ്ടാകും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദിന്റെ ഖബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയായ റഷീദ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, KEL ഹോർട്ടികോർപ്പ്, സിഡ്കോ എന്നിവയുടെ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. 5 പനിക്കെതിരായി എല്ലാവരും കുത്തിവയ്പ്പെടുക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ LT സരിതകുമാരി അറിയിച്ചു. എല്ലാ പ്രായക്കാർക്കും മീസിൽസ് വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കുട്ടികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഈ വർഷം ഇതുവരെ 64 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിക്കാത്ത കുട്ടിയാണ് മരിച്ചത്. ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും രോഗത്തിനെതിരെ കുത്തിവയ്പ്പ് ലഭ്യമാണെന്നും DMO അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ 2 മത്സരത്തിൽ ഹോങ്കോങ്ങിന് 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീചക് യുവിനെ നേരിടും. ഇന്നലെ കാനഡയുടെ ലോക 9 നമ്പർ താരം വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. വൈകിട്ട് 6:45 രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ടാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കണ്ണൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 20 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കിഷോർ കുമാർ പാടിയത്. ചിത്രം അഗർ തോന ഹോട്ടൽ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അനാമിക. ഈ ചിത്രത്തിലെ ഗാനം പാടിയത് കിഷോർ കുമാർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് ആശ ഭോൺസ്ലെ. ചിത്രം ആൻകൂർ.

0: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. അടുത്ത ഗാനം മഹേന്ദ്ര കപൂർ പാടിയത്. ചിത്രം അൻമോൾ മോട്ടി.
3: തുജെ തക്നേ കോയി നസർ

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4.

0: അറിയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.seou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
1: ടോപ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: ചീൻസ് അപ്ലൈ.
3: അടുത്ത ഗാനം ലതാ മങ്കേഷ്കർ പാടിയത്, ചിത്രം ആൻകീൻ.

0: रात कभी कभी।
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം കിഷോർ കുമാർ പാടിയത്, ചിത്രം ആധാ ദിൻ ആധി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലായി 30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ തുടങ്ങിയ വ്യാപകമായ പരിശോധന ഇന്നും തുടരുന്നു. നശാമുക്ത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകളെന്ന് ED അറിയിച്ചു. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് അഷ്ടമി രോഹിണി ഭക്തർ ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങൾക്ക് ആശംസ നേർന്നു. കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഗീതോപദേശം എല്ലാവർക്കും ക്ഷേമത്തിന് പ്രചോദനം നൽകുന്നതായി അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ അസ്വാഭാവികതയില്ലെന്നും പ്രത്യേക മണ്ഡലത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവരും പങ്കിട്ടെടുക്കട്ടെയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ വിലയിരുത്തലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പാരിസ്ഥിതിക പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി മേയർ O സദാശിവൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

പുതുവസന്തം പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

കൃഷ്ണാഷ്ടമി എന്ന പടത്തിൽ അമൽ ആന്റണി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അഭിലാഷ് ബാബുവിന്റെ രചന, ഔസേപ്പച്ചിന്റെ സംഗീതം. അടുത്ത ഗാനം കെ എസ് ഹരിശങ്കർ പാടിയത്. ചിത്രം കബീറിന്റെ ദിവസങ്ങൾ. ബി കെ ഹരിനാരായണന്റെ വരികൾ. എം ജയചന്ദ്രന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: പുതുവസന്തത്തിൽ ഇനി വരവ് എന്ന പടത്തിൽ ചിത്രപാടിയ ഗാനം. സി എസ് സാമിന്റെ സംഗീതം, ബി കെ ഹരിനാരായണന്റെ രചനയാണ്.

പുതുവസന്തമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന പടത്തിൽ ശ്രീകാന്ത് ഹരിഹരൻ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. പ്രശാന്ത് മോഹന്റെ സംഗീതം, ചാൾസ് ജി തോമസിന്റെ

ചിത്രം മധുവിതു, ഗായകർ വിനീത് ശ്രീനിവാസൻ, സിതാര കൃഷ്ണകുമാർ, ബി കെ ഹരിനാരായണന്റെ രചന, ഹേശ്യാം അബ്ദുൾ വഹാബിന്റെ സംഗീതം.

വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയെ തിരിഞ്ഞു നോക്കി. അടുത്ത ഗാനം അംഗം അട്ടഹാസം എന്ന പടത്തിലേതാണ്. ശ്രീകാന്ത് ഹരിഹരൻ, നിത്യമാമൻ എന്നിവർ പാടിയത്. എസ് കെ പുരുഷോത്തമന്റെ വരികൾ, ശ്രീകുമാർ വാസുദേവിന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈജീന മതി. കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈജി തന്നെ പോവാം.
5: മൈജി ഓണം മാസോണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
8: 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
10: AC വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
11: 1.5 to 10 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
10: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
11: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രോഡക്റ്റുകളും നേടാം.
10: September 6 വരെ TNC apply.
12: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
10: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
11: September 6 ഞായർ വരെ മാത്രം.
10: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
11: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
10: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
11: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
10: ഈ ഓഫർ September 6 വരെ മാത്രം.
8: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
10: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് ചാലഞ്ച് ഒന്ന് നോക്കിയാലോ.
11: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
10: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
11: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
10: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
11: മൈജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം അവസാന ഭാഗം 12:40 ആരോഗ്യദീപ്തിയിൽ.

ങ്ങളിൽ താൽക്കാലിക ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 8 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ നമ്പർ

പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746723266. പൈവിളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ. ഈ മാസം 8 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 9847157120. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 04672203118. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9400006497. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്കാണ് ആശുപത്രി ഓഫീസിൽ. ഫോൺ നമ്പർ 04672152. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9447527079. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വിച്ച് സർവേക്ഷൻ സെല്ലിന്റെ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേൺ ആയി പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ട്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാവണം.

0: മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. അഫ്സൽ മാർക്കോസ് കണ്ണൂർ ഷെറീഫ് എന്നിവർ പാടിയത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. EOS 5 വിജയകര വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ISROയെ അഭിനന്ദിച്ചു. ഇന്ന് ജന്മാഷ്ടമി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. റീ ഇമാജിനിംഗ് കേരളം വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമിഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. EOS 5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവ്, നൂതന ആശയങ്ങൾ, വളർന്നുവരുന്ന ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ് ഇതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിലെ പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നതിനൊപ്പം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഇമാജിംഗ് ഉപഗ്രഹമായ EOS 5 വിജയകരമായ വിക്ഷേപിച്ച ISROയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണശേഷി ശക്തിപ്പെടുത്താനും ബഹിരാകാശ വളർച്ചയെ പ്രതിഫലിപ്പിക്കാനും വിക്ഷേപണം സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ISROയും ഇന്ത്യൻ വ്യവസായവും തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തം നവീകരണത്തിനും

0: കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ വഴികൾ തുറക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രിക്കുന്ന FCRA നിയമഭേദഗതി ബിൽ പരിശോധിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി. ലോക്സഭയിലെ BJP അംഗം സഞ്ജയ് ജയ്സ്വാളാണ് സമിതിയുടെ അധ്യക്ഷൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളുമുണ്ട്. കേരളത്തിൽ നിന്ന് കോൺഗ്രസിലെ ആന്റോ ആന്റണി, മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ, BJPയിലെ C സദാനന്ദൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥയും സന്ദേശങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും ഊർജ്ജം പകരുന്നവയാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, നീതി, കരുണ, നിസ്വാർത്ഥ കർമ്മം എന്നിവയുടെ പാതയാണ് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നതെന്നും രാഷ്ട്രപതി കുറിച്ചു. നിസ്വാർത്ഥ കർമ്മത്തിന് അഗാധമായ പ്രചോദനം ശ്രീകൃഷ്ണന്റെ ദൈവിക സന്ദേശങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നും അത് മാനവരാശിയെ നിരന്തരം നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി AC നസീർ ബാബു.
1: കേരളത്തിന് ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. IIM ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി ആദ്യ സെഷൻ നയിച്ചു. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേരള മന്ത്രിസഭയ്ക്കായി IIM കെ സമർപ്പിച്ച നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് 2-ാം തവണയാണ്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തും പരിശീലനം സംഘടിപ്പിച്ചിരുന്നു.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. റീ ഇമാജിനിങ് കേരളം എന്ന പരിശീലനത്തിൽ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പങ്കെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി യുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജന ആരോഗ്യരംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകൾ പരിശീലന പരിപാടിയുടെ ഭാഗമാണെന്ന് VD സതീശൻ അറിയിച്ചു. IIMലെ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും അഭിപ്രായപ്പെട്ടു. 2-ാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് മന്ത്രി MLiju പറഞ്ഞു. എല്ലാ മേഖലയിലും വികസന സാധ്യത ചർച്ചയാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ മന്ത്രി T സിദ്ദിഖ് അതൃപ്തി രേഖപ്പെടുത്തി. സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന നിലയിലോ ഗവൺമെന്റിന്റെ ഭാഗമായ കൃഷിമന്ത്രി എന്ന നിലയിലോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെയാണ് നാമനിർദ്ദേശങ്ങളിൽ പ്രത്യേക രാഷ്ട്രീയ സമീപനവും താൽപര്യവും സ്വീകരിച്ചതെന്നും ഇത് ആശങ്കയുളവാക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഈ മാസം 13 മുതൽ 15 വരെ കോഴിക്കോട്ട് ചേരുന്ന കേരളത്തിലെ വിശാല സംസ്ഥാന കമ്മിറ്റി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ തോൽവി, പാർട്ടിയിലെ തെറ്റുതിരുത്തൽ നടപടികൾ തുടങ്ങിയവയാകും യോഗത്തിന്റെ അജണ്ട. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30-ക്കും 2-ാം സെമി രാത്രി 7-നുമാണ്. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
2: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30-നാണ് ആദ്യ സെമി. രാത്രി 7-മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ആലപ്പി റിപ്പിൾസാണ് പോയിന്റ് പട്ടികയിൽ ഇത്തവണ 1-ാമത്. ഇതേ പോയിന്റുള്ള ട്രിവാൻഡ്രം റോയൽസാണ്

0: പട്ടികയിൽ രണ്ടാമത്, 11 പോയിന്റുള്ള തൃശൂർ മൂന്നാമതും 10 പോയിന്റുള്ള കാലിക്കറ്റ് നാലാമതുമാണ്.
1: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാർ, സുപ്രീംകോടതി അധ്യക്ഷന്മാർ, മുതിർന്ന ജുഡീഷ്യൽ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടായ്മയ്ക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. നീതിന്യായ നിർവഹണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 5050 പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് തുടക്കമായി. ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമൂഹ സദ്യ എന്ന നിലയിൽ പ്രശസ്തമാണ് വള്ളസദ്യ. ആറന്മുള ഭഗവാന്റെ പിറന്നാൾ സദ്യയുണ്ണാൻ കേരളത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തരാണ് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചത്താരാചാര്യന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സി സദാനന്ദൻ MP അറിയിച്ചു. തിരൂർ തുഞ്ചൻപറമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മട്ടാഞ്ചേരിയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻ MDMA വേട്ട. ഏകദേശം 2.5 കിലോയിൽ അധികം MDMA രണ്ടുപേരാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശി നൌഫലിനെയും സുഹൃത്തിനെയുമാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലിലാണ് MDMA എത്തിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദിന്റെ കബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയായ റഷീദ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി കെൽ ഹാർട്ടികോർപ്പ്, സിഡ്കോ എന്നിവയുടെ ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട്. കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈനപ്പ് 2026 പ്രചാരണാർത്ഥം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിപാടി കോഴിക്കോട് ADM കെ ഷെറീന ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾ ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ ഒ സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, CWRDM, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, വനംവകുപ്പിന്റെ മാത്തോട്ടത്തെ ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സാഹചര്യത്തിൽ നാളെ രാവിലെ മുതൽ മെഡിക്കൽ കോളേജിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. ഉപഭോക്താക്കൾ കുടിവെള്ളം ശേഖരിച്ച് വെക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. EOS-5 വിജയകര വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ISROയെ അഭിനന്ദിച്ചു. ഇന്ന് ജന്മാഷ്ടമി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. റീ ഇമാജിനിങ് കേരളം വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രണ്ടു ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് സെമിഫൈനൽ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. പോഷകാഹാരക്കുറവ് മാത്രമല്ല, ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നതും തെറ്റായ ഭക്ഷണശീലങ്ങളും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓരോ പ്രായഘട്ടത്തിലും സമീകൃതവും വൈവിധ്യമാർന്നതുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ T. രഞ്ജിത്കുമാറുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം.
3: ജങ്ക് ഫുഡിനോടുള്ള ഒരു താല്പര്യം വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അത് ഒക്കെ ഇങ്ങനെ പതിവായി കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തെല്ലാമാണ്?
4: ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന എല്ലാം ജങ്ക് ഫുഡ് അല്ല. ഫാസ്റ്റ് ഫുഡ് നമുക്ക് എളുപ്പം ഉണ്ടാക്കുന്ന ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡിൽ നല്ല ഫുഡുകളുണ്ട്.

0: ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായിട്ട് മധുരമുള്ളത്, അമിതമായിട്ട് ട്രാൻസ്ഫാറ്റ് ഉള്ളത്, അമിതമായിട്ട് ഉപ്പുള്ള സാധനം, ഇതൊക്കെയാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. പല സാധനങ്ങളും ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജങ്ക് ഫുഡ് വിഭാഗം അതിലൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യമാവുന്ന സമയത്ത് ഒരിക്കലും റിവാർഡോ ഗിഫ്റ്റോ ആയിട്ട് നമ്മൾ ജങ്ക് ഫുഡ് കൊടുക്കരുത്. നീ അവിടെ പോയി വന്ന് എനിക്ക് ഇത് സാധനം മേടിച്ചു തരുന്ന ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. അപ്പം ടി വി കണ്ടുകൊണ്ട് ഒരിക്കലും കുട്ടികൾ ഫുഡ് കഴിക്കരുത്, പ്രത്യേകിച്ച് ഈ ബേക്കറി ഐറ്റംസ്
1: സാധനങ്ങളൊക്കെ.
0: അറിയുന്നത് മാത്രമല്ല ജങ്ക് ഫുഡ് ആണ് സാധനം. അപ്പൊ ഒരിക്കലും ടി വി കണ്ടുകൊണ്ട് കുട്ടികളെ കഴിക്കാനായിട്ട് പല വീടുകളിലും നമുക്ക് കാണാം, ഡൈനിങ് ടേബിളിന്റെ സൈഡിലായിട്ട് ടി വി കാണാം. ഒരിക്കലും നമ്മൾ അത് വെച്ചു കൊടുക്കുക. അതല്ലെ പല ആൾക്കാരും എന്താണ് കുട്ടികൾക്ക് അനങ്ങാണ്ടിരുന്ന് കാണാൻ വേണ്ടി മൊബൈൽ വെച്ചുകൊണ്ട് പല അമ്മമാരും വന്നിട്ട് പറയും മൊബൈൽ കണ്ടാലേ അവൻ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് മൊബൈൽ കണ്ടത്. ഞാൻ പറയാറ് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ മൊബൈൽ കൊടുക്കണ്ടെന്ന് പറയാം. അപ്പം ഒരിക്കലും ടിവിയോ മൊബൈലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കരുത് നമ്മൾ. അതുപോലെ ഈ ട്രാൻസ്ഫാറ്റ് അല്ലെങ്കിൽ പിന്നെ ഈ ഫ്രീ ഷുഗറൊക്കെ 5% താഴെ മാത്രമേ ഈ ഫുഡിൽ ആവാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ അതിന് പകരം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പുതുതായിട്ടുണ്ടാക്കുന്ന പെട്ടെന്നുണ്ടാക്കുന്ന ഫുഡ് വളരെ കുറച്ച് ഷുഗറും തീരെ ഈ ട്രാൻസ്ഫാറ്റും ഇല്ലാത്ത രീതിയിലുള്ള ഫുഡാക്കിയിട്ട് പകരം കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഷുഗർ. പണ്ടൊക്കെ നമ്മൾ കുറുക്കല് കുട്ടികൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് മാത്രമായിട്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഷുഗർ ഇടണ്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട, പിന്നെ വെല്ലം ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന വെല്ലത്തിൽ ഇരുമ്പ് സത്തുള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട. കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുന്നതിൽ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട, ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കട്ടെ, കുട്ടികൾ ശീലിക്കട്ടെ. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ബാക്കി ഫുഡുകളൊക്കെ കുട്ടികൾ ശീലിച്ചു വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൽ ഉപ്പും പഞ്ചസാരയും അതൊക്കെ അളവ് കുറച്ചുകൊണ്ട് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. കാരണം കുട്ടികൾ ശീലാക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ മധുരവും കൂടുതൽ ഉപ്പ് വരും, ഫുഡിന് കൂടുതൽ ടേസ്റ്റ് വരും. അപ്പൊ കുട്ടികൾക്ക് അതിനോട് ക്രേവിംഗ് വരും. അപ്പൊ കുട്ടികൾ അതിന് തന്നെ നിർബന്ധം പിടിക്കും. ചെറുപ്പത്തിലേ ശീലിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരം ഈ സാധനങ്ങൾ ജങ്ക് ഫുഡിലോട്ട് അവരെ തിരിയാതിരിക്കാൻ വേണ്ടിട്ട് പറ്റും.
1: പിന്നെ പഴങ്ങളെല്ലാം കടിച്ചു നിന്നതിന് പകരം ജ്യൂസ് ആക്കിട്ട് കഴിക്കുന്നൊരു ശീലമുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ പഴങ്ങൾ എപ്പോഴും കടിച്ച് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. അത് നേരത്തെ പറഞ്ഞാൽ ഫൈബർ നമുക്ക് അതിനകത്ത് കിട്ടും പഴങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുന്ന വഴി. അപ്പൊ നമ്മുടെ വായിലെ മസിലിനൊക്കെ ഒരു എക്സസൈസും കിട്ടും നമുക്ക്. മറ്റു ജ്യൂസ് ആക്കിയിട്ട് അരിച്ചിട്ടാണ് കുടിക്കുക. പല കുട്ടികളെങ്കിലും പൊടി ഉണ്ടെങ്കിൽ കുടിക്കില്ല. അരിച്ചു കൊടുക്കുന്ന വഴി എന്താണ്, ആ ഫൈബർ കംപ്ലീറ്റ് പോയി. പിന്നെ അത് മധുരത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ഷുഗർ പഞ്ചസാര ആഡ് ചെയ്യാണ്. അതും കാലറി കൂട്ടും. ഈ പറഞ്ഞ പോലെ അതിന്റെ ഗുണം കംപ്ലീറ്റ് പോയി. അപ്പം കുട്ടികൾക്കും ഈ അഡോളസന്റ് ഏജ് 2 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രൂട്ട് ജ്യൂസും ഡ്രിങ്ക്സും ഒന്നും കൊടുക്കരുതാണ്, കഴിയുന്നതും ഒഴിവാക്കണമെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അതിന് പകരം എന്താണ് വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി പറയാം. എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ വയറിളക്കായിട്ടാണ് വന്നത്. വയറിളക്കം വന്ന സമയത്ത് കുറെ ഡോക്ടർമാരുടെ അടുത്ത് കണ്ടിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. വരുന്ന സമയത്ത് കുട്ടിക്ക് മാറുന്നേയില്ല. ഞാൻ നോക്കുന്ന സമയത്ത് എല്ലാ മരുന്നുകളും കൊടുത്തിട്ടുണ്ട് വയറിളക്കത്തിന്. കുട്ടിയുടെ കൂടെ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ വന്നെ. അപ്പൊ ഞാനിങ്ങനെ കാര്യം ചോദിച്ചു, എന്താണ് ഈ കുട്ടി വെള്ളം എങ്ങനെയാണ്, ഏത് വെള്ളമാണ് ഉപയോഗിക്കുക? ഈ കുട്ടി വെള്ളം കുടിക്കാറില്ല. കുട്ടി രാവിലെ ഒരു പെപ്സി, ഉച്ചക്ക് കൊക്കക്കോള, രാത്രി ആ മാത്രം വെള്ളത്തിന് പകരം. കുട്ടിയുടെ അബ്രോഡ് പുറത്ത് വളർന്ന കുട്ടിയാണ്. ഞാൻ അത് മാറ്റി അത് മുഴുവൻ ഒഴിവാക്കി ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രോബയോട്ടിക് സാധനങ്ങൾ മാത്രം കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ വയറിളക്കം മാറി. ഇത് കുടിക്കുന്ന വഴി എന്താണ്, വയറ്റിന് വേണ്ട ഗുണമുള്ള കുറെ ബാക്ടീരിയകൾ അത് മുഴുവൻ നശിച്ചു പോകും. അതിന്റെ ഭാഗമായിട്ട് കഴിക്കുന്ന അങ്ങനെ പോവുകയാണ് അങ്ങോട്ട്. അതാണ് അപ്പം അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. അത് അപ്പൊ വെള്ളം മാത്രം കുട്ടീനെ കുടിച്ച് ശീലിപ്പിക്കാം ജ്യൂസിന് പകരം. പല കുട്ടികളും ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി മടിക്കും. നമ്മൾ എന്താക്കണം ചെയ്യിക്കണം വെച്ചാൽ പല ഫ്രൂട്ട്സുകൾ പല കളർ, നേരത്തെ റെയിൻബോ പറഞ്ഞ പോലെ ഓറഞ്ച് നിറത്തിലുണ്ടാവും, റെഡ് കളറിലുണ്ടാവും, പിന്നെ മാങ്ങ മഞ്ഞ നിറത്തിലുണ്ടാവും, ചിലപ്പോൾ ഗ്രീൻ കളറിലുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. അതൊക്കെ മുറിച്ച് പല കളറിലാക്കിയിട്ട് വേണം കുട്ടിക്ക് നമ്മൾ ടൂത്ത് പിക്ക് ഒക്കെ കുത്തി വെച്ചിരുന്ന കുട്ടികൾ കഴിച്ചോളൂ. വേണമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഒക്കെ ആയിട്ട് കൊടുക്കാം, അമ്മ ഒന്ന് കഴിക്കുന്നു മോൻ ഒന്ന് കഴിക്കുന്നു, ഞാൻ ഇത് കഴിച്ചു മോൻ അതേ സെയിം. അപ്പൊ അങ്ങനെയൊക്കെ ആക്കുന്ന കുട്ടികൾ കഴിക്കും. പല ആൾക്കാരും കുട്ടികളും ജ്യൂസ് കുടിക്കും, ഫ്രൂട്ട്സ് കഴിക്കില്ല. അപ്പൊ എന്താണ്, വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് ജ്യൂസ് അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് പാരന്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞാലും ഗ്രാൻഡ് പാരന്റ്സ് കുറച്ചുകൂടി സ്നേഹം കൊടുത്തുകൊണ്ട് അവരെ കുറ്റം പറയുന്നതല്ല, അവരാ സ്നേഹം കാണിക്കുകയാണ്. അപ്പം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ സാധനം അവര് വഴി കുട്ടികൾ സാധിച്ചെടുക്കും. അപ്പം കുട്ടികൾക്ക് വളരെ നിർബന്ധം പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 2 മുതൽ 5 വയസ്സുള്ള കുട്ടിക്ക് ആകെ 125 ml മാത്രമേ ഒരു ദിവസം കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ 5 വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു 250 ml ഇതാണ് നമ്മൾ പറയുന്ന കണക്ക്. ഒരു വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യരുത്. 2 വയസ്സ് മുതൽ 5 വയസ്സുള്ളവർ 125 ml, പിന്നെ 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 250 ml ജ്യൂസ് ആണ്. അത് ഷുഗർ ആഡ് ചെയ്യാത്ത ജ്യൂസ് കൊടുക്കാൻ, അരിക്കാത്ത ജ്യൂസുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
1: അങ്ങനെ ഇപ്പം കൂടുതല് ഈ ഷേക്കുകളും, മുമ്പ് നമുക്ക് ഈ ചിക്കു ഷേക്ക് ഒക്കെ അറിയായിരുന്നുള്ളൂ, ഇന്നിപ്പം എല്ലാം ഷേക്കാക്കി കുടിക്കണം. ചക്കക്കുരു വരെയും ഷേക്കാക്കിയിട്ട് കുടിക്കണം. കപ്പക്ക അതുപോലെ ഈ കോക്ടെയിൽ പോലത്തെ ഉള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മള് സ്ഥിരം കഴിക്കും.

0: എന്നൊരു അവസരമായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിനൊക്കെ കുറിച്ച് എന്താ പറയുന്നത്?
1: ഷെയ്ക്ക് അടിക്കുന്ന സമയത്ത് ഷെയ്ക്കിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ പാലിന്റെ ഒരു ഗുണം അവിടെ തീർച്ചയായിട്ടും കിട്ടും. പാല് നമുക്ക് പറഞ്ഞ പോലെ പ്രോട്ടീന്റെ ഏറ്റവും നല്ലൊരു കലവറയാണ്. അതുപോലെ കാൽഷ്യം നമുക്ക് കിട്ടുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ് ഈ പാല് സാധനങ്ങൾ. അപ്പം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. അപ്പം പാലിന്റെ ആ ഗുണം തീർച്ചയായിട്ടും അതിനകത്ത് കിട്ടും. പിന്നെന്ന് വെച്ചാൽ തണുത്ത സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, അതിന്റേതായ ചില പ്രശ്നങ്ങൾ. പിന്നെ അതിൽ നല്ലോണം ഷുഗർ ആഡ് ചെയ്യും ഷെയ്ക്കിൽ. ആ ഷുഗറാണ് അതിന്റെ ടേസ്റ്റ്. ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ചിലപ്പോൾ ഒരു ഷെയ്ക്കിൽ വരും. അത്രയും കാലറീസ് വരികയാണ് അവിടെ. അപ്പം തീർച്ചയായിട്ടും അത് ദോഷം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ഫ്രൂട്ട്സിന്റെ പക്ഷെ ഗുണമുണ്ടാവും. പക്ഷെ ഷെയ്ക്ക് നമ്മൾ അരിക്കുന്നുണ്ടാവില്ല, അതിൽ ഫൈബർ ഒക്കെ കിട്ടും. പക്ഷെ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വഴി നമുക്ക് ഗുണം കിട്ടില്ല. പിന്നെ അത് വല്ലാണ്ട് ഒരു ബൾക്കി ഫീലിംഗ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഷെയ്ക്ക് കഴിച്ചാൽ നമ്മൾ വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. കുട്ടി വേറെ ഫുഡൊന്നും കഴിക്കില്ല, അതും ഒരു പ്രശ്നമുണ്ടാവും.
0: അതുപോലെ ഈ ചായ കാപ്പി ഇതെല്ലാം ഒരു ഒരുപാട് കുടിക്കുന്ന കൊണ്ടുള്ള ദോഷങ്ങൾ ഒന്ന് പറയോ.
1: ചായ കോഫി കുട്ടികളിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണമെന്നാണ് പറയുക. പ്രത്യേകിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചായ കാപ്പി മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക് നേരത്തെ പറഞ്ഞ പോലെ പെപ്സി കൊക്കക്കോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കണമെന്നാണ് പറയുക. നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്, കുട്ടികളെ ഈ കോംപ്ലിമെന്ററി ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കട്ടൻ ചായയിൽ പിന്നെ ബിസ്ക്കറ്റ് മുക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കലും അതൊന്നും നല്ലതല്ല. ഈ 5 വയസ്സിനുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ചായയെ വേണ്ട. പല ബിസ്ക്കറ്റുകളിലും കുറച്ച് ഗോതമ്പ്, കുറച്ച് മൈദ, കുറെ പഞ്ചസാര, പറഞ്ഞ പോലെ ട്രാൻസ്ഫാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പൊ കുട്ടികൾ അത് ശീലാക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വയറ് നിറഞ്ഞ ഫീൽ ഉണ്ടാവും. പലപ്പോഴും അമ്മമാര് വന്നിട്ട് പറയും എന്റെ അടുത്ത്, എന്റെ മോനൊന്നും കഴിക്കാറില്ല, അപ്പൊ എത്ര ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു പാക്കറ്റ് കഴിക്കും സാർ എന്ന് പറയും. ഞാൻ ഈ അമ്മമാരോട് പറയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു നോക്കുക ഉച്ചക്കൊരു 12-12 ആവുന്ന സമയം, എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ആ ബിസ്ക്കറ്റും സാധനങ്ങളും ഒഴിവാക്കി തന്നെ കുട്ടി സാധാരണ രീതിയിൽ കഴിച്ചോളും. അതിൽ കാലറി കൂടുതലാണ്, കുട്ടി നല്ല തടിയും ഉണ്ടാവും. ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 6 വയസ്സുള്ള കുട്ടിക്ക് 20 കിലോ വരിക, ഒരു 30-32 കിലോ ഉള്ള കുട്ടിയേക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ സാധനങ്ങൾ ഒഴിവാക്കി നോർമൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം പിന്നെ കഫീനേറ്റഡ് ഡ്രിങ്ക്സ് വേറെയുണ്ട്. കഫീനേറ്റഡ് ഡ്രിങ്ക്സ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരിക്കലും കൊടുക്കരുത്. പല കുട്ടികളെയും ഈ അഡോളസന്റ് ഏജ് ഗ്രൂപ്പൊക്കെ ഈ കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുക, നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന ചെയ്യണം. ഒരിക്കലും അത് നല്ലതല്ല. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്കും ചായയും കാപ്പിയും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അഥവാ നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ 5 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടിക്ക് 100 ml ഒരു അര ഗ്ലാസ് മാത്രമാണ് ഒരു ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത്. അതുപോലെ അഡോളസന്റ് 10 മുതൽ 18 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ 1 കപ്പ് 200 ml നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നിർബന്ധമല്ല, കഴിയുന്നതും ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്.
0: അപ്പൊ നമ്മള് വിശപ്പ് തീർക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, അതിനപ്പുറമായിട്ട് നമ്മൾ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഏതൊക്കെ കഴിച്ചുകൂടാ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതൊക്കെ നോക്കി വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ, അല്ലേ?
1: തീർച്ചയായിട്ടും. ഈ പോഷക വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം തന്ന കണ്ണൂർ ആകാശവാണിക്ക് നന്ദി, നമസ്കാരം.
2: ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനും പയ്യന്നൂർ IMA പ്രസിഡന്റ്, പരിയാരം IAP വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ടി രഞ്ജിത്കുമാറുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
4: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂ

0: സ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജീവ് കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
3: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15

0: 5 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
1: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാലക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടൻതാളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500-ൽ പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 കണക്കിന് ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിനു പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രി 7 മണിക്കും നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ, മില്ലേനിയം മെലഡീസ്. ഇന്ന് ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി. മലയാള സിനിമകളിലെ ചില കൃഷ്ണഭക്തി ഗാനങ്ങളാണ് ഇന്ന് മില്ലേനിയം മെലഡീസിൽ. ആദ്യഗാനം നന്ദനം എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചിരുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ശ്രീലവസന്തം പേലിയൊഴിഞ്ഞു മധുരയിൽ പൌർണമിയായി.

0: ശ്വേതാമോഹൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സോ സോ സുധീവാത്മീകം.
1: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കുക. 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
2: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ടിവിയുടെ വിലയിൽ പ്രൈസ് ചലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
4: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
7: ടിഎൻസി അപ്ലൈ.
0: മലയാള സിനിമയിലെ കൃഷ്ണഭക്തി ഗാനങ്ങളാണ് മില്ലേനിയം മെലഡീസിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചൂണ്ട എന്ന പടത്തിൽ വിധു പ്രതാപ്, രാധിക തിലക് എന്നിവർ പാടിയത്. യൂസഫലിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

കയ്യെത്തും ദൂരത്ത് എന്ന പടത്തിൽ വിധു പ്രതാപ്, ചിത്ര എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ്.

0: സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ജിഎംസി അപ്ലൈ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: മില്ലേനിയം മെലഡി സിലിനി സുഭദ്രം എന്ന പടത്തിൽ ചിത്രപാടിയ ഗാനമാണ്. യൂസഫരുടെ വരികൾ, പി രേഖകുമാറിന്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: മില്ലേനിയം മെലഡീസ് തുടരുന്നു. ഈ ഗാനം ശ്വേത പാടിയത്. ചിത്രം അരികെ. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം ആനച്ചന്തം. പി സി അരവിന്ദന്റെ വരികൾ, ജേസൻ എസ് നായരുടെ സംഗീതം.

0: മില്ലേനിയം മെലഡീസാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ

0: ആസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
3: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
4: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
3: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎൻസി അപ്ലൈ.
5: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെ പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടായ്മ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMA രണ്ടുപേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫിലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമപ്പള്ളി റഷീദിന്റെ ഖബറടക്കം ഉച്ചകഴിഞ്ഞ് നടക്കും. UDF ജില്ലാ കൺവീനർ കൂടിയാണ് റഷീദ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 920 രൂപ കൂടി 1,14,880 രൂപയായി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബൈയിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി പ്രവേശം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
6: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Country gets first sub-geosynchronized earth observation satellite. Prime Minister Narendra Modi said successful launch reflects growing capabilities of India's space sector. BRICS Chief Justices Forum begins in New Delhi to deliberate upon contemporary issues concerning justice delivery and dispute resolution. Centre to make available DNA profiling services for first degree relatives of missing persons in Nepal. Death toll due to devastating floods rises to 1,282. Festival of Janmashtami being celebrated across the country. IMD predicts heavy to very heavy rainfall over Madhya Pradesh till tomorrow. And in China Open Badminton, Indian duo of Satvik Sairaj Ranki Reddy and Chirag Shetty to take on Danish pair in quarterfinals this evening. Prime Minister Narendra Modi has commended the successful launch of GSLV F-17 carrying EOS-05, India's first ever imaging satellite, from geosynchronous orbit. In a social media post, Mr. Modi called the successful launch a reflection of the excellence, innovation and growing capabilities that define India's space sector. He also termed it an outstanding achievement by ISRO and a proud moment for the nation. The Indian Space Research Organization successfully launched the EOS-05 Earth Observation Satellite aboard the GSLV-F17 rocket from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh.

0: നമസ്തേ സ്വാമിജി.
1: വരൂ കുട്ടി വരൂ.
0: സ്വാമിജി എനിക്ക് പെട്ടെന്ന് പോണം. സ്വാമിജി പറഞ്ഞതുപോലെ ഡാൻസ് കഴിഞ്ഞതും ഞാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് പോന്നു.
1: മിടുക്കി
0: മുത്തശ്ശൻ തിരക്കും.
1: തിരക്കും, അതിനു മുൻപ് പോകണം. നീ കസേരയിലേക്ക് ഇരിക്ക, എന്നിട്ട് ഇതാ ഈ ലഡു കഴിക്ക്, പ്രസാദമാണ് നിനക്കായി. നിന്റെ നന്മയ്ക്കായി ഞാനൊരു പൂജ കഴിച്ചിരുന്നു, അതിൻ്റെയാ. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കും. ആ അങ്ങനെ അങ്ങനെ മുഴുവനും കഴിച്ചോളൂ. കഴിച്ചോളൂ. മിടുക്കി. ഇനി ഇതാ ഈ ശ്ലോകം മൂന്നാവർത്തി വായിക്ക്. പൂർണ്ണ ശ്രദ്ധയോടെ വേണം, ഏകാഗ്രതയോടെ. അക്ഷരദേവിക്കുള്ള പ്രാർത്ഥനാ മന്ത്രമാണിത്. ഇത് വായിക്കാനുള്ള

0: ഉത്തമ മുഹൂർത്തമാണിപ്പോ. ഇത് ഒരു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും പേടിക്കാനില്ല.
1: വായിച്ചിട്ട് കുട്ടി പൊയ്ക്കോളൂ.
0: ആ

0: ശ്ലോകം മൂന്ന് വട്ടം വായിക്കുമ്പോഴേക്കും പൂജയുടെ ബോധം മറഞ്ഞു. അവളുടെ കയ്യിൽ നിന്നും ആ പുസ്തകം താഴേക്ക് വീണു. സ്വാമി ജനാല അടച്ചു കുറ്റിയിട്ടു. കസേരയുടെ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയിരുന്ന പൂജയെ നേരെയിരുത്തി താഴെ വീണ പുസ്തകവും എടുത്ത് അയാൾ കട്ടിലിനരികിലെത്തി. കുനിഞ്ഞ് സൂട്ട്കേസ് എടുത്ത് കട്ടിലിന്റെ മുകളിൽ വെച്ചു തുറന്നു. വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകവും അയാൾ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ചുറ്റും ഒന്നുകൂടി വീക്ഷിച്ചു. ഇല്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം പെട്ടിക്കുള്ളിൽ വെച്ചു കഴിഞ്ഞു. സ്വാമി പെട്ടിയടച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മയക്കുമരുന്ന് കുത്തിവെച്ചിരുന്ന ലഡു ബാക്കിയുണ്ടായിരുന്നത് ഒരു കടലാസിൽ പൊതിഞ്ഞെടുത്ത് കീശയിൽ തിരുകി. ഒപ്പം മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു തീപ്പെട്ടിയും. ഒരു നിമിഷം സ്വാമി ആലോചനയിൽ മുഴുകി.
1: പുഴക്കരയിൽ തോണി തയ്യാറാണ്. പുഴയിലൂടെ തുഴഞ്ഞാൽ കുറച്ചകലെ മാടൻ കുന്ന്. അവിടെ നിന്ന് കുന്നിൻ ചെരുവിലൂടെ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നാൽ പള്ളിമടയിലെത്താം. 1 മണിയുടെ പാലക്കാട് ഫാസ്റ്റ് അവിടെ നിർത്തും. അതിൽ കയറിക്കഴിഞ്ഞാ പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. അല്ലെങ്കിൽ തന്നെ എന്തു ഭയക്കാൻ. എല്ലാം വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്തതല്ലേ. ശുദ്ധികർമ്മത്തിന്റെ ഈ ദിവസവും സമയവും ആ സ്ഥലവും സാഹചര്യവും എല്ലാം ഇതുവരെയെല്ലാം കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ നടന്നുവല്ലോ.
0: അയാൾ മുറിയിലെ വിളക്കണച്ചു. എന്നിട്ട് വാതിൽ ഒരൽപ്പം തുറന്നു. ഇല്ല, ആരുമില്ല. എല്ലാവരും നാടകം കാണുകയാണ്. നാടകം കഴിഞ്ഞാലുടനെ കമ്പക്കെട്ട്. അതാണ്
1: എന്റെ കർമ്മത്തിനുള്ള മുഹൂർത്തം. 14 വർഷങ്ങൾക്ക് മുൻപ് മുഴുമിപ്പിക്കാൻ സാധിക്കാതെ പോയത്. കമ്പക്കെട്ട് 1 മണിക്കൂർ മുഴുവൻ ഉണ്ടാവും. മതി, സമയം ധാരാളം മതി.
0: കതകിന് പിന്നിൽ വെച്ചിരുന്ന മണ്ണെണ്ണ നിറച്ച ടീം അയാൾ പുറത്തെടുത്തു. എന്നിട്ട് വാതിൽ പൂർണ്ണമായി തുറന്നിട്ടു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അയാളുടെ ചലനങ്ങൾ ദ്രുതഗതിയിലായി. കസേരയിൽ ചലനമില്ലാതെ ഇരിക്കുകയായിരുന്ന പൂജയെ അയാൾ അനായാസം പൊക്കിയെടുത്ത് തന്റെ തോളിൽ കിടത്തി. പിന്നെ തിരിഞ്ഞ് കട്ടിലിൽ നിന്നും തന്റെ പെട്ടിയെടുത്തു. മറുകൈകൊണ്ട് മണ്ണെണ്ണ ടിന്നും. ഹൃദയസ്പന്ദനങ്ങൾക്ക് വേഗതയേറുന്നത് അയാൾ അറിഞ്ഞു. തലച്ചോറിലേക്ക് രക്തമിരച്ചു കയറി. അന്നും ഇതുപോലെ തന്നെയായിരുന്നു കരുണയെ കത്തിച്ചു കൊന്ന ആ രാത്രി.

0: പുറത്തിറങ്ങി ഇരുളിലൂടെ അയാൾ പടിഞ്ഞാറേക്ക് നടന്നു. പുഴക്കരയിലെ പടവുകളിറങ്ങി. എന്നിട്ട് വിജനമായ മണൽപ്പരപ്പിലൂടെ അയാൾ ദൂരേക്ക് നടന്നു. തന്റെ തോളിലെ ഭാരം അയാളെ തെല്ലുമലട്ടുന്നുണ്ടായിരുന്നില്ല. പുറകിൽ നിന്നും നാടകം അവസാനിച്ചതിന്റെ അനൗൺസ്മെന്റ്. ഇനി അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് തുടങ്ങും. അയാളുടെ നടപ്പിന് വേഗത കൂടി. മതിയായ ദൂരം കടന്നുവന്ന് തോന്നിയപ്പോൾ അയാൾ നിന്നു. പെട്ടിയും ടിന്നും താഴെ വെച്ച ശേഷം പൂജയെ പതുക്കെ മണലിൽ ഇറക്കിക്കിടത്തി. ഒരു നിമിഷം മാത്രം ചലനരഹിതയായി കിടക്കുന്ന അവളെ അയാൾ നോക്കി. കരുണയുടെ മകൾ. ആകാശത്തൊരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ചുദിച്ചുയർന്നു. 100 വർണ്ണങ്ങൾ വാരിയെറിഞ്ഞുകൊണ്ട് കമ്പക്കെട്ട് തുടങ്ങി. ദിഗന്ധങ്ങൾ നടുക്കുമാറുള്ള വെടിക്കെട്ട്. കാറ്റിലൂടെ അമിട്ടുകൾ പൊട്ടുന്നതിന്റെ തീവ്രഗന്ധം എങ്ങും പരന്നു.
1: അതെ, മുഹൂർത്തമായി.
0: അയാൾ കുനിഞ്ഞ് മണ്ണെണ്ണട്ടിൻ കയ്യിലെടുത്തു.
1: ഇത്രയും വർഷങ്ങൾ ഈ പാപത്തിന്റെ സന്തതി ജീവിച്ചു. ഇനി വേണ്ട, ഇവളും തീരണം. അതേ അഗ്നിയിൽ, എന്റെ രോഷാഗ്നിയിൽ.

ഒരു നിശ്വാസത്തോടെ ദേവൻ മേനോൻ ടിന്നിന്റെ അടപ്പ് തുറന്നു. എന്നിട്ട് അല്പാൽപമായി പൂജയുടെ ശരീരത്തിലേക്ക് അയാൾ മണ്ണെണ്ണ ഒഴിക്കാൻ തുടങ്ങി.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 9 സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, ദേവൻ മേനോൻ അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, പൂജ മിന്ന രഞ്ജിത്ത്, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 10 നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്റിനറി ഡിസ്പെൻസറിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ KP ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു രാത്രി. ഇർഷാദ് പെരുമ്പടവ അവതരിപ്പിക്കുന്ന ചെറുകഥ, സി എം വിനയചന്ദ്രന്റെ കവിതകൾ, ആത്മാവിന്റെ അയലത്ത് നിന്ന് പി കെ ശ്രീവത്സൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

സിനിമ എന്നത് കേവലം വിനോദോപാധി മാത്രമല്ല, സമൂഹത്തിന്റെ പ്രതിഫലനത്തെയും ചിന്തകളെയും സ്വാധീനിക്കുന്ന ശക്തമായ ഒരു മാധ്യമമാണ്. അതിനാൽ തന്നെ സിനിമയുടെ ധാർമ്മികത എന്നത് സർഗാത്മക സ്വാതന്ത്ര്യത്തിനും സാമൂഹിക ഉത്തരവാദിത്വത്തിനും ഇടയിലുള്ള സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ആണ്. കല പൂർണമായും സ്വതന്ത്രമായിരിക്കണം എന്ന് പറയുമ്പോഴും അത് ജനസമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാകുമ്പോൾ ആ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമുള്ള ഒന്നായി മാറേണ്ടതുണ്ട്. സിനിമ കലയാണ്, പക്ഷേ അത് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്കെത്തുമ്പോൾ ഒരു സാമൂഹിക ശക്തിയായി മാറുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് രേഷ്മയല്ലേ?
2: അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കസിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചത് എന്തിനാന്ന് അറിയായിരിക്കും അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലെ ഞങ്ങൾക്ക് ലഭിച്ച മെസ്സേജിലെ ആദ്യത്തെ മെസ്സേജ് രേഷ്മയുടേതായിരുന്നു.
2: സന്തോഷം.
3: അപ്പോ രേഷ്മയുടെ ശബ്ദത്തിൽ തന്നെ അത് പറയൂ രേഷ്മ, എന്താണ് ഉത്തരം?
2: കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിന്റെ ഉത്തരം വേദ്പാൽ വർമ്മ.
1: വേദ്പാൽ വർമ്മ
2: കാടെന്ന സിനിമയിലെ.
3: പാട്ട് പാടുന്ന ആളാണോ രേഷ്മ?
2: പാട്ട് അങ്ങനെ പാടലൊന്നും ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് വരികള് പാടാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ സ്റ്റേജിൽ പാടിയിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
3: ഈ പാട്ടിന്റെ രണ്ടുപേര് പാടാൻ പറ്റുമോ?
2: ഇതിന്റെ തത്ര
1: രണ്ടു ലൈന് പാടുന്ന

0: ഒരു കുടന്ന നിലാവിൻ്റെ കുളിരും കൂരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ.
1: കൊള്ളാലോ,
0: ഒന്നാമത് പാട്ടിനോടുള്ള ഇഷ്ടം
1: ഇഷ്ടം.
0: റേഡിയോ. കാരണം
1: അതെ,
0: നമുക്ക് ഇതിലൂടെ അല്ലേ കൂടുതൽ പാട്ടുകൾ കേൾക്കണമെങ്കിൽ അത് റേഡിയോ
1: റേഡിയോ
0: വഴി.
1: തന്നെ വേണം.
0: അതാണ് എന്റെ എല്ലാം സാധ്യതകളും ഉണ്ട്. എന്നാലും
1: ഈ പാട്ട്, ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ
0: ഏഴിലം
1: കുടപിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ, അല്ലേ? ഇതിന്റെ ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്. അതിലെ ഓരോ
0: ശ്രീകുമാരൻ തമ്പി.
1: ഓരോ വരികളും അത്രയ്ക്കും മനോഹരമായ വരികളാണ് അല്ലേ?
0: അതെ,
1: എത്രയോ നല്ല നല്ല,
0: പഴയ പാട്ടുകൾ ഇപ്പോഴും കേട്ടിരിക്കാൻ നല്ല പാട്ടാണ്.
1: അതെ, ആ കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പാട്ട് അല്ലേ?
0: അതെ,
1: ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലവും.
0: അതെ.
1: കാണാൻ കൊതിച്ച നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖി നീ.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല.
0: അതെ,
2: ഈ സിനിമയിലെ എല്ലാ പാട്ടും രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ തന്നെ അതെ, സംഗീതം നൽകിയതും വേദ്പാൽ വർമ്മയാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ രേഷ്മ?
0: കണ്ടതായിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, സാധ്യത ഇല്ലാന്നാ തോന്നുന്നത്.
2: 1973
0: ഈ ഒരു പാട്ട് പക്ഷെ ഓർമ്മയിൽ ഒന്നുണ്ട്. സിനിമ ഇല്ല, കാണാൻ സാധ്യതയില്ല.
1: വേദ്പാൽ വർമ്മ മലയാളത്തിൽ ഈ ഒരു സിനിമയിലെ ഗാനങ്ങൾക്ക് മാത്രമേ സംഗീതം നൽകിയിട്ടുള്ളൂ. അദ്ദേഹം ഹിന്ദി സിനിമകളുടെ സംഗീത സംവിധായകനും അതുപോലെ ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു. ഹിന്ദി സിനിമകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? പാട്ടുകൾ, പരിചയ് എന്ന സിനിമ, അതുപോലെ ഭൂതനാഥ്, അതിലൊക്കെ സംഗീത സംവിധാനം ചെയ്തത് വേദ്പാൽ
0: വർമ്മയായിരുന്നു.
2: രേഷ്മി എങ്ങനെ സിനിമ കാണാൻ പോകലുണ്ടോ?
0: അത്യാവശ്യം മക്കളെ കൂട്ടിയിട്ട് അത്യാവശ്യം. ഇപ്പൊ ലാസ്റ്റ് കണ്ടത് ദൃശ്യാണ്, ദൃശ്യം 3 ആണ്.
2: രേഷ്മി എന്ത് ചെയ്യുന്നു?
0: ടീച്ചറാണ്.
2: ടീച്ചർ എവിടെയാണ്?
0: വെങ്ങര, പഴയങ്ങാടി സൈഡ്, വെങ്ങര പ്രിയദർശിനി യു പി സ്കൂളില്.
2: പ്രിയദർശിനി യു പി സ്കൂളില്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ?
0: വീട്ടില് 2 മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവ്, ഏട്ടൻ,
2: എല്ലാവരും. ചെറിയൊരു കൂട്ടുകുടുംബാണ് അല്ലേ?
0: അതെ,
2: അതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാ കൂട്ടുകുടുംബം.
0: അതെ അതെ.
2: എല്ലാരും റേഡിയോ കേൾക്കുവോ വീട്ടില്?
0: എല്ലാരും കേൾക്കും. ഇനിയിപ്പോ അതെ, എന്തെങ്കിലും പരിപാടി, പ്രത്യേകിച്ച് നല്ല പരിപാടി ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അമ്മ വിളിക്കും. ഇതെപ്പോ ഓണാക്കി വെക്കും, രാവിലെ മുതലേ ഓണാക്കി വെക്കും. ഒന്നാമത് ഞാനധികം ഈ ഒരു സമയം ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ണൂർ ടാക്കീസിലെ സിനിമേന്റെ ഓരോ ഭാഗം ചോദിച്ചു ചോദിച്ചു പോകുന്ന പരിപാടിയില്ലേ, അതെല്ലാം എന്തായാലും ആ ഒരു സമയത്ത് എന്തായാലും എല്ലാരും ആ ഒരു ടൈം ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വന്ന് ഇരിക്കുന്ന സമയം. ഇനി ക്വസ്റ്റ്യൻ എന്താന്ന സമയത്ത് മറന്നുപോയാൽ അമ്മ ആർന്ന് വിളിക്കും. ഇപ്പൊ ലാസ്റ്റ് ഫ്രീ ആയിട്ട് ഉത്തരം തന്നെ എവിടെയായിട്ട് ഉണ്ടായത്, അപ്പൊ ഓടി വന്നു നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചതാണ്. നമുക്ക് ഭയങ്കര കുറച്ചും

0: കൂടി റേഡിയോ എന്ന് പറഞ്ഞാല് ഭയങ്കരാണൊരു.
1: അപ്പൊ അമ്മയാണോ ഇതിന്റെ ഉത്തരം പറഞ്ഞു തന്നത്?
0: ഇതിന്റെ ഉത്തരം പറഞ്ഞത് അമ്മയാണ്. എന്നിട്ട്
1: അത് ശരി.
0: പാട്ടറിയാന്നല്ലാതെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ സംവിധായകൻ വേദപാൽ വർമ്മനെന്ന് അങ്ങനെ നമുക്ക്
1: അറിയില്ല,
0: ഒരു അറിയുന്നില്ല.
1: അമ്മ ഇതൊക്കെ കേട്ട് കേട്ട് അമ്മ ഇതൊക്കെ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടാവും.
0: അമ്മ എല്ലാം ഏകദേശം അറിയുന്ന കൂട്ടത്തിൽ തന്നെയാണ്. നമ്മൾ റേഡിയോന്റെ ടിവിയേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് റേഡിയോ ആണ്.
1: എന്നാലും ഈ പാട്ടിന്റെ സംഗീത സംവിധാനമൊക്കെ ഓർത്ത് വെച്ചല്ലോ അമ്മ അല്ലേ?
0: അതെ അതെ.
1: അമ്മയുടെ ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കണം കേട്ടോ.
0: ആയിക്കോട്ടെ. ആ ആദ്യത്തെ എപ്പിസോഡ് ഇതിന്റെ ഇതില് വിളിച്ചത് അമ്മേനെ ആയിരുന്നു.
1: അതെയോ?
0: ഒരു നവംബർ ഡിസംബർ അല്ലേ ഇത് ആദ്യം
1: അതെ അതെ
0: തുടങ്ങിയത്, ഈ ഒരു പരിപാടി തുടങ്ങിയത്. ആ അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യ കിരീടം എന്നുള്ള സിനിമേന്റെ ഭാഗമാണെന്ന് തോന്നുന്നു
1: കേൾപ്പിച്ചത്.
0: അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞത് അമ്മയാണ്.
1: അപ്പൊ
0: അമ്മയെ വിളിച്ചിട്ട് ആ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
1: അമ്മയുടെ പേരെന്തായിരുന്നു?
0: അമ്മേന്റെ പേര് പ്രസന്ന.
1: അപ്പൊ കണ്ണൂർ ടാക്കീസിലെ ആദ്യത്തെ വിജയി ആണ് അല്ലേ അമ്മ?
0: അമ്മ.
1: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
0: വേറെ
1: ഓണം,
0: ഓണം ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞു. അതിന്റെ ഒറ്റങ്ങളായി കുറച്ച് ദിവസം മുന്നേ. ഇനിയിപ്പോ സ്കൂൾ തുറക്കാനായി.
1: അതെ, തിങ്കളാഴ്ച ഓപ്പൺ ആവും അല്ലേ?
0: ഓപ്പൺ ആവും.
1: സ്കൂളിലെ ഓണാഘോഷ പരിപാടി ഉണ്ടായിട്ടില്ലേ?
0: ആ ഉണ്ടായി. ലാസ്റ്റ് ദിവസം പൂട്ടുന്ന ദിവസം വെള്ളിയാഴ്ച വിപുലമായ ഓണസദ്യയും ഓണപ്പൂക്കളും എല്ലാം നല്ലതായിട്ട് ആഘോഷിച്ചു.
1: എന്തായാലും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. അതിനിടയിൽ ഇങ്ങനെ ഒരു അവസരം കൂടി
0: കിട്ടിയില്ലേ, വളരെ സന്തോഷം.
1: പിന്നെ റേഡിയോയില് വേറെ ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടമുള്ളതുള്ളത്?
0: റേഡിയോയില് വേറെ ഓലച്ചൂട്ട് നല്ല പരിപാടി, അത് ഞാൻ കേൾക്കലുണ്ട്. ഇതിന്റെ ഒക്കെ പറയുന്നത്
1: ഞായറാഴ്ചകളിലാണ് പൊതുവെ റേഡിയോ കേൾക്കാറ്
0: കൂടുതല്. ആ പിന്നെ ഉള്ളത് ഓർമ്മയിലൊരു ഗാനം, അത് ചിലവരെല്ലാം പറയുന്നത് ഭയങ്കര ഒരു മനസ്സില് ഒരു അനുഭവങ്ങൾ പറയുമ്പോ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്കും അത് കേൾക്കുമ്പോ. അങ്ങനെ പരിപാടികളെല്ലാം എനിക്കും ഇഷ്ടമാണ്. ഹലോ പ്രിയ ഗീതം അതും ഇഷ്ടമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
1: കണ്ണൂർ ടാക്കീസ്.
0: കണ്ണൂർ ടാക്കീസ് ഞാൻ കൂടുതലും കേട്ടിരുന്നത്, എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഇതെല്ലാം. അപ്പൊ കുറച്ചും കൂടി
1: ക്ലിപ്പിംഗ്സ് ഒക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്?
0: അതാണ്, അതാ ആ തുടക്കം അങ്ങനെ കഴിഞ്ഞ അവസാനം ആ ചോദ്യത്തിലേക്ക് കടക്കുമ്പോ നല്ലൊരു പരിപാടി ആയിട്ടാണ്. ബോറില്ലാതെ നല്ല ഒരു മണിക്കൂർ നീണ്ടുപോകുന്നത് അറിയില്ല. ആ ഒരു മണിക്കൂർ അതിനേക്കായി മാറ്റിവെച്ചത് പോലെയാണ് ഇപ്പൊ ഞായറാഴ്ച ഒരു സമയം.
1: പിന്നെ പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ പുതിയ പാട്ടുകൾ, അതുപോലെ
0: നമുക്ക് എല്ലാ കാലത്തെ പാട്ടും ഇപ്പം റേഡിയോയിലായാലും പരിപാടിയിലാകുമ്പോ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും എല്ലാം
1: വരുന്നുണ്ട്. അതെ,
0: എനിക്കത് വലിയൊരു കാര്യമായിട്ട്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ ഈ കാട് പറയുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചവര് മധു കൊട്ടാരക്കര, ശ്രീധരൻ നായർ, പിന്നെ ബഹദൂർ, അവരൊക്കെയായിരുന്നു അഭിനയിച്ചത്.
0: പണ്ട് കാലത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ദൂരദർശൻ ഒരു ആ ഞായറാഴ്ച ഒരു 4 മണി എന്ന് പറഞ്ഞ ഒരു സമയം ആണെങ്കിൽ അതൊരു സമയം നമ്മളെല്ലാ പണികളും ഒരുക്കി അവിടെ ഇരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയില്ല, കൊറേ ചാനൽസ് ഇങ്ങനെ ഉണ്ടാകുമ്പോ മാറി മാറ്റി മാറ്റി അവർ ഒന്നിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. തന്റെ മക്കളെ കാര്യമായാലും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ചില സിനിമകള് ഇന്നും കാണാൻ എത്ര കണ്ടാലും
1: വീണ്ടും കാണാൻ
0: കാണാനില്ലേ. ആ ചില സിനിമകൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുപോലെ റേഡിയോ ണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പൊ പാട്ടുകൾ ഇങ്ങനെ പുതിയ പാട്ടുകൾക്കുണ്ട് അവസരം അല്ലെ, പഴയ പാട്ടുകളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മീഡിയ തന്നെയാണ്.
1: ഏതായാലും രേഷ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
0: വളരെ സന്തോഷം ഇങ്ങോട്ട് വിളിച്ചതിലെ.
1: വീട്ടിലുള്ള എല്ലാരോടും അന്വേഷണം പറയാം. മക്കൾ എന്ത് ചെയ്യുന്നു?
0: മക്കള് 2 ആമക്കളാണ്. മൂത്താള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളില്. ഇളയാള് UKGയിലാണ്, തൃശ്ശംബരി UPയിലാണ് പഠിക്കുന്നത്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്, ബിസിനസ് ആയിട്ട് ഇങ്ങനെ
1: പോകുന്നത്. എന്തായാലും ഈ ഉത്തരം പറഞ്ഞത് രേഷ്മയാണ്. കണ്ണൂർ ടാക്കീസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: ശമല മധു.
3: എവിടെ സ്ഥലം? എവിടെയാ?
4: കടമ്പേരി.
3: എന്തായാലും ജോലി ചെയ്യുന്നുണ്ടോ?
4: ഞാൻ ഇൻഷുറൻസ് ഓഫീസിന്റെ സ്വന്തം മക്കളോ.
3: ഓ, അത് ശരി. ഓക്കെ. കുറെ വർഷമായി ഇൻഷുറൻസ് മേഖലയില്?
4: ഇല്ല, ഞാന് 1 ഇയറേ ആയുള്ളൂ. ഹസ്ബൻഡ് 30 ഇയേഴ്സ്.
3: ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോഴാണോ തോന്നിയത്?
4: ഇപ്പോഴാണ് എനിക്കൊരു ടൈം കിട്ടിയത്. കാരണം മോന് മൂത്താള് ഇപ്പം എം സി എ ബാംഗ്ലൂർ പഠിക്കുന്നു. അപ്പൊ ഓനൊരു കറക്റ്റ് ഒരു ബേസ് കൊടുത്തു, അപ്പോഴത്തേക്ക് ചെറിയാൾക്ക് ബേസ് കൊടുത്തു. ഓനിപ്പോ നയൻത്തില്, ഇപ്പളാ ഒന്ന് ഫ്രീ ആയി തോന്നിയത്. അപ്പൊ ഒരു സൂട്ടബിൾ ടൈം ആണ് തോന്നി. പിന്നെ സ്വന്തം ഓഫീസ് മക്കളായതുകൊണ്ട് അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു.
3: പൊതുവെങ്കിലും നമ്മുടെ വീട്ടമ്മമാരായാലും മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരൊരു സെറ്റിൽ ചെയ്യുന്നത് വരെ നമ്മൾ

0: ടൈം ഇങ്ങനെ കുറേ യൂസ് ചെയ്യും. അതിനുശേഷം ആ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും, കാരണം ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് തെറ്റായി.
1: മീൻസ് നമുക്ക് അവരെ എഡ്യൂക്കേഷൻ ആണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിനൊരു കറക്റ്റ് ബേസ് കൊടുക്കണം, അല്ലാണ്ട് കാര്യമില്ല. അപ്പം മൂത്താള് സത്യം പറഞ്ഞ വെച്ചാൽ 9th വരെ ഞാൻ ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ ചെറിയ ആളാകുമ്പോഴത്തേക്ക് ഞാൻ 6th വരെ നോക്കി. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു സ്വന്തം പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ക്ലിയർ ചെയ്യുക, അത്ര ഇപ്പോഴത്തേക്ക് പഠിച്ചങ്ങ് പോയിക്കോളൂ.
0: അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് ഫ്രീ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞു ചെയ്യാനുണ്ട്.
1: നമുക്ക് നമ്മള് സെൽഫ് ടൈമിംഗ് കുറെ കിട്ടുന്നുണ്ട്.
0: മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും ആരോഗ്യമുള്ള സമയം നമ്മൾ ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് എന്താണ്?
1: എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഗാർഡനിങ് ഒരു എന്റെ ബ്ലഡിലുള്ളതാ. ഗാർഡനിങ് ഗാർഡനിങ് പിന്നെ റൂം സെറ്റിംഗ്സ് ഇതൊക്കെ ചെയ്യും, പിന്നെ സാരി ഡിസൈനിങ് ചെയ്യും.
0: ഓ അത് ശരി,
1: കുറെ കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റിംഗ് ടൈം ഇല്ല, അതിനൊരു ടൈം കണ്ടെത്തണം.
0: നമ്മളിപ്പം വീട്ടിലായാലും ഇപ്പൊ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് വരുമാനം ഉണ്ടോന്ന് ചോദിച്ചില്ല നിലവിൽ, പക്ഷെ എന്നിരുന്നപ്പോൾ നമ്മളെ ടൈം എൻഗേജ്,
1: നമ്മളൊരു ഭയങ്കര ഹാപ്പിനെസ് അതിലൂടെ വരുന്നത്.
0: നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടേതായ എൻജോയ്മെന്റ് അതിലെല്ലാം. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പരിപാടിയാണ്. ആകാശവാണി റേഡിയോ ഇതെല്ലാം കേൾക്കാൻ സമയമുണ്ടോ? എങ്ങനെയാണ്?
1: അതും ടൈം കണ്ടെത്തും. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റേഡിയോ അവിടെ ഉണക്കി വെക്കും. അങ്ങനെ കുറെ പാട്ടുകളെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് കൂടെ ജോലിയങ്ങ് ചെയ്യും.
0: കൂടെ പാടുന്ന
1: പാടൂല, ഹസ്ബൻഡ് പാടുന്നതാണ്. ഹസ്ബൻഡ് പാട്ടൊക്കെ പാടുന്നതാണ്. അതെല്ലാം പറയും പറയും പറയും പറയും. അല്ല എന്നാലും ഞാൻ എപ്പോഴും പറയും എൻജോയ് ചെയ്യാം, നന്നായി പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഒറ്റക്കായാലും സ്പീക്കറിൽ നല്ലതായി വോളിയൂമിൽ വെച്ച് പാട്ട് എൻജോയ്
0: ചെയ്യും.
1: ഓക്കെ, അത് രണ്ടും റേഡിയോ ആയിക്കോട്ടെ, അടുത്ത് നല്ല സൗണ്ടിൽ സ്പീക്കറിലിട്ട് അങ്ങനെയും ചെയ്യും, എന്നിട്ട് ജോലിയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ആളാണ്.
0: ഈ കണ്ണൂർ ടാക്കീസ് പറഞ്ഞത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്സ് അല്ലെങ്കിൽ സിനിമയുടെ പാട്ട് അല്ലെങ്കിൽ സിനിമയുടെ BGMs അത് ഏതെങ്കിലും പ്ലേ ചെയ്തിട്ട് അത് ഏത് സിനിമ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. പറ്റുമോ എക്സ്പ്രഷൻ,
1: കാരണം ഫിലിം കാണല് കുറവാണ് സത്യം പറഞ്ഞാല്, കാരണം അതിന് കുറെ നമുക്ക് ടൈം അങ്ങോട്ട് പോകുന്ന സംഭവമാണ്. എന്നും ഈ റേഡിയോ വെച്ച് പാട്ട് കേൾക്കും, അതെല്ലാം ഒരുമിച്ച്
0: നമുക്ക് എന്തെങ്കിലും
1: ചെയ്യാൻ പറ്റും. അപ്പം ട്രൈ ചെയ്യാം,
0: നോക്കാം. പഴയ സിനിമകളാണോ പുതിയ സിനിമകളാണോ എങ്ങനെയാണ്? പുതിയ സിനിമ ടാക്കീസിലൊന്നും പോയി കാണാറില്ല.
1: അതിപ്പം പിന്നെയും കല്യാണത്തിന് ശേഷം ഈ പിള്ളേഴ്സെല്ലാം ഒന്ന് ഫോഴ്സ് ചെയ്തിട്ട് ഞാനിപ്പോ പോയി കാണുന്നത്. അല്ലാണ്ട് പോലാപൂർവ്വം അച്ഛനമ്മരം നോക്കുമ്പോൾ കുറവാണ്. വെക്കേഷനിലൊരു വിസിറ്റ് എന്ന് പറയുന്നത് ബീച്ച് ഭയങ്കര ക്രേസ് ഉള്ള സംഭവമാണ്. ബീച്ചിൽ എന്തായാലും ഉണ്ടോ, അത് ഈ 3 വെക്കേഷൻ വരുമല്ലോ, ഓണം
0: ക്രിസ്മസ്
1: വലിയ വെക്കേഷൻ. ബീച്ച് എക്സ്പ്ലോർ ചെയ്യും, അതൊരു വീക്ക്നെസ് ആ.
0: ചില ആള് പറയും ബീച്ചിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ എന്നാ ഇത് ചിലവര് പറയല്ലേ എന്നാ ഇത് കാണാനുള്ളത്, ഇത് കണ്ടത് തന്നെയല്ലേ കാണണ്ട. പക്ഷെ അതിന് പ്രത്യേക വൈബാണ്
1: ഭയങ്കര. ചിലവര് പറയും അതിന്റെ കാറ്റടിച്ച തലവേദന, നമുക്കൊന്നും അതില്ല.
0: അപ്പൊ ഇനി ഒരു ബീച്ച് സൈഡിൽ ഒരു 10 സെന്റ് വാങ്ങി വീടെടുക്കാൻ പറ്റട്ടെ,
1: ആഗ്രഹമുണ്ട്.
0: ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
2: ട്രൗസറാകുമ്പോ വള്ളി വേണ്ടേ?
3: പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തയ്യില്ല.
2: അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം.
3: അച്ഛനും വേണം.
2: ഇറക്കം ഇത് മതി.
3: അച്ഛനും എടുത്താ
2: അരഞ്ച്.
3: അല്ല ചെരിപ്പ് ഇങ്ങോട്ടെ.
2: ചെരിപ്പ് അല്ലേ? അല്ല ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ?
3: പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പ് നീളമുള്ള ട്രൗസർ.
2: ഇറക്കം കൂടാൻ നേരത്ത്
3: രണ്ടെണ്ണം മതി
2: പാന്റ്.
0: ഇതൊരു ഫേമസ് സിനിമയായിരുന്നു, കോമഡി സിനിമയാണ്. ഒരു നാട്ടുകാരൻ മുഴുവൻ പാന്റ് ഇടേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സിനിമയാണ് ഇത്.
1: ദിലീപിന്റെ ഫിലിം അല്ലേ? അതിന്റെ സാറേ സാറേ സാമ്പാർ പാട്ട്. ദൈവമേ,
0: അതന്നെ സാറേ സാറേ സാമ്പാർ എന്നിന്റെ പാട്ടുണ്ട്. കറക്റ്റ്.
4: ഗോഡ്, മെമ്മറി അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല.
0: ഒന്നുകൂടെ ഒന്ന് അമർത്തി ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും. 3 അക്ഷരം
1: മക്കളെടുത്തില്ലാണ്ടോ? ഇപ്പൊ ഹസ്ബൻഡും മതിയായിരുന്നു.
4: അയ്യോ തിളക്കം.
0: അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു സോ മച്ച് വിത്ത് യുവർ ഹെൽപ്പ് ആൻസർ പറഞ്ഞു.
0: പിന്നെ ഞാനൊരു ക്ലൂ തന്നു,
1: അവിടെ പിടിച്ചു.
0: ഏതായാലും വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
5: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ നമസ്കാരം.
6: ഹലോ നമസ്കാരം.
0: പേരെന്താ?
6: സുനില.
0: എവിടെ സ്ഥലവിടെയാ?
6: മയ്യല്, കേരളം.
0: എന്താ ചെയ്യണ സുനില?
6: ഞാൻ മയ്യൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റാണ്.
0: കുറെ കാലമായിട്ട് കളക്ഷൻ ചെയ്യുന്നുണ്ട്.

0: പതിനഞ്ച് വർഷത്തോളായി.
1: ഓ അത് ശരി. അപ്പൊ നല്ലൊരു കസ്റ്റമർ വിങ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഈ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് കസ്റ്റമറെ ഫേസ് ചെയ്യാ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്നൊരു പ്രോഗ്രാം തന്നെ. ആകാശവാണി പ്രോഗ്രാമെല്ലാം കേൾക്കുന്ന ആളാണോ?
0: ആ കേൾക്കുന്ന ഭർത്താവ് പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളാണ്.
1: ഭർത്താവിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നോ?
0: ഓ അവര് പിന്നെ
1: കിസാൻ വാണിയിൽ
0: പങ്കെടുത്തിട്ടുണ്ട്, യൂരി രവീന്ദ്രൻ പറഞ്ഞിട്ട്.
1: അത് ശരി. അടുത്ത കാലത്താണ്?
0: ഇപ്പൊ അടുത്ത കാലത്ത് അവാർഡിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിരുന്നു, പക്ഷെ കിട്ടിയില്ല.
1: അത് ശരി. ഓക്കെ. അപ്പൊ അതില് കിസാൻ വാണിയിൽ
0: ഉണ്ടായിരുന്നു. പാടശേഖരൽ സെക്രട്ടറിയാണ് ഹസ്ബൻഡ്, ശ്രീരാലം പാടശേഖരൻ പറഞ്ഞു.
1: വീട്ടിലെ വേറെ ആരൊക്കെയുള്ളത്?
0: ഞാനും ഭർത്താവും പിന്നെ ഒരു മോള്, രണ്ട് മോനുണ്ട്, അവര് ഗൾഫിലാണ്. പിന്നെ അമ്മയുണ്ട്, എന്റെ അമ്മ കൂടെയുണ്ട്. മോള് എന്ന് പറയുന്നത് പിന്നെ ആങ്ങളയുടെ മോളാണ്. അവളെ അമ്മ പിന്നെ ബ്രസ്റ്റിന് ഇതായിട്ട് മരിച്ചിട്ട് ആറുമാസം പിള്ളേരം എടുത്ത് വളർത്തുന്നതാണ്. ഭർത്താവാണ് അംഗൻവാടി മുതൽ എല്ലാം ചെയ്യുന്നത്. ഏഴാം ക്ലാസ്സിലെ അവള്.
1: അത് ശരി. അപ്പോ ഈ കണ്ണൂർ ടാക്കീസ് പറയുന്നത് പരിപാടി കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ?
0: സമയം കിട്ടൂല, എന്റെ ഈവനിങ് ബ്രാഞ്ചാണ്.
1: ഓ അത് ശരി. ഞായറാഴ്ച ലീവല്ലേ?
0: ഞായറാഴ്ച ലീവാണ്.
1: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ കണ്ണൂർ ടാക്കീസ് പ്രോഗ്രാം പോകുന്നത്. പിന്നെ ഈ കണ്ണൂർ ടാക്കീസിൽ ഒരു സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് അതിലേതെങ്കിലും ഒന്ന് കേൾപ്പിച്ചിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കുവാന്ന് വേണ്ടത്. ഓക്കെ. അപ്പോ എന്താ വേണ്ട? സിനിമയുടെ ക്ലിപ്പ് വേണോ? പാട്ട് വേണോ? പാട്ട് പാടുവോ? സംശയമുണ്ടല്ലോ. ഇല്ല, പാട്ട് പാടില്ല.
0: അതിന് സമയം കിട്ടില്ല.
1: സമയം കിട്ടില്ല, സ്വന്തം പാടങ്ങില്ല.
0: അങ്ങനെയല്ല, കർഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തോളൂ.
1: ആ ശരിയാണ്. അല്ല, വീട്ടിൽ നിന്ന് മൂളിപ്പാട്ടൊന്നുമില്ല.
0: അതായത് സമയം കിട്ടൂല.
1: അത് ശരി. മൂളിപ്പാട്ട് പാടാൻ ഒരു സമയം വേണമല്ലേ. സുനിലിയാണ് ആദ്യമായിട്ട് വന്ന്, മൂളിപ്പാട്ട് പാടാൻ ഒരു സമയം വേണം. വേണം. പണിയുടെ ഇടക്കും നടക്കൂല.
0: ഇല്ല, പണിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോ
1: അതിൽ ഭയങ്കര ആത്മാർത്ഥതയോടെ പണി ചെയ്യുന്നത്,
0: മൈൻഡ് മാറിപ്പോകില്ല.
1: ഓക്കെ, ഏതായാലും നന്നായി. ഇതിൽ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം അല്ലേ? നല്ല പാട്ടാ വേണ്ടത്?
0: എനിക്ക് സിനിമ അങ്ങനെ
1: സിനിമ കാണുന്ന ആളാ.
0: അങ്ങനെ അധികം ഒന്നും അറിയില്ല.
1: പുതിയ പുതിയ സിനിമകളെല്ലാം കാണലല്ലോ.
0: സമയം വേണ്ടേ മാഡം?
1: അത് ശരി. അപ്പൊ ഈ പിന്നെ കളക്ഷൻ എടുക്കുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ചെയ്യലില്ല? ചെയ്യാൻ സമയം ഉണ്ടാവില്ല?
0: ഇല്ല, ഉണ്ടാവില്ല. കളക്ഷൻ ഉണ്ട്,
1: കൊറേ ഉണ്ട്. അത് ശരി. ഓക്കെ. ഓടി എത്താൻ പറ്റുന്നതിനേക്കാളും കൂടുതലുണ്ട്.
0: വണ്ടി എടുത്തുണ്ട്.
1: ആ ശരി ശരി. ഓക്കെ. അപ്പൊ ഞാൻ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോന്നൊന്ന് ശ്രമിച്ചു നോക്കാം.
0: ശ്രമിക്കാം.
1: ഓക്കെ.
2: എന്നിട്ട്?
3: ആ എന്നിട്ട് എന്താ? മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം
2: മത്സരമായിരുന്നു.
3: ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി?
2: അശ്വതി പറഞ്ഞോളൂ.
3: എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ.
1: മനസ്സിലായോ? നല്ലൊരു ഫേമസ് ആയ സിനിമയായിരുന്നു. അക്കോസട്ടനും
0: മോഹൻലാലിന്റെ
1: ജഗതിന്റെ കാവലെപ്പാട്ട് മത്സരവും ഉർവശിയും മധുബാലയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ മോഹൻലാലും
0: ജഗതി
1: ശ്രീകുമാർ ഭയങ്കര കോംബോ ആയിരുന്നു. അതില് ഒരു പാട്ട് പറഞ്ഞാൽ ചെലപ്പോ കിട്ടുന്നു, പടകാളി ചണ്ടി ചങ്കരി എന്നുള്ള പാട്ട് കൂടി ഇന്നത്തുണ്ട്.
0: മനസ്സിലിങ്ങനെ
1: അതില് റിംബോച്ചിയുണ്ട്. നേപ്പാളായിരുന്നു അതിന്റെ ഷൂട്ട് സ്ഥലത്തെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു,
0: അതെല്ലാം അറിയാം.
1: രക്ഷയില്ല. ഞാൻ പറയുമ്പോ ഇപ്പൊ അയ്യോ നക്കും. ഞാൻ പറയട്ടെ, യോധ
0: അതന്നെ.
1: അത്ര എളുപ്പമുള്ള സിനിമയായിരുന്നു. നല്ല സിനിമയല്ലേ? അതുകൊണ്ട് യോധ കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കായിരിക്കും. അത്രയും നല്ലൊരു സിനിമയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഏതായാലും ഉത്തരം പറയില്ലെങ്കിൽ സാരമൊന്നുമില്ല. പങ്കെടുത്തല്ലോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ. പങ്കെടുത്തതിലും പരിചയപ്പെട്ടതിലും എല്ലാം വലിയ സന്തോഷം.
0: ആയിക്കോട്ടെ.
1: സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
5: നമസ്കാരം മേഡം.
1: എന്താ പേരെന്താ?
5: ഗണേശൻ.
1: ഗണേശേട്ടൻ എവിടെയാ താമസിക്കുന്നത്?
5: കാനൂർ ബക്കളത്ത് നിന്ന് കാനൂരിലേക്ക് അരമണിക്കൂർ നടന്നിട്ട് പോകണം. ഉള്ളോട്ടാണ്?
1: ആട്ടുംപുറം.
5: ആട്ടുംപുറം.
1: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ഗണേശേട്ടൻ റേഡിയോ എല്ലാം കേൾക്കുന്ന ആളാണോ?
5: ആ കേൾക്കലുണ്ട്, അത്യാവശ്യം കേൾക്കലുണ്ട്.
1: എന്താ ജോലി? എന്തായിരുന്നു
5: ജോലി? ബസ്സിലെ ക്ലീനർ. പിന്നെ പ്രൈവറ്റ് ബസ്സിൽ.
1: കുറെ വർഷമായോ ക്ലീനറായി?
5: ക്ലീനറായിട്ട് കുറെ വർഷം എടുത്തു. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഡെയിലി ബസ്സിൽ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സിലാണ്.
1: ഇപ്പൊ പൊതുവെങ്കിലും സ്വകാര്യ ബസ്സിൽ ക്ലീനർമാർ ഇല്ലല്ലോ അല്ലെ?
5: ഇല്ല, ക്ലീനർ ഇല്ല. അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് മാറിയത്, എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ്സിലേക്ക് മാറിയത്.
1: അപ്പൊ ഈ ക്ലീനർ പണിയെടുത്ത ആളുകളെല്ലാം എന്താ ചെയ്യുന്നിപ്പോ?
5: അതിപ്പം പല പണിക്കും പോകുന്നുണ്ട്. തെങ്ങ് കയറ്റം പോകുന്നുണ്ട്, പിന്നെ കല്ല് കടത്താൻ പോകുന്നുണ്ട്.

0: പിന്നെ മറ്റേ നാടൻ മണിക്ക് പോകുന്നുണ്ട്.
1: അങ്ങനെ അവർ അങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു.
0: പോയില്ലേ?
1: അതെ അതെ. ക്ലീനർ ആവുമ്പോ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. ഈ ക്ലീനർ ആന്ന് പിന്നെ പഠിച്ചു പഠിച്ച് ഡ്രൈവർ
0: ആണല്ലേ. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല. ഡ്രൈവറെ പണി
1: വേണ്ടാന്നില്ല. ഡ്രൈവിംഗ് പേടിയാണോ?
0: പേടിയൊന്നുമല്ല, എടുക്കലുണ്ട്. വണ്ടി വണ്ടി എടുത്തിട്ട് രാവിലെ എടുത്തിട്ട് വർഷോപ്പിലും ടയർ പൊടിയിലും പോകും.
1: പക്ഷെ ആളെയും കൂട്ടിയിട്ട് വണ്ടി എടുത്ത് പോകുന്നത് ഒരു
0: റിസ്ക്കാണ്.
1: റിസ്ക്കാണ്.
0: അതിതുവരെ ചെയ്തില്ല.
1: അത് ശരി. ഓക്കെ. ക്ലീനർ പണി നല്ല സുഖമായിരുന്നു.
0: നല്ല സുഖം പണിയാണ്. കാരണം വെച്ചാൽ വേറെ ടെൻഷൻ ഇല്ല കൂടുതൽ. നമ്മുടെ ടൈമിന് ബെല്ലടിച്ച് എത്തിക്കുക, ടൈമിന് പോകാൻ ഞാനാ ബെല്ല് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ജോലികളെ കൂടുതലും. പിന്നെ വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം, ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും.
1: സൈഡ് മുട്ടുന്നുണ്ടോ?
0: അങ്ങനെ ശ്രദ്ധിക്കും.
1: ഇറങ്ങി കഴിഞ്ഞില്ലേ?
0: ശ്രദ്ധിക്കും. അത് ഇറക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഇറക്കും, വിളിച്ചിറക്കും. പിന്നെ സ്ഥലം മാറിപ്പോയ ബുദ്ധിമുട്ട്. പിന്നെ ചിലപ്പോ ക്ലീനറോട് പറഞ്ഞിട്ട് പോകും, ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ എനിക്ക് മറന്നുപോലെ പറഞ്ഞു കൊടുക്കും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ലേ ബുദ്ധിമുട്ടാണ്. കാരണം മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യും.
1: ജോലി ഒരു സന്തോഷമുള്ളതായിരുന്നു.
0: സന്തോഷമുള്ളതായിരുന്നു. നല്ലൊരു സന്തോഷമുള്ളതാണ് ജോലി. അത് ക്ലീനർ പണി കുഴപ്പമില്ലാത്തതാണ്. കാരണം വേറെ ടെൻഷനോ കാര്യമോ ഒന്നുമില്ല. വേറെ ഉത്തരവാദിത്വം കൂടുതലില്ല. പാസഞ്ചർ കയറ്റം ഇറക്കുക, അതാ സ്ഥലത്ത് കൊണ്ടിറക്കുക. അറിയാത്തത്.
1: പക്ഷെ ചില സമയത്ത് നമ്മൾ കാണലുണ്ട്, ഈ ബസ് ലേറ്റ് ആയി കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ വഴക്കുണ്ടാവും.
0: ടെൻഷൻ തന്നെ. അത് അത് മുതലാളിമാർ പറയുന്നുണ്ടാണ്. മുതലാളിമാർ പറയും, നീടെ നോക്കുന്നു, പിന്നെ ഒന്നിന്റെ മുമ്പിൽ അടുത്ത് പോകുന്നോണ്ടില്ലേ, നമുക്ക് കൽസ്യം കുറയില്ലേ, കൽസ്യം കുറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കൂടുതൽ തരുക, അങ്ങനെയെങ്കിലും പറയും. പിന്നെ വേറെ തരത്തിൽ കൽസ്യം പത്തിയുണ്ട്. അത് കാരണം വെച്ചാൽ ഒരു 10,000 രൂപ കൽസ്യം ഡെയിലി കാണുന്നുണ്ടെന്ന് വെച്ചോ, അതിൽ കൂടുതൽ 10,000 ൽ 10,000 രൂപ ആയി കഴിഞ്ഞാൽ അതിലൊരു പൈസ കിട്ടും. 100 രൂപയ്ക്ക് പിന്നെ 3 രൂപയർക്കും, അത് 30 രൂപയർക്കും, 30 രൂപയ കണ്ടക്ടർക്കും, 40 രൂപയ ഡ്രൈവർക്കും, അങ്ങനെ കൂടുതൽ കിട്ടും.
1: ഈ ഓണം അങ്ങനെ സീസണിലും നിങ്ങൾക്ക് അങ്ങനെ അധികം ഇതുണ്ടോ?
0: ഉണ്ട്. അത് ബോണസ് തരും. ബോണസ് അധികം തരുന്നുണ്ട്. അത് ചിലപ്പോ പിന്നെ 5,000 രൂപ മുതൽ 6,000 മുതൽ 8 രൂപയെ എല്ലാം തരുന്നുണ്ട്. അത് അവർ ശതമാനം കണക്കാക്കും. 22%, 18% മുതൽ 22% വരെല്ലോ കൊടുക്കുന്ന ആൾക്കാരുണ്ട്.
1: ഏതായാലും
0: ജോലി നല്ല ഹാപ്പിയാണ്. കുഴപ്പമില്ല.
1: യാത്ര നല്ല എൻജോയ്മെന്റിൽ ഒരു കാര്യം കൂടിയാണ് അല്ലെ. യാത്ര ചെയ്യുന്നു തന്നെ. മറ്റ് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഈ ബാക്കി കിട്ടുന്ന സമയം എന്തെങ്കിലും ചെയ്യലുണ്ടോ?
0: ഇല്ല, ബാക്കി കിട്ടുന്ന സമയത്ത്
1: സമയം
0: കിട്ടലില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ടൊന്നും വീട്ടിൽ ചെയ്യാൻ തോന്നുന്നില്ല. കയ്യില
1: പാട്ട് പാടുക, അങ്ങനെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും?
0: സിനിമ കാണുന്നുണ്ട്.
1: സിനിമ കാണുന്നുണ്ട്. എങ്ങനത്തെ സിനിമ ഇഷ്ടം? എങ്ങനെ ചേട്ടന്?
0: അതിങ്ങനെ മോഹൻലാലിന്റെ സിനിമ, അങ്ങനെയുള്ള സിനിമ എല്ലാം കൂടുതൽ ഇഷ്ടം. സ്റ്റണ്ട് സിനിമയും മറ്റേ
1: ആക്ഷൻ പടങ്ങളാണ്.
0: ആക്ഷൻ പടങ്ങള്. പിന്നെ ഹാസ്യം ഉണ്ടെങ്കിൽ ഹാസ്യം കാണും. മറ്റേ ജഗതിയെ പോലെയുള്ള
1: കോമഡി
0: സീനുകൾ കൂടുതൽ കാണും. ഒന്നും കുഴപ്പമില്ല.
1: അപ്പൊ ഈ കണ്ണൂർ ടാക്കീസ് എന്ന ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ മായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾപ്പിച്ചിട്ട് അത് ഏതാ സിനിമ എന്ന് പറയാ വേണ്ടത്. കണ്ണശേട്ടൻ റെഡിയാണോ?
0: റെഡിയാണ്. പക്ഷെ അറിയാം.
1: അത് കുഴപ്പമില്ല, നമുക്ക് അറിയാമെന്നുള്ള വിഷയമില്ല. ജസ്റ്റ് കേട്ട് നോക്കാം, പങ്കെടുക്കാം.
0: ഓക്കെ,
1: ഞാൻ കേൾപ്പിക്കട്ടെ.
2: പാല് പോലുള്ളൊരു പുഞ്ചിരി പോകുന്ന മിനിക്കുട്ടി.

0: എന്റെ
1: മനുഷ്യ, താഴെ കുപ്പി പൊട്ടിതാ, നിങ്ങളെ ചങ്ക് പൊട്ടിതല്ല.
0: അങ്ങനെയാ ബാബനെ എന്ന് ഞാൻ ശരിപ്പെട്ടു.
1: കാലത്ത് എന്നെ കുപ്പി പൊട്ടിച്ചല്ലേ?
0: കുപ്പി എന്റെ മിനിക്കുട്ടി, എന്റെ ഹൃദയമാ പൊട്ടിയത്. എന്റെ ഹൃദയമാണ് പൊട്ടിയത്. രാജ്യമൊടുക്കണേ, എനിക്ക് അതിന്റെ വിഷമം അറിയൂ.
2: ഏതാ സിനിമ? നല്ല ഐഡിയ ഉണ്ടാ? ഇതാരാന്ന് മനസ്സിലായ? ഈ പാട്ട് പാടുന്നത് ആരാന്ന് മനസ്സിലായ?
3: ഇന്ദ്രൻസ്.
2: കറക്റ്റ്, ഇന്ദ്രൻസ് ആണ് പാടുന്നത്. ഖുഷ്ബു ആയിരുന്നു നായിക, സുരേഷ് ഗോപി
3: ഉണ്ടായിരുന്നു. ഒരു ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ വേറെ ഏതാ പടത്തിന്റെ ഓർമ്മ കിട്ടുന്നില്ല.
2: ഓർമ്മ കിട്ടുന്നില്ല.
3: അത് പാട്ട് ഓർമ്മ വന്നു എനിക്ക്.
2: സീന് ഓർമ്മ വന്നു, ഓർമ്മ കിട്ടി.
3: സിനിമ ഓർമ്മ കിട്ടുന്നില്ല.
2: മാനത്തെ കൊട്ടാരം.
3: മാനത്തെ കൊട്ടാരം. ഓക്കെ ഓക്കെ ഓക്കെ. അത് ആലപ്പുറത്തെല്ലാം കയറിയിരിക്കുന്നു.
2: അതന്നെ, അതില് കൊറേ കവിതകളുണ്ട് ഇന്ദ്രൻസിന്റെ. ഇന്ദ്രൻസ് ആ സമയത്തുള്ള ഹാസ്യതാരം.
3: ഹാസ്യതാരം, നല്ല ഹാസ്യതാരം.
2: ഇപ്പൊ

0: ആണ് സീരിയസ് വേഷങ്ങളും എല്ലാം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇന്ദ്രൻസ് ഉണ്ട്.
1: ശുംഭുവിനെ കാണാൻ വേണ്ടി പോയതല്ലേ, ആനപ്പുറത്ത് കയറിയിട്ട്
0: അതെല്ലാം ഓർമ്മയുണ്ട്.
1: സിനിമയുടെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, കുറെ സിനിമ കാണലുണ്ടായിരുന്നു. ഇതും ഇതും കാണും, ഇതൊന്നും രണ്ടു പ്രാവശ്യം
0: കണ്ടിരിക്കും. പിന്നെ അധികം
1: ടിവിയിലെല്ലാം ടിവിയിൽ വന്നിട്ട് കുറെ പ്രാവശ്യം കണ്ടിരുന്നു.
0: അപ്പൊ ഏതായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഗണേശേട്ടനാ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പ്.
2: വെള്ളിത്തിരക്ക് പിന്നിൽ.

ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് എന്തൊരു കുളിർമയാണ് അല്ലേ? കേൾക്കുന്നവരുടെ മനസ്സിന് ശാന്തതയും ആനന്ദവും പകരുന്ന ഭാവസാന്ദ്രമായ ആലാപനം. മലയാളിയുടെ സംഗീത ഗൃഹാതുരതയുടെ സ്വരം. ശാസ്ത്രീയ സംഗീതത്തിന്റെ വിശുദ്ധിയും ലളിത സംഗീതത്തിന്റെ വശ്യതയും ഒരുപോലെ സമന്വയിപ്പിച്ച സ്വരമാധുരി. അതെ, ഡോക്ടർ ബി അരുന്ധതി. ചലച്ചിത്ര പിന്നണി ഗായിക, കർണാടക സംഗീതജ്ഞ, അധ്യാപിക എന്നീ നിലകളിലെല്ലാം മലയാളിയുടെ കാതുകളിൽ തേന്മഴ പെയ്യിച്ച ബി അരുന്ധതിയുടെ സംഗീത ജീവിതത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേൾക്കാം

0: ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നപ്പോൾ ആദ്യകാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത്?
1: ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നും ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നെങ്കിലും ചെറുതിലെ ധാരാളം സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ലൈറ്റ് മ്യൂസിക് പാടുമായിരുന്നു. ഒരുപാട് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനിൽ പാടി പ്രൈസ് കിട്ടിയിരുന്നു. ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ഫെസ്റ്റിവലിന് എനിക്ക് ലൈറ്റിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക് ഓഡിഷൻ്റായിരുന്നു, ഗാനമേളകളൊക്കെ പാടുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രണ്ട് ഞാൻ ഒരുപോലെ കൈകാര്യം ചെയ്യുമായിരുന്നു.

0: ಇದನ್ನು ನಗದಿನಿ
1: രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ എത്ര പൂക്കാലമിനി എന്ന എസ് രമേശൻ നായരുടെ വരികൾ, അതിൽ വരികളിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഞാനാക്കിയ പാട്ട്. തീർച്ചയായും അരുന്ധതി എന്ന ഗായികയെ മലയാളികൾ നെഞ്ചേറ്റിയ ഒരു പാട്ടാണത്. എങ്ങനെ ഓർക്കുന്നു എം ജി രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള ആ ഒരു പാട്ടോർമ്മ?
2: എത്ര പൂക്കാലം, ആ പാട്ടിന് മുമ്പ് ഞാൻ നവംബറിന്റെ നഷ്ടം, ധീം തരികിടത്തവും എന്ന പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ബാലലോകം മുതൽക്ക് തന്നെ ഞാൻ

0: പേഷ്യൻ്റായിട്ട് പോയി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് എം ജി രാധാകൃഷ്ണനുമായിട്ടുള്ള പരിചയം ഉണ്ടായത്. പിന്നെ ലൈറ്റ് മ്യൂസിക് ഓഡിഷൻ്റെ ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ധാരാളം പ്രോഗ്രാംസിലും അദ്ദേഹം എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല ക്ലാസിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതും അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിൽ ഒരു ക്ലാസിക്കൽ ഒരു സോങ് വന്നപ്പോഴത്തേക്കും എന്നെ അദ്ദേഹം പാടിച്ചത്.
1: അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പാട്ടാണ് ആയിരപ്പറയിലെ യാത്രയായി വെയിലൊളി. രവീന്ദ്ര മാഷിന്റെ അസാധ്യ കമ്പോസിംഗ്, ദാസേട്ടന്റെ ഒപ്പമുള്ള പാട്ട്. റെക്കോർഡിംഗ് സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ?
0: യാത്രയായി വെയിലൊളി നല്ലൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിനോടൊപ്പം ഈ ഫിലിമിന് മുമ്പ് തന്നെ ഞാൻ ഒരു ഗാനമേള, അതല്ലാതെ ഒരു മ്യൂസിക്കൽ ഫീച്ചറോ പോലെ അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസിന് റെക്കോർഡിങ്ങിനും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓണം, എൻ്റെ ഓർമ്മ ഉത്രാടപ്പൂനിലാവാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഓണം കാസറ്റിലും, അന്ന് കാസറ്റാണല്ലോ, കാസറ്റിലും മാഷ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയതാണ് ചെന്നൈക്ക്. അന്ന് ജാനമ ഡേവിഡ് ഉണ്ടായിരുന്നു, വേണു നാഗവളുടെ പാഠമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ദാസേട്ടന് എത്ര ഭാവം കൊടുത്താണ് പാട്ട് പാടുന്നത്, അത് നല്ലോണം കേട്ടിട്ട് അതേമാതിരി നല്ല എക്സ്പ്രഷൻ കൊടുത്ത് പാടണം എന്ന് പറഞ്ഞിരുന്നു. രവീന്ദ്രൻ മാഷാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി, അതായത് ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ അത്രയും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി. ദാസേട്ടനും അന്ന് ഉണ്ടായിരുന്നു. ദാസേട്ടനും ഞാനും ഒരുമിച്ചെന്ന് വെച്ചാൽ ദാസേട്ടൻ പാടിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ പാടിയത്. അപ്പോൾ അന്ന് സ്റ്റുഡിയോയിൽ ദാസേട്ടനെ കണ്ടിരുന്നു. ഭയങ്കര പേടിയായിരുന്നു പാടാൻ, പക്ഷെ എന്തായാലും അത് നന്നായിട്ട് വന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ അന്ന് തന്നെ മറ്റ് കുറച്ച് സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതും ഒക്കെ പാടി. ജാനമ്മ ഡേവിഡിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അയ്യോ, എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അവരെ എന്ത് സുന്ദരമായിട്ടാണ് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പാടിയത്. അവരെ ഒരമ്മയെ പോലെ അത്രയും കെയർ ചെയ്തിട്ടാണ് മാഷ് കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടാക്കിയതും ഒക്കെ. അപ്പോൾ അങ്ങനെ വളരെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എന്നും മനസ്സിൽ വളരെ വളരെ സ്വീറ്റായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു.

0: ശാസ്ത്രീയ സംഗീതമാണോ അതോ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് ആണോ അറിയപ്പെടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക?
1: ചലച്ചിത്ര പിന്നണി ഗായിക എന്നതിനേക്കാളുപരി ശാസ്ത്രീയ രംഗത്ത് അങ്ങനെ ചോദിച്ചാൽ അതാണോ ഇഷ്ടപ്പെടുകയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല കേട്ടോ. എനിക്ക് രണ്ടും രണ്ട് തരത്തിലാണ് കാണുന്നത്. ഫിലിം സോങ്സ് പാടുന്നത് തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ്, അത് വേറൊരു അനുഭവമാണ്. പക്ഷെ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിമിൽ കമ്പോസർ കമ്പോസ് പാടിത്തരുന്നു, അതേപോലെ പാടുന്നു, നമ്മുടെ കയ്യിൽ നിന്നൊന്നുമില്ല. നേരെ മറിച്ച് ശാസ്ത്രീയ ഒരു സംഗീതം ഒരു കച്ചേരി നടത്താൻ നല്ല ഒരു അവഗാഹം ആ മേഖലയിൽ തന്നെ വേണം. അതായത് മനോധർമ്മം ആയിട്ട് ഒരുപാട് പാടുമ്പോഴത്തേക്കും രാഗവും നിരവൽ സ്വരം എല്ലാം താളത്തിനൊത്ത് പാടത്തക്കവണ്ണം നല്ലവണ്ണം നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ അതെല്ലാം നമ്മുടെ മനോധർമ്മമാണ്, നമ്മൾ തന്നെ സ്റ്റേജിൽ ഓൺ ദ സ്പോട്ട് കമ്പോസ് ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്, വെറുതെ ഒരു പാട്ട് കേട്ട് പഠിച്ചത് അത് പാടുന്നത് പോലെയല്ല. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കഴിവിൻ്റെ

0: നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ, നമ്മുടെ പ്രാക്ടീസിൻ്റെ, നമ്മുടെ ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു മാറ്റുരയ്ക്കൽ ആണ് ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത്. എനിക്ക് രണ്ടും വളരെ ഇഷ്ടമാണ്. പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് ഞാൻ രണ്ടിനെ കാണുന്നത്.
1: ഒരിക്കലും മറക്കാനാവാത്ത ഒട്ടേറെ പാട്ടുകളാണ് ഗാനാസ്വാദകർക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ട് അതേതായിരിക്കും?
0: പാടിയ പാട്ടുകളെല്ലാം നല്ല സോങ്സ് തന്നെയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല പാട്ടുകൾ ആണ്, കുറച്ചേ പാടിയിട്ടുള്ളൂ എങ്കിലും നല്ല പാട്ടുകൾ തന്നെയാണ് പാടാൻ സാധിച്ചത്. അതിൽ എല്ലാവരും എത്ര പൂക്കാലം പറയും, ഞാനും അത് എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷേ എനിക്ക് വേറൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഉത്തരത്തിലെ മഞ്ഞിൻ വിലോലമ എന്നുള്ള പാട്ട്. വിദ്യാധരൻ മാഷിൻ്റെ മ്യൂസിക്, ഒ എൻ വി സാറിൻ്റെ ലിറിക്സ്. അത് ഭയങ്കര എക്സ്പ്രഷനുള്ളൊരു പാട്ടാണ്, ഒരു ഹോണ്ടിക് ആയിട്ടുള്ള ഒരു സോങ്ങാണ് മഞ്ഞിൻ വിലോലമ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ആകാശവാണിയുമായിട്ട് വളരെ കാലത്തെ ബന്ധം അരുന്ധതി മാമിനുണ്ട്. എങ്ങനെയാണ് ആകാശവാണിയെ ഓർക്കുന്നത്?
1: ആകാശവാണിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് സെന്റൻസിലൊന്നും പറഞ്ഞു തീരാൻ സാധിക്കില്ല. അതായത് ബാലലോകം മുതൽ ഇന്ന് വരെ എന്നെ ഞാനാക്കിയ, മറ്റേ എത്ര പൂക്കാലത്തിൽ പറയുന്ന മാതിരി എന്നെ ഞാനാക്കിയ വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രസ്ഥാനമാണ് ആകാശവാണി എന്ന് പറയാം. ബാലലോകം മുതൽക്ക് തന്നെ ലൈറ്റ് മ്യൂസിക്കിലും ക്ലാസിക്കൽ മ്യൂസിക്കിലും എല്ലാം ഓഡിഷൻഡായി ടോപ്പ് ഗ്രേഡ് വരെ ക്ലാസിക്കലിലും ലൈറ്റ് മ്യൂസിക് ഗ്രേഡും ഒക്കെ എത്തി ഒരുപാട് അനവധി പ്രോഗ്രാംസ്. പാടുന്നത് മാത്രമല്ല, ആകാശവാണിയിൽ ഒരുപാട് പ്രോഗ്രാംസ് കേട്ട് ലളിത സംഗീത പാഠം, ശാസ്ത്രീയ സംഗീത പാഠം ഒക്കെ ചെറുപ്പത്തിലേ കേട്ട്, ധാരാളം കച്ചേരികൾ കേട്ട്, ധാരാളം ഫിലിം സോങ്സ്. ഇത് മാത്രമല്ല, മറ്റ് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് അനവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നമ്മുടെ ഒരു സന്തത സഹചാരി, അതാണ് ആകാശവാണി. ആകാശവാണിയിൽ കൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പണ്ടൊക്കെ ദക്ഷിണ മേഖലാ സംഗീത കച്ചേരി, അതിനേക്കാളും നാഷണൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അത് രാത്രിയൊക്കെ ഇരുന്ന് അത് കേൾക്കുമായിരുന്നു. പിന്നീട് എനിക്ക് അതൊക്കെ പാടാൻ പറ്റി എന്നുള്ളത് വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പാട്ടുകളും കേൾക്കാം, നമ്മുടെ ജോലി നടക്കും. ടി വി ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുൻപേ പോയിരുന്ന് കണ്ടാലേ, അത് വിഷ്വൽ ഒരു മീഡിയ ആയത് കാരണം അത് സമയം മെനക്കെടുത്തി അതിൽ ടി വിയുടെ മുമ്പേ പോയി ചെന്നിരുന്ന് കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് മറ്റ് അതല്ല, നമ്മുടെ കൂടെ പിന്നെ റേഡിയോ ഉണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്തിട്ടും അത് നമുക്ക് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പാട്ടുകൾ കേൾക്കാനും സാധിക്കും. അത് ആകാശവാണി ചില്ലറയല്ല, ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഒരു ഒരു പുരോഗതി, അത് കുറച്ച് വാക്കിൽ പറയാൻ സാധിക്കില്ല. ആകാശവാണിയെക്കുറിച്ച് ഒന്നുകൂടെ എടുത്തു പറയാനുള്ളത് ഈ റേഡിയോ സംഗീത സമ്മേളൻ, അത് ഞാൻ ചെറുപ്പത്തിലെ തന്നെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ ആണല്ലോ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും ഒക്കെ രാത്രി എത്ര നേരമാണെങ്കിലും, രാത്രി 12 മണിയൊക്കെ ആണെങ്കിലും ഇരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് പാടാൻ സാധിക്കുമെന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എനിക്കും അങ്ങനെ പാടാൻ സാധിച്ചു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമുള്ള ഒന്നാണ്.

സമയത്ത് ഒരു ഒരു പ്രത്യേക അനുഭവം തോന്നിയ ഒന്ന്, അത് മലയാളത്തെക്കാളും തമിഴിലെ ഒരു സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിലാണ്. താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഭാരതി രാജയുടെ ഫിലിമാണ്, എ ആർ റഹ്മാൻ്റെ മ്യൂസിക്. അന്നൊക്കെ എ ആർ റഹ്മാൻ്റെ ഓഫീസിൽ ഞാനിങ്ങനെ കാസറ്റ് കൊടുത്തു, അല്ലാതെ വേറെ നമുക്കവിടെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു. വിളിച്ചിട്ട് ഇങ്ങനെ രാത്രി ഒരു സോങ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാത്രിയായപ്പോൾ സ്റ്റുഡിയോയിൽ പോയി, പോയി അവിടെ പാട്ട് പഠിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ഒരുപാട് നേരമായി. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് സ്റ്റുഡിയോയിൽ പാടാൻ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ, റഹ്മാൻ സാറ് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട്, ഞാൻ പഠിച്ച പാട്ടിൻ്റെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാടിപ്പിച്ചു. അപ്പോൾ അത് റെക്കോർഡിംഗ് ആണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. വളരെ സോഫ്റ്റായിട്ട്, വളരെ സാധാരണ പോലെയാണ് പാടിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ മുകളിൽ പാടുമ്പോൾ കുറച്ചുകൂടെ മോഡുലേറ്റ് ചെയ്ത് പാടണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് താഴെ പാടണം എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അതിനനുസരിച്ച് അത്രയും ഭാഗങ്ങൾ മാത്രം ഞാൻ പാടിയെന്നല്ലാതെ അതൊരു റെക്കോർഡിംഗ് ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ല. എനിക്കെന്തോ ഒരു അവിടെയൊക്കെ, ഒന്നാമത് നമ്മളൊക്കെ അവിടെ എത്തിപ്പെടുമോ എന്ന് തന്നെയും സംശയിച്ചിരുന്ന ഒരു സമയം. ആ ഒരു എക്സ്ട്രസിയാണോ, ഒരു അത്ഭുതമാണോ, എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. അങ്ങനത്തെ ഒരു ഒരു മൂഡിലായിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞതുപോലെയൊക്കെ പാടി. പക്ഷേ അതെങ്ങനെ, ആ പാട്ട് എങ്ങനെ ഉണ്ടാകുന്നോ എങ്ങനെ വരുമെന്നോ എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം അതിൻ്റെ കാസറ്റ് ഇറങ്ങിയപ്പോഴാണ് ഓ ഇങ്ങനെയാണല്ലേ അത്. അതിന് രണ്ട് മൂന്ന് ലെയറൊക്കെ പാടി, മുകളിലും താഴെയൊക്കെ പാടി. അത് ഞാൻ ചിന്തിച്ചതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. എന്താ എൻ്റെ സന്തോഷം എന്ന് എനിക്ക് പറയാനറിയില്ല. അത് ഭയങ്കര ഭയങ്കര ഒരു ഒരു അനുഭൂതി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.

0: എന്തൊക്കെയാണ് പുതിയ പ്ലാനുകൾ, അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തിന്റെ പിന്നണിയിൽ തന്നെയാണോ അവരും?
1: പുതിയ പ്രോജക്ടുകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്ത ശേഷം ഞങ്ങളുടെ തിരുവനന്തപുരം വിമൻസ് കോളേജ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അലൂമിന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ധ്വനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ഒരുപാട് ഒരു തീമാറ്റിക് ആയിട്ട് ഉള്ള കുറേ കൃതികൾ എടുത്തിട്ട് ഞങ്ങൾ അത് പഠിച്ച് പല പ്രോഗ്രാംസും നടത്തുന്നുണ്ട്, ക്ലാസ്സസ് നടത്തുന്നുണ്ട്, പിന്നെ മറ്റു പല റെക്കോർഡിങ്സും ഉണ്ട്. പിന്നെ ഫിലിമിൽ ഇടയ്ക്ക് പാടിയിരുന്നു, മോണോ ആക്ട് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഒരു ഡോക്യുമെന്ററി ഫിലിം, അതിന് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ റെക്കോർഡിങ്സ് ഡിവോഷണൽ എല്ലാമായിട്ട് പോകുന്നു. ഫുള്ളി റിട്ടയർമെന്റിന് ശേഷം ഫുള്ളി മ്യൂസിക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വലിയൊരു കാര്യമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്, മൂത്ത മോള് ചാരു ഹരിഹരൻ, മോൻ രണ്ടാമത് ശ്രീകാന്ത് ഹരിഹരൻ. രണ്ടുപേരും മ്യൂസിക് ഫീൽഡിലാണ്, ചെന്നൈയിലാണ്. ചാരു പെർക്കഷൻ, കൊന്നക്കോല് മ്യൂസിക് കമ്പോസിങ്, പാട്ട് എല്ലാം ഉണ്ട്. മോനാണെങ്കിൽ പിന്നെ ഈ വിജയ് സൂപ്പർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നപ്പോൾ ഫൈനൽ ഫൈവിൽ വന്നപ്പോൾ എ ആർ റഹ്മാൻ സെലക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് ആദ്യമായിട്ട് ബിഗിൽ എന്നുള്ള പടത്തിൽ പാടി, ഉനക്കാക വാഴ നെനിക്കറിയൻ. പിന്നെ ഇപ്പോൾ അനവധി ഫിലിമിൽ തമിഴിലും മലയാളത്തിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. അവൻ തന്നെ ഡി എൻ എ എന്ന് പറഞ്ഞൊരു ഫിലിമിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോയിലും റെക്കോർഡിങ്ങിനുമൊക്കെ വർക്ക് ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ രണ്ടുപേരും

ഫുള്ളി മ്യൂസിക് ഫീൽഡിലാണ്. മോള് ഈ ഇടയ്ക്ക് കീരവാണി സാറിൻ്റെ കൂടെയൊക്കെ യു എസ് ടൂറിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് തൃപ്തരായിട്ട് മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് ആണ് ഞങ്ങളുടെ എല്ലാത്തിനും സപ്പോർട്ട്. പേര് ഹരിഹരൻ എന്നാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പിന്നെ വർക്ക് ചെയ്ത് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ കലകളും ഇഷ്ടമാണ്. ഞങ്ങളെ മൂന്ന് പേരെയും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അദ്ദേഹം ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയിലാണ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തിയിലാണ് ഞങ്ങൾ മൂന്ന് പേരും ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. സ്വപ്ന

0: അപ്പനയില് കുറെ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. ഞാനതൊക്കെ MP3 കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യാറു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്.
1: അടിമുടി ഫൺ മൊമെന്റ്സുമായി നിവിൻ പോളിയും മമിത ബൈജുവും ഒന്നിക്കുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21 തിയേറ്ററുകളിൽ എത്തി. ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാളത്തിലെ ഹിറ്റ് സംവിധായകരുടെ നിരയിലേക്ക് ഉയർന്ന ഗിരീഷ് ഏടിയാണ് സിനിമയുടെ സംവിധായകൻ. ഭാവന സ്റ്റുഡിയോസും നിവിൻ പോളിയും ആദ്യമായി ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ മികച്ച സിനിമയാണ് ലഭിച്ചിരിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന 6-ാമത്തെ ചിത്രമാണിത്. സൂപ്പർ ഹിറ്റായ പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബത്ലഹേം കുടുംബ യൂണിറ്റിന് ഉണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാമോഹൻ, ഷമീർ ഖാൻ, ശ്രിന്ദ, പാർവതി അയ്യപ്പദാസ്, മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത്. ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം എന്നീ ലൊക്കേഷനുകളിലായി 100-ലധികം ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത്.
2: നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും.
3: അതിന് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ, പരിചയക്കാരല്ലേ.
2: പരിചയം പോലും വേണ്ടാന്നാണ് ഉദ്ദേശിച്ചത്.
4: അതിന് നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
3: ഓർബിറ്റോ?
4: ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ.
3: ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല.
1: ഛായാഗ്രഹണം അജ്മൽ സാബു, സംഗീത സംവിധാനം വിഷ്ണു വിജയ്, എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്, ഗാനരചന വിനായക് ശശികുമാർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബെന്നി കട്ടപ്പന, ജോസ് വിജയ്, പ്രൊഡക്ഷൻ കൺട്രോളർ റിച്ചാർഡ്, ആർട്ട് ഡയറക്ടർ ആഷിഖ് എസ്.

0: കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണക് സേവ്യർ, സംഘടനം ആക്ഷൻ സന്തോഷ്. ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തിയ ഈ റൊമാന്റിക് കോമഡി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി പ്രദർശനം തുടരുകയാണ്.
1: കോങ്ങാട് സ്റ്റേഷനിലെ 174-നെ കുറിച്ച് അറിയാനല്ലേ?
2: അതെ സാർ.
1: ഈടോ അതിന് ആ ഫയൽ ഒന്ന് എടുത്ത് നോക്കിയാ പോരെ?
2: സാർ, ആ ഫയലെ തൊടാൻ എല്ലാവർക്കും പേടിയാ.
1: ഈടോ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
3: നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്ന്. എന്താ പറ്റിയേ?
4: അയാൾക്ക് പല്ലിയുണ്ടായിരുന്നു.
3: പല്ലിയോ?
0: കുഞ്ചാക്കോ ബോബനെ നായകനാക്കി മലയാളത്തിലെ പ്രശസ്ത എഡിറ്റർ കിരൺദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉന്മാദം. ലിജോ മോളാണ് ഈ സിനിമയിലെ നായിക. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജഗോപാൽ, അരുൺ ചെറുകാവിൽ, കൃഷ്ണപ്രഭ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സെപ്റ്റംബർ 4 സ്ട്രീമിംഗ് ആരംഭിക്കുക.
5: സ്റ്റേഷനിലെ പോലീസുകാരെ ഫയലിന് പിടിക്കുന്നു.
6: എടാ അലമ്പ് കേസാ, നീ അത് കയറി പിടിക്കണ്ട. എന്തൊരു സാറേ,
7: ഇന്ന് പഞ്ചമിയാ.

0: Song of the Week.
1: അന്ന എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ ഒരുക്കി. ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും സൂപ്പർ ഹിറ്റായ ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ബേബി സ്മിത, ഷെണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ഇതോടെ ഈ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ചിതറിയ പൂക്കൾ.

യക്ഷിയും ഞാനും എന്ന പടത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് സാജൻ മാധവ്. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലവ് മാരേജ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് അഹ്വാൻ സെബാസ്റ്റ്യൻ്റെ സംഗീതം.

ലേഖ ആർനായർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കളിയൂഞ്ഞാൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം 6-ാം തമ്പുരാൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകിയത്.

ഇന്ന് 6:50-നുള്ള ഹരിതവീഥിയിൽ സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ.പി. ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ഇന്ന് 6:50-നുള്ള ഹരിതവീഥിയിൽ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ രിഫായ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പന കേൾക്കാം.

0: ദിഫായ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഏറ്റവും കുറഞ്ഞ വിലയിൽ
4: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എ സി ബ്രാൻഡും സ്വന്തമാക്കാം.
3: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
4: സെപ്റ്റംബർ 6 വരെ ടിസി അപ്ലൈ.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
7: മോളെ,
6: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
7: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
8: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ.
6: എങ്ങോട്ട്?
8: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
6: RBI പറയുന്നു,
9: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
12: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
13: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
16: വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ
4: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
17: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
18: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
19: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
19: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് യേശുദാസ്, തൊഴുതിട്ടും തൊഴുതിട്ടും എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജിയിൽ കിട്ടും.
1: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഇന്ത്യ വാൽസ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മരിച്ച വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് നടപടി. 3,800 കുട്ടികളെ

ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ MDMA വേട്ട. മട്ടാഞ്ചേരി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി 2 കിലോഗ്രാം MDMA പിടികൂടി. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ 2-ാം സെമിയിൽ ഇന്ന് രാത്രി 7 മണിക്ക് ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വാണി ജയറാം പാടിയത് ചിത്രം പാർവതി. MD രാജേന്ദ്രന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: foods associated with Krishna are prepared and offered to Lord Krishna. Devotional songs and chanting is performed through the day and often late into the night. President Draupadi Murmu and Prime Minister Narendra Modi have extended the greetings on the occasion of Janmashtami. At the China Masters Badminton, a men's doubles quarter-final match is underway between Indian pair of Satvik Sairaj, Ranki Reddy and Chirag Shetty, and Danish pair of Kim Astrup and Ender Skarup, Rasmussen in Shenzhen. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: പടിഞ്ഞാത്തറ ആനിമൽ വെർത്ത് കൺട്രോൾ കേന്ദ്രം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി നാടിന് സമർപ്പിച്ചു. തെരുവുനായ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പഠനാവശ്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾ വരെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഇരയാകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മുന്നിലുള്ള പ്രതിസന്ധിയാണ് തെരുവുനായ് ശല്യപരിഹാരവും അവയുടെ അതിജീവനവും. വളർത്തുനായ്ക്കളെ നിരുത്തരവാദപരമായി തെരുവുകളിൽ കളയുന്ന രീതി സംസ്ഥാനത്ത് വ്യാപിക്കുന്നുണ്ടെന്നും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലുള്ള കാര്യവുമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ ഒരേക്കർ സ്ഥലത്ത് ഏകദേശം 1000-ൽ അധികം തെരുവുനായ്ക്കളെ പാർപ്പിക്കാൻ കഴിയും വിധം ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനായി പഞ്ചായത്തുകളുമായുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ആസ്പിറേഷൻ ജില്ലാ പദ്ധതി ഭാഗമായി സംഘടിപ്പിച്ച കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾ, ജീവനക്കാർക്കുള്ള അവാർഡുകൾ, സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ ധീരം സ്വയംരക്ഷാ പരിശീലന പദ്ധതി, ഗുണഭോക്താക്കൾക്ക് ജേഴ്സിയും വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റും മന്ത്രി വിതരണം ചെയ്തു. ജില്ലയിലെ അനധികൃത ഓൺലൈൻ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങി ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും. ഓപ്പറേഷൻ സ്കാൻ എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പയിനിലൂടെ ജില്ലയിലുടനീളം പരിശോധന ആരംഭിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ എന്ന വ്യാജന പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്കും പരാതി നൽകാം. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സംസ്ഥാന ഐടി മിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലൂടെ പൊതുജനങ്ങൾക്ക് നൽകി വരുന്ന ഓൺലൈൻ സേവനങ്ങൾ വാണിജ്യാടിസ്ഥാന അക്ഷയ കേന്ദ്രങ്ങളെയാണ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അക്ഷയ കേന്ദ്രം എന്ന വ്യാജ ഇതര സ്വകാര്യ ഓൺലൈൻ കേന്ദ്രങ്ങൾ അക്ഷയ്ക്ക് സമാനമായ പേര്, കളർ കോഡ് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും. മറ്റ് സ്വകാര്യ ഓൺലൈൻ കേന്ദ്രങ്ങൾ അക്ഷയ്ക്ക് സമാനമായ പേരും കളറും കോഡും എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച ലൈസൻസ് പ്രകാരമല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഓൺലൈൻ കേന്ദ്രങ്ങളെ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖേന കർശന നടപടി സ്വീകരിക്കാനാണ് ഓപ്പറേഷൻ സ്കാനർ പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ജില്ലയുടെ അതിജീവനത്തിന്റെ ഉത്സവമാണ് ഓണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്. സർവതല സ്പർശിയായ എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുള്ള ഓണാഘോഷ പരിപാടികൾക്കാണ് ജില്ല ശബരിമല തുടങ്ങിയ കാലത്തെ പൊതുവിപണിയിലെ വിലവർദ്ധനവ് ശക്തമായി നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാർ സപ്ലൈസ് മുഖേന വിപുലമായ ഇടപെടലാണ് നടത്തുന്നത്. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് നൽകാനുള്ള സമ്പൂർണ്ണ തുകയും ഓഗസ്റ്റ് അവസാനത്തോടെ വിതരണം ചെയ്തു. ില്ലാതെ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടൽ നടത്തിയതായും മന്ത്രി പറഞ്ഞു. കൽപ്പറ്റ ജനറൽ ആശുപത്രിയോട് ചേർന്ന് എൽസ്റ്റൻ എസ്റ്റേറ്റിൽ 45 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ചൂരൽമല ടൗൺഷിപ്പ് മേഖലയിലെ കിടപ്പ് രോഗികൾക്ക് അക്ഷയപാത്ര ഫൗണ്ടേഷൻ നൽകുന്ന ഓണക്കിറ്റും ജില്ലയിലെ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്ന അർഹരായ 50 കുട്ടികൾക്ക് ലാപ്ടോപ്പും ഓണക്കോടിയും മന്ത്രി വിതരണം ചെയ്തു. അങ്കണവാടികളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതിന് ബാല്യസ്പന്ദനം പദ്ധതി നടപ്പിലാക്കുന്നു. അങ്കണവാടികൾ മുഖേന പോഷകാഹാരം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പ്രതിരോധ കുത്തിവയ്പ്പോൾ, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിനൊപ്പം കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയാണ് പദ്ധതിയിലൂടെ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പോഷൺ അഭിയാൻ പദ്ധതിയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായാണ് ബാല്യസ്പന്ദന പദ്ധതി നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന് സമാപനമായി. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് നടന്ന സമാപന സമ്മേളനം ഉഷാവീശൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാൽ സമ്പന്നമായ വയനാട്ടിൽ അനന്തമായ ടൂറിസം സാധ്യതകളാണ് ഉള്ളതെന്നും MLA പറഞ്ഞു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ 1000-ൽ അധികം പേർ പങ്കെടുത്തു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടതും അവർക്കെതിരായ അതിക്രമങ്ങൾ തടയേണ്ടതും സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ

0: പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുമായിരുന്നു അദ്ദേഹം. പരാതികളുടെ സ്വഭാവവും എണ്ണവും പരിഗണിച്ച് പരാതിക്കാരുടെ സൗഹൃദാർത്ഥം ജില്ലാ ആസ്ഥാനങ്ങളിൽ കമ്മീഷൻ അദാലത്തുകൾ നടത്തി വരുന്നതായും അഡ്വക്കേറ്റ് സോമപ്രസാദ് പറഞ്ഞു.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട്.

0: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. സെപ്റ്റംബർ 1 ലോക പശുദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ കെ പി ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് സാഹിത്യരംഗം. തികച്ചും വ്യത്യസ്തമായൊരു രാത്രി, ഇർഷാദ് പെരുമടവ് അവതരിപ്പിക്കുന്ന ചെറുകഥ, സി എം വിനയചന്ദ്രന്റെ കവിതകൾ, ആത്മാവിന്റെ അയലത്തുനിന്ന് പി കെ ശ്രീവത്സൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം, അകലെ അകലെ ആശ്വാസം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, രാധാകൃഷ്ണൻ അടുത്തില തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, സുഗതകുമാരിയുടെ രാധ എവിടെ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഈ വർഷത്തെ ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ പുഴാതി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പി സുനിൽകുമാർ അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറിയിൽ അപൂർവഗാനം, നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം, റോളർ സ്കേറ്റിംഗിനെക്കുറിച്ച് കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് പ്രിയം പ്രിയതരം, റിട്ടയർഡ് അധ്യാപകനും വിസിൽ ഗായകനുമായ കെ ഗിരീശൻ മാസ്റ്റർ അവതരിപ്പിക്കുന്നു. 10 മണിക്ക് നേർവഴി, കാഴ്ചാ പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 കളമെഴുത്തുപാട്ട്, കെ എസ് മാധവ ശർമ്മയും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 ആരോഗ്യദീപ്തി. 1 മണിക്ക് ഓർമ്മയിലൊരു ഗാനം. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുകളും തേടി, കണ്ണവം കാട്ടുവഴികളിലൂടെ ഒരു യാത്ര. 5 മണിക്ക് സംസ്കൃത പാഠം. 5:15 പുള്ളുവൻ പാട്ട്, വി കെ നാരായണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാവൃത്താന്തം ഇടുക്കി. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. 8 മണിക്ക് വളപ്പൊട്ടുകൾ. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ വിദ്വാൻ വി കാളിപ്രസാദ് ബാബു മൃദഗം ലയവിന്യാസം അവതരിപ്പിക്കുന്നു. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20

0: ഇതിന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ദേശേന ലബ്ധഃ പ്രഥമഃ ഉപഭൂസമകാലിക ഭൂ അവലോകന ഉപഗ്രഹഃ. സഫല പ്രക്ഷേപണം ഭാരതസ്യ അന്തരിക്ഷക്ഷേത്രസ്യ സംവർദ്ധമാന സാമർഥ്യസ്യ പ്രതീകഭൂതമസ്തീതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിതവാൻ. ന്യായപ്രദാന പ്രക്രിയാം വിവാദ സമാധാനം ചാധികൃത്യ സമസാമയിക വിഷയേഷു വിചാര വിമർശാർത്ഥം നവദില്യാം ദീക്ഷ മുഖ്യ ന്യായാധീശ മഞ്ചഃ സമാരബ്ധഃ. നേപാല ജലൌഘെ വിലുപ്തനാം പരിജനേഭ്യഃ കേന്ദ്ര സർവകാരേണ ഡിഎൻഎ പരീക്ഷണ സൗവിധ്യം പ്രകൽപ്പിതം. വിനാശകാരി ജലാപ്ലാവേന മൃതാനാം സംഖ്യ ദ്വ്യശീത്യുത്തര ദ്വാദശശതം സമുപഗത. കൃത്സ്നേഹി ദേശേ അപാര ശ്രദ്ധയാ ജനമാഷ്ടമീ പർവ സമനുഷ്ഠീയത്തെ. അപി ച ശ്വഹയാവത് മധ്യപ്രദേശേ അതിവൃഷ്ടേഃ ഭാരത ഋതു വിഭാഗേന പൂർവാനുമാനം പ്രകടിതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂസമകാലിക കക്ഷായാഃ ഭാരതസ്യ സർവപ്രഥമേന ചിത്രണ ഉപഗ്രഹേണ ഇഒഎസ് 05 ഇത്യനേന സാകം GSLV F-17 പ്രക്ഷേപണയാനസ്യ സഫല പ്രക്ഷേപണം ഭൂരിശഃ അഭിനന്ദിതവാൻ. സാമാജിക സഞ്ചാരപട്ടലെ ഏകസ്മിൻ സന്ദേശേ ശ്രീമോദി ന്യവേദയത് യത് സഫലമിദം പ്രക്ഷേപണം ഭാരതസ്യ അന്തരിക്ഷക്ഷേത്രസ്യ ഉത്കൃഷ്ടതായാഃ നൂതനോന്മേഷസ്യ പ്രവർദ്ധമാന സാമർഥ്യസ്യ ച സാക്ഷാത് പ്രതിബിംബഃ വർത്തതേ. സഹ ഏതാം ഇസ്രോ സംസ്ഥായാഃ കാചിത് വിശിഷ്ടാ ഉപലബ്ധിഃ അഥ ച രാഷ്ട്രസ്യ കൃതേ ഗൗരവാസ്പദം ക്ഷണം ഉദഘോഷയത്. ഭാരതീയ അന്തരിക്ഷ അനുസന്ധാന സംഘടനേന അദ്യ പ്രാതഃകാലേ ആന്ധ്രപ്രദേശസ്യ ശ്രീഹരികോട്ടാ സ്ഥിതാത് സതീശ ധവന അന്തരിക്ഷ കേന്ദ്രാത് GSLV F-17 അന്തരിക്ഷയാനേന ഇഒഎസ് 05 ഇതി ഭൂ അവലോകന ഉപഗ്രഹ ഗഗനെ സാഫല്യേന പ്രക്ഷിപ്തഃ. ഇസ്രോ സംഘടനസ്യ അധ്യക്ഷഃ വി നാരായണൻ ഇത്യേഷഃ പ്രത്യപാദയത് യത് അഭിയാനമിദം ഭാരതസ്യ ഭൂ അവലോകന സാമർഥ്യം സുദൃഢീകരിഷ്യതി അഥ ച ഏതത് സംബദ്ധാനാം സേവാനാം പ്രധാന പ്രക്രിയാം സമേധിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലി ദേശസ്യ പ്രധാനമന്ത്രിണെ ജോർജിയ മെലോനി ഇത്യസ്യൈ യുദ്ധാത് പരം ഇറ്റലി ദേശസ്യ ഇതിഹാസെ നൈരന്തര്യേണ ദീർഘതമകാലം യാവത് പ്രധാനമന്ത്രി പദമലങ്കരണായ ശുഭാശംസാഃ സമർപ്പിതവാൻ. സാമാജിക സഞ്ചാരപട്ടലീയ സന്ദേശേ ശ്രീമോദി പ്രതിപാദിതവാൻ യദിയം ഐതിഹാസികീ ഉപലബ്ധിഃ തസ്യാഃ കുശല നേതൃത്വേ ഇറ്റലി ജനഗണസ്യ അഗാധ വിശ്വാസസ്യ പ്രത്യയസ്യ ച സാക്ഷാത് പ്രതിഫലനം വർത്തതേ. പ്രധാനമന്ത്രിണാ വിശേഷതയാ പ്രതിപാദിതം യത് മെലോനി വര്യായാഃ പ്രഗാഢമൈത്രീ ഭാരത ഇറ്റലി വിശേഷ സാമരിക സഹഭാഗിതായാഃ സംവർദ്ധനെ സുദൃഢീകരണേ ച പ്രമുഖാ ഹേതുഭൂതാ സിദ്ധാ. ശ്രീമോദി അഗ്രേപി ന്യവേദയത് യത് ഉഭയോഃ ദേശയോഃ പ്രജാനാം സമൃദ്ധാഭ്യുദയായ ഘനിഷ്ഠ സഹയോഗം സാതത്യേന അഗ്രേ നേതും സഹ സോത്കണ്ഠം പ്രതീക്ഷതേ. സഹ ആഗാമി വർഷേഷു ജോർജിയ മെലോനി മഹോദയായാഃ നിരന്തര സാഫല്യായ യശസേ ച മംഗളകാമനാഃ പ്രാസ്തൗത്. നവദില്യാം അദ്യാരഭ്യ ബ്രീക്സ് മുഖ്യ ന്യായാധീശ മഞ്ചഃ ആരബ്ധഃ യത്ര ബ്രീക്സ് സദസ്യ രാഷ്ട്രേഭ്യഃ സഹയോഗി ദേശേഭ്യശ്ച മുഖ്യാഃ ന്യായാധീശാഃ സർവോച്ച ന്യായാലയേഭ്യഃ അധ്യക്ഷാഃ വരിഷ്ഠ ന്യായിക പ്രതിനിധയശ്ച ഏകത്ര സമാഗതാഃ. ഭാരതസ്യ സർവോച്ച ന്യായാലയഃ അസ്യ മഞ്ചസ്യ ആതിഥ്യം നിർവഹതി. ഉദ്ഘാടനാവസരെ ഭാരതസ്യ പ്രധാന ന്യായാധീശഃ ന്യായമൂർത്തിഃ സൂര്യകാന്തഃ റൂസ് ചീന മിശ്ര ഇന്തോനേഷ്യ സംയുക്ത അറബ് അമീരാത് ബെലാറൂസ് കസാക്കിസ്ഥാൻ ദക്ഷിണ അഫ്രിക്ക ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ ദേശാനാം ന്യായിക ശിഷ്ടമണ്ഡലാനാം പ്രമുഖൈഃ സഹ ദ്വിപക്ഷീയ മന്ത്രണാം ആചരിഷ്യതി. ഏതാസു മന്ത്രണാസു പരസ്പര ന്യായിക ഹിത വിഷയേഷു പ്രത്യക്ഷ സംവാദഃ ഭവിഷ്യതി.

0: इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
5: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് 2-ാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി.

0: പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം എന്ന വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
1: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ച് വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
1: കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം. 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 രൂപ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല.

ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ദേശീയ അധ്യാപക ദിനം. കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ. അവതരണം നരേന്ദ്രമോഹൻ. അധ്യാപകരെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള ദിനമാണ് അധ്യാപക ദിനം. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ലോക അധ്യാപക ദിനം 5 ഒക്ടോബർ. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അധ്യാപക ദിനാഘോഷം. ശ്രീലങ്കയിൽ 6 ഒക്ടോബർ, മലേഷ്യയിൽ 16 മെയ്, ബംഗ്ലാദേശിൽ 4 ഒക്ടോബർ, ഇന്തോനേഷ്യയിൽ 25 നവംബർ, ഭൂട്ടാനിൽ 2 മെയ്, ചൈനയിൽ 10 സെപ്റ്റംബറിനുമാണ് അധ്യാപക ദിനം. സമാദരണീയനായ അധ്യാപകനും വിഖ്യാതനായ തത്വചിന്തകനും കൃതഹസ്തനായ എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനും ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. അധ്യാപകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിലും അധ്യാപകരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്നതിനും ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനാണ് അധ്യാപക ദിനാഘോഷം. വിശിഷ്ട സേവനമനുഷ്ഠിച്ച അധ്യാപകരെ പുരസ്കാരം നൽകി അംഗീകരിക്കുക, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപനത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക, ഇരുകൂട്ടരും ചേർന്നുള്ള ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക എന്നിവ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമാണ്. ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും വിശിഷ്ട സേവനം അനുഷ്ഠിച്ച അധ്യാപകർക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത് അധ്യാപക ദിനത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് 1962 ദേശീയ അധ്യാപക ക്ഷേമനിധി ഏർപ്പെടുത്തുകയുണ്ടായി. അധ്യാപകർക്കും അവരുടെ ആശ്രിതർക്കും ആവശ്യമായ ഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകുക, സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയവ ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ 5 സെപ്റ്റംബർ ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതിന് പ്രേരകമായ ഒരു സംഭവമുണ്ട്. 1962 രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനോട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾ അനുവാദം ചോദിച്ചു. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് തന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആഘോഷിച്ചോളൂ എന്നാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സേവനങ്ങളോടുള്ള ആദര സൂചകമായാണ് 5 സെപ്റ്റംബർ ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും പറ്റി ആഴത്തിൽ പഠിക്കുന്നതിനും അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിനുമുള്ള ഉദ്ബോധനം അധ്യാപക ദിനാഘോഷത്തിന്റെ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിലെ തിരുട്ടാണിയിൽ 1888 സെപ്റ്റംബർ 5 ജനിച്ച സർവേപ്പള്ളി രാധാകൃഷ്ണൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും പ്രസിഡൻസി കോളേജിലും പഠിച്ച് തത്വശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പ്രസിഡൻസി കോളേജിൽ തത്വശാസ്ത്ര അധ്യാപകനും പ്രൊഫസറുമായി. മൈസൂർ സർവകലാശാലയിലും അധ്യാപകനായി. കൽക്കത്ത സർവകലാശാലയിൽ തത്വശാസ്ത്ര പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തി രാജ്യവും കടന്നുപോയി. ഭാരതീയ ദാർശനികനായും ഭാരത സംസ്കാരത്തിന്റെ സന്ദേശവാഹകനായും രാധാകൃഷ്ണൻ അറിയപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നിർവഹിച്ചു. ഓക്സ്ഫോർഡിൽ താരതമ്യ പഠനത്തിന്റെയും പൌരസ്ത്യ തത്വചിന്തയുടെയും പ്രൊഫസറായി. തുടർന്ന് ആന്ധ്രാ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. യുനെസ്കോയുടെ വിദ്യാഭ്യാസ ബോർഡ് അധ്യക്ഷൻ, ബനാറസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ, റഷ്യയിലെ സ്ഥാനപതി തുടങ്ങി വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. 1952 ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 രാഷ്ട്രപതിയായി. 1954 മുതൽ സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനായും 1964 മുതൽ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക് കലകളിലും സംഗീതത്തിലും എസ് രാധാകൃഷ്ണന് പ്രാവീണ്യമുണ്ടായിരുന്നു. ആരുടെ തത്വശാസ്ത്രം രാഷ്ട്രീയത്തെപ്പോലും അനുഗ്രഹിച്ചുവോ ആ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അത്രേ അതുല്യൻ എന്നെഴുതിയത് വിഖ്യാത എഴുത്തുകാരനായ മൈഥിലി ശരൺ ഗുപ്തയാണ്. തത്വചിന്തകൻ വേണം രാഷ്ട്രത്തലവനാകേണ്ടത് എന്ന് പ്ലേറ്റോ പറഞ്ഞതിന്റെ സാക്ഷാത്കാരമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രാഷ്ട്രപതി ലബ്ധി. പരിപൂർണ സാമർഥ്യമുള്ള ചിന്തകനും തത്വശാസ്ത്ര നിരൂപകനുമാണ് എസ് രാധാകൃഷ്ണനെന്ന് അരവിന്ദ മഹർഷി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകുക വഴി തത്വജ്ഞാനം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബെർട്രൻഡ് റസൽ പ്രസ്താവിച്ചത്. ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ ഇവയ്ക്കൊക്കെ അദ്ദേഹം വ്യാഖ്യാനമെഴുതി. ഭാരതീയ തത്വചിന്ത 2 വാല്യങ്ങളിലായി ലോക

0: ലോകത്തിന് പറഞ്ഞുകൊടുത്തു. ഹിന്ദു ജീവിതവീക്ഷണം ഗൌതമബുദ്ധൻ ഇന്ത്യയും ചൈനയും ഹിന്ദുസ്ഥാന്റെ ഹൃദയം കിഴക്കും പടിഞ്ഞാറും മതത്തിൽ തുടങ്ങി ഒട്ടേറെ കൃതികളുടെ കർത്താവാണ് മാതൃകാപുരുഷൻ കൂടിയായ ഡോ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഭാരതത്തിനകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന്റെ ഭാവി നിർമ്മാതാക്കളായ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുന്നതിലും അവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിലും അധ്യാപകർ മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്നും അധ്യാപകൻ ഒരു നിർമ്മാണശിലയാകണമെന്നും എസ് രാധാകൃഷ്ണൻ പറയുന്നു. അധ്യാപനത്തെയും വിദ്യാഭ്യാസത്തെയും പറ്റി മഹാന്മാരായ മറ്റു ചിലർ പറഞ്ഞത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അധ്യാപനം ഒരു തൊഴിലല്ല, സേവനമാണെന്നും വിദ്യാഭ്യാസം ഹൃദയങ്ങൾ തമ്മിലുള്ള വിനിമയമാണെന്നും അധ്യാപകൻ സ്വന്തം ജീവിതം കൊണ്ടാണ് പഠിപ്പിക്കേണ്ടതെന്നും മഹാത്മാഗാന്ധി പറഞ്ഞു. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കിനു മാത്രമേ മറ്റൊരു വിളക്കു കൊളുത്താൻ സാധിക്കൂ എന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് വിശ്വസിക്കുകയും പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം വിശ്വഭാരതി സർവകലാശാലയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളാണ് അധ്യാപകരും വിദ്യാഭ്യാസ മേഖലയുമെന്ന് ജവഹർലാൽ നെഹ്റു എഴുതി. ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രധാനമന്ത്രിയായ നെഹ്റു കേരളത്തിലെ വിദ്യാഭ്യാസ ഡയറക്ടർക്കയച്ച കത്തിൽ ഇങ്ങനെ എഴുതി. ദേശീയ അധ്യാപക ദിനം വളരെ മികച്ച ഒരു ആശയമാണ്. നമ്മുടെ എല്ലാം വലിയ അധ്യാപകനായ ഡോ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം തന്നെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമാകുന്നു. ഈ ആഘോഷം സമൂഹത്തിന് അധ്യാപക വൃത്തിയുടെ ഉന്നതമായ പ്രാധാന്യത്തെക്കുറിച്ചും അധ്യാപകരോട് നാം എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉത്തമ ബോധമുണ്ടാക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. രാഷ്ട്രപതിയായിരുന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറയുന്നു, ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം. ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന വലിയ ബഹുമതി. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും ഗുരു സ്ഥാപിച്ച ശിവഗിരി സ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപകനുമായ നടരാജഗുരു പ്രകൃതിശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് കുന്നിൻപുറങ്ങളിലും താഴ്വാരങ്ങളിലും കുട്ടികളുമായി സഞ്ചരിച്ച് പക്ഷികളെയും വൃക്ഷങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നടരാജഗുരുവിന്റെ അന്നത്തെ ശിഷ്യനും പിന്നീട് അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക കൈ തുറന്നു കാണിക്കുന്നത്ര ലാഘവത്തോടെയാകണം അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരേണ്ടതെന്നും കുട്ടികളെ പരമാവധി അറിയുവാൻ ശ്രമിക്കുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഉത്തമ അധ്യാപകരെ ആരും പറയാതെ തന്നെ വിദ്യാർത്ഥികൾ ആദരിക്കുമെന്നും എൻ കൃഷ്ണപിള്ള എഴുതുന്നുണ്ട്. പ്രാചീന ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അധ്യാപകനും വിദ്യാർത്ഥിക്കും പകരം ഗുരുവും ശിഷ്യനുമാണ് ഉണ്ടായിരുന്നത്. ഗുരു ശിഷ്യരെ അടുത്തിരുത്തി ഉപദേശിച്ച രഹസ്യവിദ്യ എന്ന അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന പേര് അതിലുണ്ടായത്. ഗുരു ശിഷ്യരുടെയും തിരിച്ച് ശിഷ്യൻ ഗുരുവിന്റെയും ശ്രേയസ്സിനുവേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ട്. ഗുരുവിന്റെ ആവശ്യകതയെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറയുന്നു, ആധ്യാത്മിക വികാസത്തെ ത്വരിപ്പിക്കുവാൻ ഗ്രന്ഥങ്ങൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടത്രേ നമ്മളിൽ പലർക്കും ആത്മീയ വിഷയങ്ങളെപ്പറ്റി വിസ്മയകരമായി പ്രസംഗിക്കാൻ കഴിവുണ്ടായിട്ടും ആചരണത്തിലും ശരിയായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിലും പരാജയം പിണഞ്ഞു കാണുന്നത്. ജീവൻ ഉണർത്തിവിടാനുള്ള പ്രേരണ മറ്റൊരു ജീവനിൽ നിന്നു തന്നെ വരണം. നിശ്ചയം ആ പ്രേരണ വരുന്നത് ആരുടെ ജീവനിൽ നിന്നാണോ ആ ആളെ ഗുരു എന്നും അത് സംക്രമിക്കുന്നത് ആരുടെ ജീവനിലേക്കാണോ ആ ആളെ ശിഷ്യനെന്നും പറയുന്നു. അഗസ്ത്യൻ, ഭരദ്വാജൻ, ഗൌതമൻ, ജമദഗ്നി, ദ്രോണർ, ശല്യർ, വ്യാസൻ തുടങ്ങി ലോകം നമിക്കുന്ന നിരവധി മഹാഗുരുക്കന്മാരും മഹാശിഷ്യന്മാരും ചേർന്ന് നിർമ്മിക്കുകയും യുഗങ്ങളിലൂടെ നവീകരിക്കുകയും ചെയ്തതാണ് ഭാരത സംസ്കാരം. കവികൾ ഗുരുസ്മരണയോടെയായിരുന്നു രചന ആരംഭിച്ചിരുന്നത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഗുരുനാഥൻ തുള ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥൻ തുള ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഉത്തമനായ ഗുരുവും ഉത്തമനായ ശിഷ്യനും ചേരുമ്പോൾ ജ്ഞാനോദയം ഉണ്ടാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ അധ്യാപക ദിനം, കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ.
1: ആകാശവാണി കണ്ണൂർ.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
3: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: ഒരു ലക്ഷത്തിൽ പരം അതിനൂതന

0: തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
4: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: TNC അപ്ലൈ.
6: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
7: പിന്നല്ലാതെ LIC ജീവൻ ഉത്സവം.
6: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
7: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
6: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
7: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
4: ടിവിയുടെ വിലയിൽ പ്രൈസ് ചലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
5: 43-ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
4: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC അപ്ലൈ.
8: ആകാശവാണി കണ്ണൂർ, ഹരിതവീഥി. ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സെപ്റ്റംബർ 1 ലോക പശു ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്റർനറി ഡിസ്പെൻസറിയിലെ വെറ്റർനറി സർജൻ ഡോക്ടർ KP ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ.

കന്നുകുട്ടി പരിപാലന പദ്ധതി. അത് ഈ 1976 മുതൽ വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. പക്ഷേ അന്നേരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ കാലത്ത് നമുക്ക് ഇനി ഇമ്പോർട്ടൻസ് അത്ര മനസ്സിലായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം. ഈ 2-3 വർഷമായിട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കാരണം നമുക്കിത് പല പഞ്ചായത്തിലും നടപ്പിലാക്കാൻ പറ്റുന്നില്ല, ഓൾമോസ്റ്റ് ഒരു പഞ്ചായത്തിലും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഈ വർഷം നമ്മൾ എല്ലാവരും വെച്ചിട്ടുണ്ട്, നിങ്ങളെ സബ്സിഡിയും കൂട്ടിയിട്ടുണ്ട്, ഓരോ കാർക്കിന് 28,000 രൂപയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 32 മാസവും നിങ്ങൾക്ക് തീറ്റ തരുന്ന രീതിയിലേക്ക് തന്നെ അത് ആ പദ്ധതി ഈ പ്രാവശ്യം മുതൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോ പദ്ധതികളിൽ ഞാൻ എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടുതൽ പറയാം. അതായത് സങ്കരയിനം പെൺകിടാക്കളെ ശാസ്ത്രീയമായി പരിപാലിച്ചിട്ട് അതിന്റെ ആദ്യ പ്രസവം പെട്ടെന്ന് കൈവരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതിന്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ട് അറിയായിരിക്കും. അപ്പോ പ്രായപൂർത്തിയാവുന്ന കാലവും ആദ്യ ഗർഭധാരണവും ആദ്യ പ്രസവവും എല്ലാം നേരത്തെയാക്കും. നമ്മൾ ഗുണമേന്മയുള്ള ശാസ്ത്രീയമായ പരിപാലനം ഉറപ്പാക്കിയിട്ട് ഇതെല്ലാം നേരത്തെയാക്കും. അതുപോലെ രോഗപ്രതിരോധത്തിനും ആരോഗ്യ പരിപാലനത്തിനും എല്ലാം ഈ കന്നുകുട്ടികൾക്ക് പ്രത്യേകം നമ്മൾ സഹായം നൽകുന്നുണ്ട്. അതില് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ഞാനൊരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാനിപ്പം ഫീൽഡിലുള്ളപ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ആലോചിക്കും, ശരിയായി ഈ രജിസ്റ്റർ ചെയ്ത എല്ലാ ആൾക്കാരെയും നമ്മൾ കറക്റ്റായിട്ട് നിരീക്ഷിക്കണം. ഓരോ കന്നുകുട്ടിയും നമുക്ക് ഒരു ഡയറിയിലെടുത്ത് ഒരു പ്രാവശ്യം ഇറങ്ങി അപ്പം ഒരു ഒരു ഫാർമറിന്റെ അടുത്ത് പോയിട്ട് കരുണാരേട്ടാ രജിസ്റ്റർ ചെയ്ത ആ കന്നുകുട്ടി കൊടുത്തു എന്റെ അടുത്ത് ഡയറി ഉണ്ട് ഞാൻ എഴുതിയെടുക്കാറാ. അപ്പൊ അറിയും ആട അതാ ഡോക്ടറെ ആട കണ്ടത്ത് കെട്ടിയിട്ടാ ഉള്ളത്, അത് ഭയങ്കര ദൂരെയാണ്. അന്നേരം ഓ ശരി തന്നെ, ഒന്ന് അടുത്ത പ്രാവശ്യം കരുണാരേട്ടനോട് നേരത്തെ വിളിച്ചു പറയാം. അപ്പൊ നേരത്തെ വിളിച്ചു പറയാം, കരുണാരേട്ട റെഡിയല്ലേ, കന്നുകുട്ടി റെഡിയല്ലേ. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് കൊണ്ട് ഡോക്ടർ 5 മിനിറ്റ് എത്ര പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ. അപ്പൊ നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ പോകുമ്പോ ഈ കന്നുകുട്ടീനെ കാണാൻ പോലും പറ്റുന്നില്ല. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് പോയാലും ഉണ്ടാവും, നിങ്ങളുടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട

എന്താന്ന് വെച്ചാ, നമ്മള് ഡോക്ടേഴ്സ് വരുമ്പം നിങ്ങൾ ആ ഇനി ഡോക്ടർക്ക് മറന്നാലും നിങ്ങൾ ആ കണ്ണൂട്ടീനെ ഒന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് അതിന് എത്രത്തോളം വളർച്ചയുണ്ട്, നമുക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, എനിക്ക് ഇനി നമുക്ക് കാണുമ്പോ തന്നെ പറയാൻ പറ്റും ഈ രോമം അല്ല, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അതായത് കുറച്ചുകൂടെ നമുക്കത് വിരമരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അപ്പൊ അതെല്ലാം ഒന്ന് പറയണെങ്കിൽ നിങ്ങളെ കണ്ണൂട്ടീനെ നമുക്കൊന്ന് കാണാൻ കിട്ടണം. അത് ഇനി ഒന്ന് ശ്രദ്ധിക്കണം. ഈ പ്രാവശ്യം തൊട്ടുണ്ട് ഡോക്ടർ വരുമ്പോ നിങ്ങളൊന്ന് ഡോക്ടറെടുത്ത് പറഞ്ഞ് അത് നോക്കുക. പിന്നെ രണ്ടാമത്തത് ഇൻഷുറൻസ് പരിരക്ഷ. ഈ ഇൻഷുറൻസ് പരിരക്ഷ എനിക്ക് അറിയുന്നില്ല, പല പേർക്കും അറിയില്ല. അതായത് ഈ പദ്ധതിയിൽ നമ്മൾ പൈസ കൊടുക്കുന്നു, പിന്നെ തീറ്റ വന്നു, അപ്പൊ ഇതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ അറിയായിരിക്കും, ചില കർഷകർക്കൊന്നും അറിയില്ല. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞാലും അത് പിന്നെ മരണപ്പെട്ട് മറവ് ചെയ്തിട്ടല്ലാന്ന് അറിയിക്കുന്നത്, ഇങ്ങനെ കണ്ണുകൂട്ടി പോയി. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ പദ്ധതിയിൽ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, മാത്രമല്ല അതിന് 50% സബ്സിഡിയും ഉണ്ട്. അപ്പൊ അത് എന്തായാലും ഓർത്തിരിക്കണം, അത് 32 നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ ഇൻഷുറൻസ് പരിരക്ഷ. പിന്നെ ഇതിന്റെ പ്രത്യേകത വേറെ ഏത് ഇൻഷുറൻസ് പരിരക്ഷ പോലെയല്ല, നമ്മൾ ആ ഇതിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എടുക്കൂലേ, അത് ചെറിയ പൈസ ആയിരിക്കുമല്ലോ, ചെറിയ കുട്ടിയായിരിക്കൂലേ, 4-6 അത് വലുതാവും തോറും അത് ഏത് പ്രായത്തിലാണോ അതിന് അപകടം സംഭവിക്കുന്നത് ആ സമയത്തുള്ള ഇത് നിങ്ങൾക്ക് കിട്ടും പൈസ. അതിനൊരു ഇതുണ്ട്, എത്രാന്നുള്ള ഒരു കണക്ഷൻഡ്, അതിനനുസരിച്ച് കിട്ടും. വേറെ ഒരു ഇൻഷുറൻസും നമ്മൾ ഏത് എമൗണ്ടിനാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, അത് മാത്രമേ കിട്ടൂ. ഇത് അതിന് വലുതാവും തോറും അതിനനുസരിച്ച് കിട്ടും. പിന്നെ അതുപോലെ വേറെ തെറ്റുപറ്റെന്ന് വെച്ചാൽ 32 നമ്മൾ ഇൻഷുറൻസ് പരീക്ഷ എടുക്കുന്നത്, അതിന്റെ ഇടയിൽ ഒന്നിക്കെ ആദ്യ പ്രസവം അതിന്റെ ഇടയിൽ പ്രസവിക്കുവോ, ഇല്ലെങ്കിൽ നമ്മളെ സബ്സിഡി തീരുവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തീറ്റ കിട്ടുന്നത് നിൽക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 32 ഇൻഷുറൻസ് ഉണ്ട്, അത് നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ തീറ്റ നിർത്തപ്പോ നമ്മൾ വിചാരിക്കും ഓ തീർന്നു, ഇനി ഇപ്പൊ ഇൻഷുറൻസ് ഒന്നും ഞാൻ ആലോചിക്കുകയില്ല. അപ്പൊ അത് വീണ്ടും ചെക്ക് ചെയ്യുമ്പോ ഇതിന് ഉണ്ടായിരുന്നല്ലോ ഇൻഷുറൻസ്. അപ്പൊ എന്തായാലും എന്തെങ്കിലും പറ്റുമ്പോ നിങ്ങൾ ആദ്യം നിങ്ങളെ ആശുപത്രിയിലെ വെറ്റിനറി സർജനെ സമീപിക്കേണ്ടതാണ്. പിന്നെ വേറെ ഒരു പ്രശ്നം ചെയ്യും, ഇപ്പൊ എനിക്കൊന്നും എല്ലാവർക്കും അറിയാം, പണ്ടെല്ലാം എപ്പോഴും നേരിടുന്ന പ്രശ്നമായിരുന്നു ഈ ടാഗ് പോയിപ്പോ. അപ്പൊ അത് റീടാഗ് ചെയ്യാനോ അതിനൊന്നും ശ്രദ്ധിക്കൂല. അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ് അയ്യോ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ ഇൻഷുറൻസ്, അപ്പം റീടാഗ് ചെയ്തിട്ടില്ല, ടാഗ് ഇല്ല. നമുക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനിയിലെല്ലാം കൊടുക്കുമ്പം ഈ ടാഗ് വേണം, ഫോട്ടോ വേണം, എല്ലാം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും ഒന്ന് മിസ് ഉണ്ടെങ്കിൽ അവര് മാക്സിമം അത് തരൂല നമുക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഭാവിയിലെ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുക, ഇതെല്ലാം ലക്ഷ്യം. അതിന് ആരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ 4-6 പ്രായമുള്ള സങ്കര ഇനം പെൺകിടാക്കളെയാണ് നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്, നിങ്ങൾക്കറിയായിരിക്കല്ലോ. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ മൃഗാശുപത്രി പോയി പറയണം, പക്ഷെ പ്രസവിച്ച് കിടാവിന് കിട്ടുകൊണ്ട് പോയി പറയുക. അപ്പൊ നമുക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട്, അവിടെ രജിസ്ട്രേഷൻ നടത്തണം. നിങ്ങൾക്കറിയാലോ കന്നുകുട്ടി ജനന രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ഈ കന്നുകുട്ടി പരിപാലന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്തില് ഈ ഗുണഭോക്തൃ ലിസ്റ്റ് എല്ലാം വിളിച്ച് അങ്ങനെ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കാഫ് അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറയും, അതിൽ സബ്സിഡി തന്നുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഗ്രാമസഭയില് ഇത് കൊടുക്കൂല, അപേക്ഷാ ഫോറം നിങ്ങൾ നിർബന്ധമായും കൊടുക്കണം ഗ്രാമസഭയില്. അത് മാത്രമല്ല നിങ്ങൾ കന്നുകുട്ടി ജനന രജിസ്ട്രിയിൽ അത് ഉണ്ടായിരിക്കണം, ഇത് രണ്ടും വേണം. ഇപ്പൊ പറയും ഡോക്ടറെ ഞാൻ ഇത് കൊടുത്തിട്ടില്ലേ, അപേക്ഷ കൊടുത്തിട്ടില്ലേ, പക്ഷെ അപേക്ഷ കൊടുത്ത ആളെ പേര് ഇതിലുണ്ടാവൂല, ജനന രജിസ്ട്രിയിൽ ഉണ്ടാവൂല. ചിലപ്പോ പറയും ജനന രജിസ്ട്രിയിൽ ഉണ്ട് പക്ഷെ അപേക്ഷ കൊടുത്തിട്ടില്ല, അപ്പൊ പിന്നെ അതും പ്രശ്നമാണ്. കാര്യം അപേക്ഷ കൊടുത്തിട്ട് ലിസ്റ്റിൽ പേര് വരണം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം തൊട്ട് അപേക്ഷയും കൊടുക്കണം, ജനന രജിസ്ട്രിയിൽ പറയും വേണം. കാര്യം ഇതെല്ലാം നമുക്ക് ഗവൺമെന്റിന്റെ 10 സബ്സിഡി നിങ്ങൾക്ക് തരുമ്പോൾ അതിന് കണക്കായി കുറെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട. അതിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഓഡിറ്റ് ഒബ്ജെക്ഷൻ അങ്ങനെയെല്ലാം വരും. ഗോവർദ്ധിനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് വഴി ഉള്ള പദ്ധതിയുണ്ട്, ഗോവർദ്ധിനി പദ്ധതിയുണ്ട്. ഗോവർദ്ധിനി മൃഗസംരക്ഷണ വകുപ്പ് നേരിട്ട് ചെയ്യുന്ന പദ്ധതിയാണ്. അതിന് ഈ കന്നുകുട്ടി ജനന രജിസ്റ്റർ നോക്കിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. എപ്പോഴും പലരും കംപ്ലയിന്റ് പറയും കിട്ടിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനന രജിസ്ട്രിയിൽ പേര് വന്നിട്ടുണ്ടാവില്ല, സഹായിക്കണം എന്നുണ്ടാവും, പക്ഷെ നമുക്ക് അത് പ്രകാരം ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. പദ്ധതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സബ്സിഡിയോടുകൂടിയുള്ള ഗുണമേന്മയുള്ള തീറ്റ, ആരോഗ്യ പരിപാലനം, വളർച്ചാ നിരീക്ഷണം, ഇൻഷുറൻസ് പരിരക്ഷ, പരിശീലനം, അതില് സൊസൈറ്റികൾ വഴിയാണല്ലോ ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ സൊസൈറ്റിനെ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ വെറ്റിനറി ഡോക്ടറും എല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റി സെലക്ട് ചെയ്യുന്നത്. അതായത് കൂടുതൽ പാലിളക്കുന്നതും പിന്നെ ഈ തീറ്റയെല്ലാം സ്റ്റോർ ചെയ്യാൻ ഗോഡൌൺ സൗകര്യം

ഉള്ളതും പിന്നെ അങ്ങനെ നല്ല അളക്കാനുള്ള ക്രാസ് അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക സൊസൈറ്റി. അപ്പൊ ഈ സൊസൈറ്റികൾ എപ്പോഴും നമ്മളോട് പരാതി പറയുന്ന എന്താണെന്നറിയോ, ഈ തീറ്റ അവര് ഓരോ മാസം ഒരു പ്രത്യേക സമയത്ത് തീറ്റ വിതരണം നടത്താൻ വേണ്ടി അവര് തീരുമാനിച്ച് നിങ്ങളെ അറിയിക്കും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ സമയത്ത് ആരും വരൂല എന്ന്, ആ സമയത്ത് ആരും വരൂല. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. ആ കറക്റ്റ് സമയം ഇവര് പറയുന്ന സമയത്ത് തന്നെ പോയി വാങ്ങാനും പൈസ അടക്കാനും എല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഓരോ പ്രൊജക്റ്റും നമുക്ക് വളരെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോ ഈ വെറ്റിനറി സേവനത്തിന്റെ ഒരു കാര്യം, ഈ 9 to 3 ആണല്ലോ നമ്മള് ആശുപത്രിയിലെ ഡോക്ടർമാര് സമയം. അപ്പൊ അതിനുശേഷം വരുന്ന പല എമർജൻസീസും ഈ പറയുന്ന പോലെ കർഷകർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഡോക്ടർമാർക്കും ആകെ ഒരു പ്രശ്നം ഈ സമയം എങ്ങനെ മാനേജ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്തിട്ട് നമ്മളെ മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോ കുറച്ച് കാലങ്ങളായി നടപ്പിലാക്കുന്ന ഒരു പ്രധാന ഇതാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. അതായത് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് സമയബന്ധിതമായി ചികിത്സ നൽകാനും അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ ചികിത്സ നൽകാനും വീട്ടു പഠിക്കൽ സേവനം ലഭ്യമാക്കാനും വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് തുടങ്ങിയത്. ഇതിന്റെ ആദ്യ പടിയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ 60%, സംസ്ഥാന സർക്കാരിന്റെ 40% ആയിട്ട് ഒരു 29 യൂണിറ്റ് ആദ്യം തുടങ്ങി. എല്ലാ ജില്ലയിലും 2 വീതം, ഇടുക്കി ജില്ലയിൽ മാത്രം 3, പിന്നെ കണ്ണൂരിൽ അത് ആദ്യം തുടങ്ങിയത് പയ്യന്നൂരും ഇരുട്ടി താലൂക്കിലും ആണ്. ഇപ്പൊ ആ മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ ഇപ്പോ ഉള്ള പ്രവർത്തന സമയം എന്ന് പറയുന്നത് 4 to 12 വരെയാണ്, വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെ. അങ്ങനെ ആദ്യത്തെ 29 യൂണിറ്റ് അങ്ങനെ തുടങ്ങി. അപ്പൊ അത് വളരെ വിജയകരമായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ മാത്രം 47 യൂണിറ്റ് വീണ്ടും തുടങ്ങി. അതിൽ നമുക്ക് കണ്ണൂര് കിട്ടിയത് കൂത്തുപറമ്പ, പിണറായി, തളിപ്പറമ്പ ബ്ലോക്കുകളിലാണ്. വേറെ ഒരു ടെലി വെറ്റിനറി സംവിധാനം വേറെയുണ്ട്, അത് കണ്ണൂരാണുള്ളത്. അത് 10 to 5 വരെയാണ്. അത് ഈ ടെലി വെറ്റിനറി സംവിധാനത്തിൽ നമുക്ക് കുറെ സ്കാനിങ് ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഈ മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ നമുക്ക് വണ്ടിയുണ്ട് കേട്ടോ, വണ്ടിയുണ്ട്, പിന്നെ ഡോക്ടർ ഉണ്ട്, പിന്നെ ഒരു അറ്റൻഡന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റ് ആണത്. അപ്പൊ ആ വണ്ടി നിങ്ങൾ 1962 എന്നുള്ള നമ്പറിലോട്ട് വിളിച്ചാ ഇത് നിങ്ങൾ ഒന്ന്, എനിക്ക് എത്ര നമ്മൾ മൃഗാശുപത്രിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, മറ്റേ സൊസൈറ്റികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, എന്നാലും അറിയാത്തവരുണ്ട്. 1962 24 മണിക്കൂറും ഉള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു കസ്റ്റമർ കെയർ സംവിധാനമാണത്. അപ്പൊ ആ നമ്മൾ അതിന് വിളിച്ചിട്ടാണ് ഈ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ എല്ലാം സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടത്. അപ്പൊ ഇതിൽ ഇത്രയും സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഇതിന്റെ കോസ്റ്റ് കുറച്ച് ഇതാക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പശുവിന് 450 രൂപ, പിന്നെ നിങ്ങൾ അവർ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റ് പശുക്കളെ പരിശോധിക്കണമെങ്കിൽ അതിൽ ഓരോന്നിന് 200 രൂപ. അങ്ങനെ ഇത് ഗവൺമെന്റിൽ നേരിട്ട് അടക്കേണ്ട പൈസ കേട്ടോ. അതുപോലെ എനിക്ക് തോന്നുന്നു പ്രസവ ബുദ്ധിമുട്ടിന് 2000, പിന്നെ ഗർഭപാത്രം പുറത്തു വരുന്നതിന് 2500, ഇതെല്ലാം ഗവൺമെന്റ് നിജപ്പെടുത്തിയ പൈസയാണ്. അവർക്ക് ആ എന്താ ഇത്രയും ഒരു ഫെസിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിൽ ഇത് ഈടാക്കുന്നതാണ്. അങ്ങനെ ഈ രണ്ട് കണ്ണൂർ നിങ്ങൾ കണ്ടല്ലോ അല്ലെ, ഇത്രയും ബ്ലോക്കുകളിലാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഉള്ളത്. പിന്നെ ഒന്നുള്ളത് രാത്രികാല സേവനമാണ്, രാത്രികാല വെറ്റിനറി സേവനം. ഇത് മറ്റേതല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇത് 6 to 6:30, വൈകുന്നേരം 6 to രാവിലെ 6 വരെ. ഇതിൽ ആ വണ്ടിയൊന്നുമില്ല, ഡോക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോക്ടർക്ക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് നിങ്ങൾ അവിടത്തേക്ക് എത്തിച്ചേരാനുള്ള ട്രാൻസ്പോർട്ടേഷനും പിന്നെ ബാക്കി എന്തെങ്കിലും മെഡിസിൻ വാങ്ങാനുള്ള ആ ഒരു ഇതും നിങ്ങൾ വഹിക്കേണ്ടി വരും. മറ്റേ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലും എമർജൻസി മെഡിസിനാണ് വരുന്നത്, എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അത് കർഷകർ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ രാത്രികാല വെറ്റിനറി സേവനം ഉള്ളത് കണ്ണൂർ, ഇപ്പൊ നിലവിലുള്ളത് കണ്ണൂര്, എടക്കാട്, കല്യാശ്ശേരി, പാനൂര്, പേരാവൂര്, ഇരിക്കൂർ ബ്ലോക്കുകളിലാണ് രാത്രികാല സേവനം. അതായത് ഇപ്പൊ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പറഞ്ഞു, രാത്രികാല സേവനം പറഞ്ഞു, ടെലി വെറ്റിനറി മെഡിസിൻ ഇത് പറഞ്ഞു. ഇത് എല്ലാം ഏകോപിപ്പിക്കുന്നത് ഈ 24 വർക്ക് ചെയ്യുന്ന കോൾ സെന്ററിനാണ്. നിങ്ങൾക്ക് ആ 1962 എല്ലാവർക്കും അറിയാലോ അല്ലെ, അതിലോട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ അവരെന്താ ചെയ്യാന്നറിയോ, അവര് നിങ്ങളെ പേരും നിങ്ങളുടെ സ്ഥലവും മൃഗത്തിന് എന്താണ് അസുഖം ഉള്ളതെന്ന് പറഞ്ഞാൽ അവരത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ആർക്കാണോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം, ഏത് ബ്ലോക്കിലത്തെ ഈ പറയുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റാണല്ലേ രാത്രികാലം, അത് എങ്ങനെ നിങ്ങൾക്ക് അത് നോക്കി അവൈലബിലിറ്റി നോക്കി നിങ്ങൾക്ക് അവര് അവിടുന്ന് അറേഞ്ച് ചെയ്തു തരും. ചുരുക്കി പറഞ്ഞാൽ രാത്രികാലം ഏത് സമയത്തായാലും നിങ്ങൾക്ക് ഒരു എമർജൻസി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഡോക്ടറെ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഈ 1962 വിളിക്കണം.
അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇത്. എനിക്ക് തോന്നി ഈ ഒരു രണ്ടു മൂന്ന് സംവിധാനങ്ങൾ വന്നതോടുകൂടി ഈ അടിയന്തര ചികിത്സ വളരെ കാര്യമായി ചെയ്തു തരാൻ പറ്റുന്നുണ്ട്. ഈ 1-9-6 അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇനി ഗോസമൃദ്ധി ഇൻഷുറൻസ് ആണ് പറഞ്ഞത്. ഇപ്പൊ കുറെ പേര് പറഞ്ഞു ഇൻഷുറൻസിന്റെ ഇത്.

അപ്പൊ അതെന്ന് പറഞ്ഞു, അത് കൂട്ടാന്ന് കുട്ടി ഇതാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സാർ പറഞ്ഞു. അപ്പോ അതിലാണെങ്കിൽ നമുക്ക് ഗോസമൃദ്ധി ഇൻഷുറൻസ്, എൻ എൽ എം, അങ്ങനെ പല രീതിയിൽ നമ്മള് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇൻഷുറൻസ് പദ്ധതികൾ വരുന്നുണ്ട്. അതില് നമുക്ക് ഈ ഉരുക്കൾക്ക്, ഇൻഷുർ ചെയ്യുന്ന ഉരുക്കൾക്ക് പരിരക്ഷ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇൻഷുറൻസ് പറയുമ്പോഴേ പ്രൈവറ്റ് ഇൻഷുറൻസ് ആയാലും ഗവൺമെന്റ് ഇൻഷുറൻസ് ആയാലും എല്ലാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും. അതായത് ഈ ഇൻഷുർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മൃഗത്തിന്റെ ടാഗ് നമ്പർ. ഇപ്പൊ പലപ്പോഴും ഈ വലിയ വലിയ കുറേ ആനിമൽ പോപ്പുലേഷൻ ഉള്ള കുറേ പശുക്കളിലുള്ള പഞ്ചായത്തിലുള്ള ഡോക്ടർമാർക്ക് ഭയങ്കര തിരക്കായിരിക്കും, നിങ്ങൾ തന്നെ കാണുന്നില്ല, പല സ്ഥലത്ത് ഓടി നടക്കുന്നതായിരിക്കും. അപ്പം അവർക്ക് ചിലപ്പോ ഈ ടാഗ് നമ്പറിൽ ചിലപ്പോ അവരെഴുതുമ്പം 6 എന്നുള്ളത് 8 ആയി പോവോ, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ പ്രൈവറ്റ് ഇൻഷുറൻസിന് അവരെന്നെ പറയുന്നുണ്ട് 15 ദിവസം, അതായത് ഈ പോളിസി കിട്ടിയിട്ട് 15 ദിവസം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ കയ്യിൽ പോളിസി കിട്ടിയാൽ നിങ്ങൾ മടക്കിയെടുത്ത് ഉള്ളിൽ എത്താൻ പാടില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം എന്തായാലും ചെക്ക് ചെയ്യണം, അതിലുള്ള പോളിസി നമ്പറും നിങ്ങളെ പശുവിന്റെ കമ്മലിലുള്ള നമ്പറും ഒന്നാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അത് അന്നേരം തന്നെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ അറിയിക്കണം. പിന്നെ നമുക്ക് ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ വന്നാൽ കിട്ടൂല, അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഡോക്ടർക്ക് കുറേ ആൾക്കാരെ ഇൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് ഉറപ്പായി, ഇനി എല്ലാവരും അത് ശ്രദ്ധിക്കണം. പിന്നെ ഉരുക്കളുടെ മരണത്തിലുള്ള പരിരക്ഷ, പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി പരിരക്ഷ, ഇതെല്ലാം തരുന്നുണ്ട് നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഷുറൻസിൽ. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വളരെ കുറവാണ് പ്രീമിയം, 65,000 ചെയ്യുമ്പോൾ തുച്ഛമായ 500, 430 അങ്ങനെ ആ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് ഇത് വരുന്നുള്ളൂ. പിന്നെ ഒരു വേറെ കാര്യം, ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസിൽ ഇപ്പൊ പല ഇൻഷുറൻസുകളും ഗോസമൃദ്ധി ആവട്ടെ എന്നെല്ലാം ആവട്ടെ നിങ്ങളുടെ ഓണറിനും കൂടെ കിട്ടുന്നുണ്ട് പെർമനന്റ് ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്. അപ്പം നിങ്ങൾക്ക് ഒരു പശു, ഇപ്പൊ 4-5 പശു ഉണ്ടെങ്കിൽ എല്ലാ പശുവിനും അത് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു പശുവിലും നിങ്ങളുടെ ഓണർ ഒരു 18 മുതൽ 70 വയസ്സിന് അകത്തുള്ള ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോളിസി ഡോക്ടറോട് പറഞ്ഞാൽ മതി, എനിക്കും കൂടെ വേണം അതിന്റെ കൂട്ടത്തില്, പശുവിന്റെ കൂട്ടത്തില്. അപ്പൊ അവര് 120 രൂപയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രീമിയമേ വരുന്നുള്ളൂ. അപ്പൊ അതിലും അവര് മരണത്തിനുള്ള അപകട മരണം, പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി പരിരക്ഷ ഇതെല്ലാം തരുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ ഇൻഷുറൻസ് നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാൻ എത്ര പശുക്കൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടർ കൃത്യമായി അറിയിക്കണം. അത് നമ്മളൊരു രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്നായിരിക്കും ഒരു പഞ്ചായത്തിൽ കുറേ കൊടുത്തിട്ട് അവർക്ക് ചിലപ്പം അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ കോൺഫറൻസുകളിലായിരിക്കും സാർ ചോദിക്കുന്നത് അത് വേണ്ട ആരെങ്കിലും ഉണ്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് അറിയിക്കണമെങ്കിൽ നമ്മളെ മനസ്സിലൊരു നമ്പർ വേണം. നിങ്ങൾ നമ്മളെ അടുത്ത് വന്ന് പറയുമ്പോഴും നമ്മൾ ബുക്കിൽ എഴുതി വെക്കുമ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ പറയാം, ആ എനിക്ക് 5 എണ്ണം വേണം, എനിക്കുണ്ട് ഉറപ്പിച്ച് പറയാം നിങ്ങൾ അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ എത്ര പശുവിന് നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണം എന്നുള്ളത് മൃഗാശുപത്രി പോയി പറഞ്ഞാൽ അവരെഴുതി വെക്കും. അതിനനുസരിച്ച് എപ്പോഴാണോ ഈ ഇൻഷുറൻസ് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് നമ്മളെ നമ്പർ, പിന്നെ വിളിക്കാനും ആക്കാനൊന്നും സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് നമ്പർ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് എപ്പോഴും ചെയ്യേണ്ടതാണ്. പിന്നെ ഈ കന്നുകാലികളെ തിരഞ്ഞെടുക്കുന്നത് വകുപ്പിലെ വെറ്റിനറി സർജൻ ആണ്. നല്ല ആരോഗ്യമുള്ള പശുക്കളെ ഇൻഷുർ ചെയ്യൂ, രോഗബാധയുള്ള വയ്യാണ്ടായി മരണപ്പെടാനായ പശുക്കളെ ഇൻഷുർ ചെയ്യൂല. പിന്നെ ഈ ഇൻഷുർ ചെയ്യുന്ന പശുക്കൾക്കെല്ലാം നമ്മളെല്ലാ പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയവരായിരിക്കണം. 65,000 രൂപ വരെ വിലയുള്ള ഇനി വരെ നമുക്ക് ചെയ്യാം ഡിപ്പാർട്ട്മെന്റൽ ഇൻഷുറൻസ് പ്രകാരം. പിന്നെ 2 മുതൽ 10 വയസ്സ് വരെയുള്ള പശുക്കളെയും എരുമകളെയും ഉൾപ്പെടുത്താം. അതുപോലെ പ്രതിദിനം 7 ലിറ്ററെങ്കിലും ഉൽപാദന ശേഷി ഉണ്ടാവണം. പിന്നെ ചില പ്രൈവറ്റ് ഇൻഷുറൻസ് പണ്ട് ഈ ഗർഭകാലത്തിന്റെ അവസാനം 3 മാസം ഉൾപ്പെടുത്താൻ പറ്റാത്തതുണ്ടായിരുന്നു, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസിന് അവസാനം 3 മാസം ഉൾപ്പെടുത്താം. പക്ഷെ വേറെ ഏതെങ്കിലും ഇപ്പൊ കണ്ണൂട്ടി ഇൻഷുറൻസിലുള്ള പശുവിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അങ്ങനെ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല, ഏറെ ഏതെങ്കിലും ഇൻഷുറൻസ് സ്കീമിൽ വരുന്നതിന് ഈ ഇൻഷുറൻസിന് പെടുത്താൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ PAC പെർമനന്റ് ആക്സിഡന്റ് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞല്ലോ, 18 മുതൽ 70 വയസ്സ് വരെയാണ്. പ്രായപൂർത്തിയായ നോമിനിക്ക് മാത്രം ഈ ക്ലെയിം കിട്ടും, നോമിനി കൊടുക്കുന്ന നോമിനി പ്രായപൂർത്തിയായിരിക്കണം. ഇതെല്ലാം ഡോക്ടർ നിങ്ങളോട് PAC നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാല് അവര് വന്നിട്ടെല്ലാം ചോദിക്കും, ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മള് മൃഗസംരക്ഷണ വകുപ്പ് വളരെ കാര്യമായി ചെയ്യുന്ന ഒരു സ്കീമാണ് ജന്തുരോഗ നിയന്ത്രണ പദ്ധതി. അതായത് ഈ പശുക്കളുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി രോഗപ്രതിരോധം നിരീക്ഷണം ഇതിനെല്ലാം വേണ്ടി നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങിയ വിങ്ങാണ് ഈ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി. അതിന്റെ കീഴിൽ നമ്മൾ കുറേ വാക്സിനേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ആടുകൾക്ക്, പന്നികൾക്ക്, കോഴികൾക്ക്. ഇപ്പൊ പശുക്കൾക്ക് മാത്രം ഞാൻ പറയാം, ഈ കുളമ്പുരോഗം എല്ലാ 6 മാസത്തിലും നിങ്ങളെ വീടുകളിൽ വരാറുണ്ട്. 4 മാസം മുതൽ ഉള്ളതിനെയാണ് ചെയ്യുന്നത്. 4 മാസം മുതൽ 6 മാസം വരെയാണെങ്കിൽ 1 മാസത്തിൽ നമ്മൾ ബൂസ്റ്റർ വാക്സിനേഷനും ചെയ്യണം. 2 മില്ലി പേശിയിലാണ് ചെയ്യുന്നത്.
വാക്സിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഈ വാക്സിനേഷൻ ചെയ്ത പശുക്കളിൽ നിന്നും രക്തം കളക്ട് ചെയ്ത്

0: അതിലെ പ്രതിരോധം ഉണ്ടായിട്ടുണ്ടോ അതും നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് കൊടുത്തിട്ട് പ്രതിരോധം ഉണ്ടാവുമോന്നെല്ലാം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇത് കൊറേ പൈസ, ഈ വാക്സിൻ എല്ലാം കൊറേ പൈസ ഉള്ളതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇതിന് നല്ല ഉപകാരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പണ്ടുള്ള പോലെ ഒരു കുളമ്പ് രോഗം ഇപ്പൊ കാണാനില്ല. അതുപോലെ ചർമ്മമുഴ രോഗം ഈയിടെയായിട്ട് ഏറെ ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന രോഗം ചർമ്മമുഴ രോഗം. അതിന് നമ്മൾ എല്ലാ ഓരോ വർഷം തൊട്ടാണ് ഓരോ വർഷത്തിലും ആണ് നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കുന്നത്. 1 മില്ലി തൊലിപ്പുറത്താ ചെയ്യുന്നത്. ഈ വാക്സിനേഷൻ പ്രോഗ്രാമുകളിലായിട്ട് കറക്റ്റ് ആയിട്ട് സഹകരിക്കണം, എന്നാലേ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റൂ. പിന്നെ ചെയ്യുന്നതാണ് 4 മാസം മുതൽ 8 മാസമുള്ള ഈ ബ്രൂസെല്ലോസിസ് എന്ന് പറഞ്ഞൊരു വാക്സിനേഷൻ. ഈ ബ്രൂസെല്ലോസിസ് അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളെ പ്രത്യേകിച്ച് ഈ കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനല്ല വന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ടത്. ഒരു പ്രാവശ്യം ചെയ്താൽ ജീവിതകാലം മുഴുവനുള്ള പ്രതിരോധമാണ്. അതും ഇത് ഈ എല്ലാ വാക്സിനേഷൻ പ്രോഗ്രാമും നമ്മൾ വെറുതെ നടത്തുന്നതല്ല. ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന പോലെ വാക്സിനേഷൻ എടുക്കുന്നു, വാക്സിനേഷന് മുന്നേ ഉള്ള രക്തം കളക്ട് ചെയ്യുന്നു, അതിന്റെ പ്രതിരോധം നോക്കുന്നു, വാക്സിനേഷന് ശേഷം എത്രത്തോളം ഈ മൃഗങ്ങൾക്ക് പ്രതിരോധ ശേഷി വന്നു, ഇതിന്റെ എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടാണ് ഈ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത്.
1: സെപ്റ്റംബർ 1 ലോക പശു ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം സംഘടിപ്പിച്ച ധേനുക 2026 പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കണ്ണപുരം വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോ KP ശ്രീലേഖ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: കൃഷിക്ക് കൈത്താങ്ങായി മൊബൈൽ ആപ്പുകൾ. വിദ്യാർത്ഥികളായ ഉണ്ണിമായ സി, ശ്രദ്ധ എസ് രഘു, ക്രിസ്റ്റിൻ മാത്യു, ജിസ്മി എലിസബത്ത് ആന്റണി എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയാണ് ഹരിതവീഥിയിൽ. ഇനി
1: കേരളത്തിന്റെ പച്ചപ്പും സമൃദ്ധിയും നിറഞ്ഞ കൃഷിഭൂമിയിൽ കർഷകർക്ക് പുതിയ കാലഘട്ടത്തിന് മുന്നേറ്റം നടത്താൻ സാങ്കേതിക വിദ്യകൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ കർഷകർക്ക് കൃഷി കൂടുതൽ ലാഭകരമായും ശാസ്ത്രീയമായും ചെയ്യുവാൻ സഹായിക്കുന്ന വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകളെ പരിചയപ്പെട്ടാലോ? മലയാളത്തിൽ നിരവധി ആപ്ലിക്കേഷനുകൾ കർഷകർക്ക് വിളവെടുപ്പ് മെച്ചപ്പെടുത്താനും രോഗനിർണയം നടത്താനും വിപണിയിൽ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വളനിർദ്ദേശങ്ങൾ ലഭിക്കാനും സഹായിക്കുന്നു. ഈ ആപ്ലിക്കേഷനുകൾ കൃഷി സംബന്ധമായ അറിവ് പ്രാദേശിക ഭാഷയിൽ തന്നെ നൽകുന്നതാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനുകളുടെ പ്രധാന സവിശേഷതകളും ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം വിശദമായി പരിചയപ്പെടാം. ആരോഗ്യകരമായ മണ്ണ് നല്ല വിളവിന് അടിസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ട്. ഈ മണ്ണിന്റെ പരിപാലനത്തിനായി എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ?
2: തീർച്ചയായും. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സോയിൽ സർവേയും മണ്ണ് സംരക്ഷണ വകുപ്പും കൊണ്ടുവന്ന ഒരു ആപ്പാണ് MAM അഥവാ മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന ആപ്പ്.
3: ശരിയാണ്. പലപ്പോഴും മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ ദൂരെയായിരിക്കും. അതുപോലെ നടപടിക്രമങ്ങളും കുഴപ്പിക്കാറുണ്ട്. എന്നാൽ മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന ആപ്പ് കൃഷിയിടത്തിൽ വെച്ച് തുറന്നു നോക്കിയാൽ മണ്ണിന്റെ ഫലപുഷ്ടി നിമിഷങ്ങൾക്കകം അറിയാം.
4: അതെ, ഈ ആപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ഇതാണ്. ആപ്പ് തുറക്കുമ്പോൾ അവിടുത്തെ ലൊക്കേഷൻ അനുസരിച്ച് ആ സ്ഥലത്തെ മണ്ണിലുള്ള പ്രധാന മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, അമ്ലത്വം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭിക്കും. അതും മാതൃഭാഷയിൽ.
2: ഇതിന്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ കൃഷി ചെയ്യാനുള്ള വിള തിരഞ്ഞെടുക്കുമ്പോഴും കൃത്യമായി ശുപാർശ ലഭിക്കുമെന്നതാണ്. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് സ്ഥലവിസ്തൃതിയും വിളയുമെല്ലാം നൽകിയാൽ അതിനനുസരിച്ചുള്ള വളങ്ങളും അവയുടെ അളവും അക്കൂട്ടത്തിൽ കാണിക്കും.
3: അതുപോലെ തന്നെ ഇത് ഡാറ്റ ഫോൺ മെമ്മറിയിൽ സൂക്ഷിക്കാം. ഇത് പിന്നീട് ഇന്റർനെറ്റ് ഇല്ലാതെയും കാണുവാൻ സാധിക്കും. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കൃഷിയെയും ശാസ്ത്രത്തെയും കൂട്ടിയിണക്കാനും സാധിക്കുന്നു.
4: ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്തെന്നാൽ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും കൃഷിയിടം തിരഞ്ഞെടുത്ത് അവിടുത്തെ മണ്ണിന്റെ അവസ്ഥ കർശനമായി പരിശോധിക്കാം. നമുക്കിനി വെറുമൊരു കൃഷിയല്ല, ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് ചെയ്യേണ്ടത്.
2: അതെ, ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ശാസ്ത്രീയ കൃഷിയിലേക്ക് നീങ്ങുന്നതിന് കർഷകർക്കിടയിൽ പ്രചോദനം നൽകാനും ഇത്തരം ആപ്പുകൾ വളരെയധികം സഹായിക്കുന്നു. നമുക്ക് തന്നെ NSS ക്യാമ്പുകളിലോ തോട്ട സന്ദർശനങ്ങളിലോ കർഷകർക്ക് ഇത് പരിചയപ്പെടുത്താം.
3: MAM പോലുള്ള ടെക്നോളജികൾ കൃഷിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്.

0: അല്ലേ? ഇനിയും ഇത്തരം ഡിജിറ്റൽ ഉപകരണങ്ങൾ കാർഷിക രംഗത്ത് എത്തട്ടെ.
1: കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ച് അറിയാനും അതിന്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കാനും നമ്മുടെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഫാം എക്സ്റ്റൻ

0: ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് ഇതിന്റെ വിപുലമായ ഉള്ളടക്കമാണ്. 100-ലധികം വിളകളുടെ ശാസ്ത്രീയ കൃഷി രീതികൾ ഇതിലുണ്ട് എന്നത് അത്ഭുതകരമാണ്.
1: ഇതിന്റെ രൂപകൽപ്പനയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: ഞാനിത് ഉപയോഗിച്ച് നോക്കി. വളരെ ലളിതവും ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്നതുമായ ഒരു രൂപകൽപ്പനയാണ് ഇതിന്റേത്. ഭാഷ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ആദ്യം തന്നെ കാണാം. അതിനുശേഷം വിവരങ്ങൾ 10 വ്യത്യസ്ത വിഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്.
1: വിളകളുടെ കൃഷിരീതിയെ കുറിച്ച് ഇതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്?
3: നടീൽ ഓരോ വിളയുടെയും അനുയോജ്യമായ ഇനങ്ങൾ, എപ്പോൾ എങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിക്കണം, വിള പരിപാലനം എങ്ങനെ നടത്തണം, വിളവെടുപ്പ് എപ്പോൾ നടത്തണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഓരോ ശുപാർശയും കർഷകർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.
1: കീടങ്ങളെയും രോഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്?
0: വിള സംരക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 2000-ലധികം കീടങ്ങളെയും പോഷകക്കുറവുകളെയും രോഗലക്ഷണങ്ങളെയും അവയ്ക്കുള്ള പ്രതിവിധികളെയും കുറിച്ച് ഇതിലുണ്ട്. ജൈവ രീതിയിലുള്ളതും രാസരീതിയിലുള്ളതുമായ പ്രതിവിധികൾ ഒരുപോലെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്.
1: രാസവളങ്ങളെയും ജൈവവളങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ടോ?
2: തീർച്ചയായും. ജൈവവളങ്ങൾ, രാസവളങ്ങൾ, കളനാശിനികൾ, കുമിൾനാശിനികൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഓരോന്നിന്റെയും ഉപയോഗ രീതികളും അളവുകളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്.
1: വിദഗ്ധരുടെ സഹായം തേടാൻ ഇതിൽ എന്തെങ്കിലും സൗകര്യമുണ്ടോ?
0: അതെ, വിദഗ്ധരുടെ സഹായം എന്നൊരു ലിങ്ക് ഇതിലുണ്ട്. അതുവഴി ഉപയോക്താക്കൾക്ക് ഗവേഷണ ശാസ്ത്രജ്ഞരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇത് കർഷകർക്ക് അവരുടെ സംശയങ്ങൾ ചോദിച്ചറിയാനും കൃത്യമായ ഉപദേശം നേടാനും വളരെ ഉപകാരപ്രദമാകും. കൂടാതെ കാർഷിക വികസന പ്രവർത്തകരുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്ട് ഡയറക്ടറിയും ഇതിലുണ്ട്.
1: വീഡിയോകളും പോസ്റ്ററുകളും ക്വിസ് പോലുള്ള സൗകര്യങ്ങളും ഇതിലുണ്ടെന്ന് കേട്ടല്ലോ.
0: അതെ, 300-ലധികം കാർഷിക വീഡിയോകൾ, 150-ഓളം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പോസ്റ്ററുകൾ, കൂടാതെ രോഗനിർണയ ശേഷി വർദ്ധിപ്പിക്കാനായി ഒരു കാർഷിക ക്വിസ് എന്നിവയിലേക്കുള്ള ലിങ്കുകളും ഈ ആപ്ലിക്കേഷനിലുണ്ട്.
1: അപ്പോൾ കാർഷിക സമൂഹത്തിന് ഇത് തീർച്ചയായും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും എന്നത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ?
0: അതെ.
1: അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഖദർ ഫാമേഴ്സ് ആപ്പിനെ കുറിച്ചാണ്.
2: കേരള കൃഷി വകുപ്പ് വികസിപ്പിച്ചെടുത്ത ഒരു സംയോജിത പ്ലാറ്റ്ഫോം ആണല്ലോ ഇത്. ഉണ്ണിമ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ഞാൻ വായിച്ചതനുസരിച്ച് ഖദർ ആപ്പ് ശരിക്കും ഒരുപാട് സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ്. കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ കൃഷി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം കൃഷിയിടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കും.
2: അതെ, ഉണ്ണിമായ പറഞ്ഞത് ശരിയാണ്. വെബ് പോർട്ടലായും മൊബൈൽ ആപ്പായും ഇത് ലഭ്യമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായുള്ള ഭാഷാ പിന്തുണ കൊണ്ട് നമ്മുടെ കർഷകർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. കേന്ദ്ര ഡിജിറ്റൽ കാർഷിക മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് കേട്ടു.
3: ഇതിന്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുക, കൃഷി സംരക്ഷണത്തിനുള്ള ഉപദേശങ്ങൾ നൽകുക, കാർഷിക വിവരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കുക, വിപണന ബന്ധങ്ങൾ സ്ഥാപിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: ഖദർ 3 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ കാലാവസ്ഥ വിവരങ്ങൾ, മണ്ണ് പരിശോധനാ സംവിധാനം, പ്ലാൻ ഡോക്ടർ സംവിധാനം, കാർഷിക പദ്ധതി വിവരങ്ങൾ, വകുപ്പിന്റെ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലഭിക്കുക.
2: കാലാവസ്ഥ വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നത് കൃഷി ആസൂത്രണം ചെയ്യാൻ ഒരുപാട് സഹായിക്കും. ഓരോ വിളയ്ക്കും അനുസരിച്ച് പ്രാദേശിക കാലാവസ്ഥാ നിർദ്ദേശങ്ങളും രോഗകീട നിയന്ത്രണ നിർദ്ദേശങ്ങളും മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് വളരെ ഉപകാരപ്രദമാകും.
3: മണ്ണ് പരിശോധനാ സംവിധാനം ഇതിലൊരു പ്രധാന ഫീച്ചറാണ്. കർഷകർക്ക് മണ്ണ് സാമ്പിൾ ശേഖരിച്ച് അതിന്റെ വിവരങ്ങൾ പോർട്ടലിൽ നൽകാനും പരിശോധനാ ഫലം മൊബൈലിൽ ലഭിക്കാനും സാധിക്കും. ആവശ്യമെങ്കിൽ കൃഷി ഉദ്യോഗസ്ഥർക്ക് സാമ്പിൾ ശേഖരിക്കാൻ അറിയിക്കാനും കഴിയും.
0: പ്ലാൻ ഡോക്ടർ സംവിധാനം വിളകളിലെ കീടങ്ങളെയും രോഗങ്ങളെയും തിരിച്ചറിയാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഫോട്ടോകൾ എടുത്ത് കൃഷി ഓഫീസർക്ക് അയക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്.
2: കേരള സർക്കാരിന്റെ വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ആനുകൂല്യങ്ങൾ നേടാനുള്ള അപേക്ഷാ സൗകര്യവും ഈ ആപ്പിലുണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ്. കർഷകർക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ അറിയാനും അപേക്ഷിക്കാനും ഇത് സഹായിക്കും.
3: വകുപ്പിന്റെ പ്രധാന പരിപാടികൾ, ക്യാമ്പയിനുകൾ, സംസ്ഥാന തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കാർഷിക പരിപാടികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഖദർ ആപ്പിലൂടെ അറിയാൻ കഴിയും.
0: 2ാം ഘട്ടത്തിൽ വിത്ത്, വളം തുടങ്ങിയ ഉൽപാദനോപാധികളുടെ ലഭ്യത, കാർഷിക യന്ത്രങ്ങളുടെ ലഭ്യത, വിപണി ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയും മൂന്നാം ഘട്ടത്തിൽ വിള ഇൻഷുറൻസ്, വിള നാശത്തിനുള്ള നഷ്ടപരിഹാരം, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള സംവിധാനം എന്നിവയും

0: ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ട്.
1: ഇത് ശരിക്കും കർഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു സമഗ്രമായ പ്ലാറ്റ്ഫോം ആയിരിക്കും. എല്ലാ സേവനങ്ങളും ഒരിടത്ത് കിട്ടുന്നത് സമയം ലാഭിക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കും.
2: കദിർ ആപ്പ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ പ്രതീക്ഷയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഈ മുന്നേറ്റം നമ്മുടെ കർഷകർക്ക് കൂടുതൽ കരുത്തും വരുമാനവും നൽകും.
3: കൃഷിക്ക് കൈത്താങ്ങായി മൊബൈൽ ആപ്പുകൾ. വിദ്യാർത്ഥികളായ സി ഉണ്ണിമായ, ശ്രദ്ധ എസ് രഘു, ക്രിസ്റ്റിൻ മാത്യു, ജിസ്മി എലിസബത്ത് ആന്റണി എന്നിവർ പങ്കെടുത്ത ചർച്ചയാണ് ഇതുവരെ കേട്ടത്.
4: ഇന്നത്തെ ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
5: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
6: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
6: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ജിഎംസി അപ്ലൈ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നെടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വമാക്കുക.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
4: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ, ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
10: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും കേരളത്തിൽ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലും മഴയുണ്ടായി. പടിഞ്ഞാറേത്തറ ഡാം 2 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. അടുത്ത 3 ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
11: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS 05. കാർഷിക മേഖലയ്ക്കും

0: പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതികവിദ്യയും പുതിയ ബോധനരീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
0: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
2: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575-ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1,300 മരണം സ്ഥിരീകരിച്ചു. 5,000-ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്തി.

0: സുപ്രീം കോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന മൂന്നംഗ ബെഞ്ചാണ് സർവ്വീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഡിജിപിയായി തടാഷ മിശ്രയെ നിയമിച്ച ഝാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. ഡിജിപിയായി സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവ്വീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമേജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് ഐഐഎമ്മിൽ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000-ലധികം പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റു 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4-ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2-ാം സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിന് അയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്തമാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. ഡി ഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി പ്രസാർഭാരതി.ഇപിആർഒസി.ഇൻ എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം, ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം 100 ആണ്ടുകൾ പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്ന് ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയെന്ന് ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം കുടുംബസമേതം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഇനി സുദീപ് കുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചിത്രശലഭം. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ വരികൾക്ക്
1: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചിത്രം ഇൻഡിപെൻഡൻസ്. സ്വർണലതയും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

ചിത്രയും സുജാതയും ദേവാനന്ദും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സിംഫണി. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഗിനേഷ് ഈണം നൽകിയത്. ഗായിക ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും. യൂസഫലി കച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ ഇർഷാദ് പെരുമ്പടവ്, പി കെ ശ്രീവത്സൻ എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും സി എം വിനയചന്ദ്രൻ ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം.
2: പോകണം, അയാൾ ഒടുക്കം തീരുമാനിച്ചു. വർഷങ്ങൾക്കു മുമ്പേ നാടുവിട്ടതാണ്. കൃത്യമായി അളന്നു

0: പറഞ്ഞാൽ നീണ്ട 32 വർഷങ്ങൾക്ക് അപ്പുറത്ത്.
1: രക്തബന്ധം അകലങ്ങൾക്കപ്പുറവും നമ്മെ ചേർത്തു നിർത്തുന്ന അദൃശ്യ നൂലിഴകൾ. ഒരു വിളിമതി ആ ബന്ധത്തിന്റെ ആഴം തിരിച്ചറിയാൻ. അത്തരമൊരു ബന്ധത്തിന്റെ നൊമ്പരവും സ്നേഹവും പറയുന്ന കഥ. ചെറുകഥയുടെ പേര് തികച്ചും വ്യത്യസ്തമായ ഒരു രാത്രി. അവതരിപ്പിക്കുന്നത് ഇർഷാദ് പെരുമ്പടവ്.
0: കടുത്ത അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ സ്വന്തം അച്ഛനെ തന്നെ ആക്രമിച്ച് നാടുവിട്ടതാണ്. നാട്ടുകാരെ കാണാൻ കഴിയാതെ, ബന്ധുക്കാരെ സമീപിക്കാനാകാതെ തീർത്തും ഒറ്റപ്പെട്ടപ്പോൾ, അപ്പോഴും തള്ളിപ്പറയാതെ കൂടെ നിന്നത് അമ്മ മാത്രമാണ്. ആ അമ്മക്ക് വേണ്ടിയാണ് അനിയത്തി വിളിക്കുന്നത്. പോകാതിരിക്കാൻ വയ്യ. ഏട്ടാ, അമ്മക്ക് സൂക്കേട് കൂടുതലാണ്. ഏട്ടനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഏട്ടൻ വരില്ലേ നമ്മുടെ അമ്മക്ക് വേണ്ടി? വാട്സാപ്പിലെ ഇളയ അനിയത്തിയുടെ സന്ദേശം ഓരോ നിമിഷവും കയ്യിലെ ഫോണിൽ നിന്ന് കേൾക്കുമ്പോഴും ഹൃദയത്തെ ആകമാനം ഒരു ചൂണ്ടലില്ലെന്ന പോലെ അമ്മ കൊളുത്തി വലിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. തീവണ്ടി പായുകയാണ്. തിരക്കേറിയ ആ വലിയ നഗരത്തിൽ നിന്ന് കെട്ടിടങ്ങളെയും പുഴകളെയും മരങ്ങളെയും പാടങ്ങളെയും പച്ചിലക്കാടുകളെയും തെങ്ങിൻ കൂട്ടങ്ങളെയും പിറകിലാക്കിക്കൊണ്ട് സന്ധ്യ. റെയിൽവേ സ്റ്റേഷൻ. അയാൾ തീവണ്ടി ഇറങ്ങി. സ്റ്റേഷനിൽ തിരക്ക് തുലോം കൂടുതലാണ്. എങ്ങോട്ടൊക്കെയോ പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്ന, എങ്ങോട്ട് നിന്നൊക്കെയോ വരുന്നവരെ കാത്തുനിൽക്കുന്ന, പുറപ്പെട്ടു പോകുന്നവരെ യാത്രയാക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവരുടെ പല വികാരങ്ങൾ മിന്നിമറിയുന്ന അനേകം മുഖങ്ങൾ. സ്റ്റേഷനു മുന്നിൽ ആ വലിയ ആൽമരം, അത് പഴയതുപോലെ തന്നെ, അയാൾ ഉറപ്പിച്ചു. വേരുകൾ മണ്ണിലേക്ക് താഴ്ത്തി തലയിലും വേരുകൾക്കിടയിലും ഇരുട്ടിനെ പൊതിഞ്ഞ് അങ്ങനെ. പാതയോരത്ത് നിർത്തിയിട്ട ടാക്സിക്കാറുകളിലൊന്നിന്റെ പിറകു സീറ്റിൽ അയാൾ കയറിയിരുന്നു. പിന്നെ പോകേണ്ട ഇടം പറഞ്ഞു. ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു. പാട്ടുവച്ചപ്പോൾ അത് അയാൾ വിലക്കി. ഡ്രൈവർ അത് ഓഫ് ചെയ്തു. അയാൾ സീറ്റിൽ തല ചായ്ച്ചു വച്ച് അമ്മയെ ഓർത്തു. 32 വർഷങ്ങൾക്കപ്പുറത്തു നടന്ന സംഭവങ്ങൾ ഓർത്തു. വീട്, നാട്, ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, എല്ലാം വ്യക്തമായി. അങ്ങനെ ഓർത്തോർത്ത് എപ്പോഴോ അയാൾ ഒന്ന് മയങ്ങി. സാറേ, പറഞ്ഞ സ്ഥലത്തി. ആ കാണുന്നത് തന്നെയല്ലേ വീട്? ഓടിട്ട പഴയ രണ്ടുനില വീട് അയാളെ വിളിച്ചു. അയാൾ കാറിൽ നിന്ന് ഇറങ്ങി. എടുക്കാൻ വലിയ പെട്ടികളോ വലിയ ബാഗുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക്. ഒരു ചെറിയ തുകൽ ബാഗ് മാത്രം. അയാൾ ഡ്രൈവറെ പറഞ്ഞുവിട്ട് സ്വന്തം വീട്ടിലേക്ക് നടന്നു. നീണ്ട 32 വർഷങ്ങൾക്കിപ്പുറത്ത്. മുറ്റത്ത് പടുത വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഒഴിഞ്ഞ കസേരകൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നു. താഴെ മണലു കലർന്ന മണ്ണിൽ അനേകം കാലടിപ്പാടുകൾ. അച്ഛൻ ഇറയത്ത് ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ വലിയച്ഛൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇളയച്ഛൻ, മറ്റു ചില അടുത്ത ബന്ധുക്കൾ. അയാൾ അച്ഛൻ്റെ കാൽ തൊട്ട് വണങ്ങി. അന്നേരം അയാളുടെ കണ്ണുകളിൽ അറിയാതെ നീർപൊടിഞ്ഞു. തൊണ്ട വരണ്ടു. അമ്മ, അയാൾ ചോദിച്ചു. അച്ഛൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം വിങ്ങലോടെ വീടിൻ്റെ തെക്കേ അതിരിലേക്ക് കൈചൂണ്ടി. അയാൾ ബാഗുമെടുത്ത് ഇറങ്ങി നടന്നു. ചിതയിൽ കനലുകൾ. അയാൾ ചിതക്കരികെയുള്ള പുളിയന്മാവിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നു. കുഞ്ഞുനാളിൽ അമ്മയുടെ കൈവിരലിൽ തൂങ്ങി എത്രയോ വട്ടം ഈ മാവിൻ ചോട്ടിലൂടെ നടന്നിരിക്കുന്നു. അയാൾ അങ്ങനെ ഓർത്ത് തൻ്റെ തുകൽ ബാഗിൽ നിന്ന് അമ്മക്ക് വേണ്ടി വാങ്ങിയ ഹലുവ പൊതി പുറത്തെടുത്തു. അമ്മയ്ക്കത് മറ്റു പലഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എത്രയേറെ പ്രിയപ്പെട്ടതാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. ഹലുവ പൊതി അയാൾ ചിതക്കരികിൽ വച്ചു. അമ്മേ, ഞാൻ വന്നു, അയാൾ ഇടർച്ചയോടെ പറഞ്ഞു. അപ്പോൾ കനലിൽ നിന്ന് മറുപടിയൊന്നോണം വലിയ അസ്ഥികളിൽ ഒരെണ്ണം പൊട്ടി. അന്നേരം തന്നെ ഒരു കാറ്റും വീശി. ചിതയിൽ കനലുകൾ ആളി. അവയ്ക്ക് ഒന്നുകൂടെ നിറം വെച്ചു.

0: തികച്ചും വ്യത്യസ്തമായൊരു രാത്രി. ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ഇർഷാദ് പെരുമ്പടവ്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി കേൾക്കാം കവിതകൾ. ചൊല്ലുന്നത് സി എം വിനയചന്ദ്രൻ. ആദ്യത്തെ കവിത പ്രാർത്ഥന.
1: രാത്രി പുലരുവോളം ഉറക്കം കിട്ടാതെ വിഷമിച്ച പുൽക്കൊടി ഇളം കാറ്റിന്റെ സുഖസ്പർശത്താൽ അറിയാതെ കണ്ണടച്ചുപോയി. രാത്രി പുലരുവോളം ഉറക്കം കിട്ടാതെ വിഷമിച്ച പുൽക്കൊടി ഇളം കാറ്റിന്റെ സുഖസ്പർശത്താൽ അറിയാതെ കണ്ണടച്ചുപോയി. ഉച്ചവെയിലിന്റെ ചൂരൽ പ്രഹരത്തിൽ ഞെട്ടിയുണർന്ന് നിവർന്നു നിന്നു. ഉച്ചവെയിലിന്റെ ചൂരൽ പ്രഹരത്തിൽ ഞെട്ടിയുണർന്ന് നിവർന്നു നിന്നു. സോറി സർ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചില്ലായിരുന്നു. തീയുണ്ടകളുടെ ആക്രോശങ്ങളിൽ ഒറ്റയ്ക്കായിപ്പോയ ആധിപിടിച്ച ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു നിർത്തിയതായിരുന്നു. സോറി സർ, ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചില്ലായിരുന്നു. തീയുണ്ടകളുടെ ആക്രോശങ്ങളിൽ ഒറ്റയ്ക്കായിപ്പോയ ആധിപിടിച്ച ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചു നിർത്തിയതായിരുന്നു. അവന്റെ കണ്ണുനീർത്തുള്ളികളാണ് ഈ ചുടുവെയിലും വറ്റാതെ ഇവിടെ നനവായി പടർന്നിരിക്കുന്നത്. അവന്റെ കണ്ണുനീർത്തുള്ളികളാണ് ഈ ചുടുവെയിലും വറ്റാതെ ഇവിടെ നനവായി പടർന്നിരിക്കുന്നത്. അവനിപ്പോൾ എവിടെയാണാവോ? ഈ രാത്രി അവന് തുണയാവാൻ ഒരു പുൽക്കൂടെങ്കിലും ബാക്കി വെക്കാനുള്ള കരുണ കാണിക്കണേ ലോകമേ. ഈ രാത്രി അവന് തുണയാവാൻ ഒരു പുൽക്കൂടെങ്കിലും ബാക്കി വെക്കാനുള്ള കരുണ കാണിക്കണേ ലോകമേ.
0: അടുത്ത കവിത കുരുക്ഷേത്രം.
1: വിലാപങ്ങളുടെ ഉദ്യാനത്തിലെ നിറമില്ലാത്ത ഏത് കണ്ണീർ പൂവിൽ നിന്നാണ് ഈ ചിത്രശലഭങ്ങൾ പറന്നുയരുന്നത്? വിലാപങ്ങളുടെ ഉദ്യാനത്തിലെ നിറമില്ലാത്ത ഏത് കണ്ണീർ പൂവിൽ നിന്നാണ് ഈ ചിത്രശലഭങ്ങൾ പറന്നുയരുന്നത്? നിത്യവിരഹത്തിന്റെ തപ്ത നഗരിയിൽ വെന്തുനീറുന്ന നഷ്ടസ്മൃതികളുടെ ഏത് ശ്രുതിയിലാണ് ഈ കുയിലുകൾ കൂകുന്നത്? നിത്യവിരഹത്തിന്റെ തപ്ത നഗരിയിൽ വെന്തുനീറുന്ന നഷ്ടസ്മൃതികളുടെ ഏത് ശ്രുതിയിലാണ് ഈ കുയിലുകൾ കൂകുന്നത്? പുകയുന്ന അഗ്നിപർവ്വതങ്ങളുടെ ഉഷ്ണതരംഗത്തിലും അരിച്ചെത്തുന്ന ഏത് കുളിരിലാണ് ഈ പുൽനാമ്പുകൾ വിറച്ച് തലനീട്ടുന്നത്? പുകയുന്ന അഗ്നിപർവ്വതങ്ങളുടെ ഉഷ്ണതരംഗത്തിലും അരിച്ചെത്തുന്ന ഏത് കുളിരിലാണ് ഈ പുൽനാമ്പുകൾ വിറച്ച് തലനീട്ടുന്നത്? എഴുതിയും മായ്ച്ചും അടുത്തും അകന്നും കൊതിപ്പിച്ചും കിതച്ചും ഓർമ്മച്ചുഴികളിൽ നിന്നുയരുന്ന ഏത് തിരക്കൈകളിലാണ് ഈ സ്വപ്നങ്ങൾക്ക് അതിജീവിക്കാനാവുക? എഴുതിയും മായ്ച്ചും അടുത്തും അകന്നും കൊതിപ്പിച്ചും കിതച്ചും ഓർമ്മച്ചുഴികളിൽ നിന്നുയരുന്ന ഏത് തിരക്കൈകളിലാണ് ഈ സ്വപ്നങ്ങൾക്ക് അതിജീവിക്കാനാവുക? ഇരമ്പിയാർത്ത് ചീറിക്കുതിച്ച് തീമഴ പെയ്യിക്കുന്ന ആകാശ ചെരുവിലെ ഏത് വിടവുകളിലാണ് ഈ കുഞ്ഞു പട്ടങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാനാവുക? ഇരമ്പിയാർത്ത് ചീറിക്കുതിച്ച് തീമഴ പെയ്യിക്കുന്ന ആകാശ ചെരുവിലെ ഏത് വിടവുകളിലാണ് ഈ കുഞ്ഞു പട്ടങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാനാവുക? അനാഥത്വത്തിന്റെ ദിവ്യദുഃഖത്തിന്റെ വിശുദ്ധ പർവ്വങ്ങളിൽ അനുഗ്രഹിച്ചിരുത്തിയ ഏത് ദൈവത്തിന്റെ വിരലുകളിലാണ് ഈ ജീവബിന്ദുക്കൾ ഇനി മോക്ഷം തേടേണ്ടത്?
0: ഒരു കവിത കൂടി കേൾക്കാം. ഗുഡ് മോർണിംഗ്.
1: മുറ്റത്ത് ഒരു മഴ വിങ്ങി വിറച്ചു തുള്ളി നിൽക്കുന്നു. മുറ്റത്ത് ഒരു മഴ വിങ്ങി വിറച്ചു തുള്ളി നിൽക്കുന്നു. അടുക്കളയിൽ ഏതോ പാത്രം തെറിച്ചു വീണ് പൊട്ടുന്നു. അടുക്കളയിൽ ഏതോ

0: അത്രം തെറിച്ചു വീണ് പൊട്ടുന്നു. മിക്സി മുറുകിയ താളത്തിൽ കുതിച്ച് കിതച്ചോടി വീഴുന്നു. മിക്സി മുറുകിയ താളത്തിൽ കുതിച്ച് കിതച്ചോടി വീഴുന്നു. ദോശയും ചട്നിയും പതിവ് പാത്രങ്ങളിൽ തിരക്കിട്ട് കയറിയിരിക്കുന്നു. ദോശയും ചട്നിയും പതിവ് പാത്രങ്ങളിൽ തിരക്കിട്ട് കയറിയിരിക്കുന്നു. അതിരില്ലാത്ത അരിശങ്ങൾ അലക്കുകല്ലിൽ അരഞ്ഞുതീരുന്നു. അതിരില്ലാത്ത അരിശങ്ങൾ അലക്കുകല്ലിൽ അരഞ്ഞുതീരുന്നു. പല്ലുതേപ്പും കുളിയും കുളിമുറിയുടെ വാതിൽക്കൽ കൂട്ടിമുട്ടുന്നു. പല്ലുതേപ്പും കുളിയും കുളിമുറിയുടെ വാതിൽക്കൽ കൂട്ടിമുട്ടുന്നു. മുടിയും കണ്ണും പുരികവും സ്വയം അണിഞ്ഞൊരുങ്ങുന്നു. മുടിയും കണ്ണും പുരികവും സ്വയം അണിഞ്ഞൊരുങ്ങുന്നു. അനുസരണയുള്ള വള്ളിയെപ്പോലെ കടും നിറമുള്ള സാരി ചുറ്റിപ്പടരുന്നു. അനുസരണയുള്ള വള്ളിയെപ്പോലെ കടും നിറമുള്ള സാരി ചുറ്റിപ്പടരുന്നു. കുടയും ചെരുപ്പും മുന്നിൽ നടക്കുന്നു. കുടയും ചെരുപ്പും മുന്നിൽ നടക്കുന്നു. ഒഴിഞ്ഞ വയറിന്റെ ചൂടും ചൂരുമുള്ള ഒരു കാറ്റ് അവയ്ക്കൊപ്പം ഓടിയെത്താൻ കിതയ്ക്കുന്നു. ഒഴിഞ്ഞ വയറിന്റെ ചൂടും ചൂരുമുള്ള ഒരു കാറ്റ് അവയ്ക്കൊപ്പം ഓടിയെത്താൻ കിതയ്ക്കുന്നു. തന്നെ കൂട്ടാതെ കടന്നുപോയ പാസഞ്ചർ ട്രെയിനിനെ തെറിവിളിച്ച് തൊട്ടുപിറകെ വരുന്ന എക്സ്പ്രസ് ട്രെയിനിനെ പുരികക്കൊടിയിൽ തളച്ച് നിർത്തിച്ച് അതിൽ കയറി കൃത്യസമയത്ത് ഓഫീസിലെത്തുന്നു. തന്നെ കൂട്ടാതെ കടന്നുപോയ പാസഞ്ചർ ട്രെയിനിനെ തെറിവിളിച്ച് തൊട്ടുപിറകെ വരുന്ന എക്സ്പ്രസ് ട്രെയിനിനെ പുരികക്കൊടിയിൽ തളച്ച് നിർത്തിച്ച് അതിൽ കയറി കൃത്യസമയത്ത് ഓഫീസിലെത്തുന്നു.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് സി എം വിനയചന്ദ്രൻ. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. കൂടെയുണ്ടാകുമ്പോൾ തിരിച്ചറിയാത്ത ചില സ്നേഹങ്ങളുണ്ട്. പിന്നീട് അവർ ബാക്കിവച്ചുപോയ ഓർമ്മകളിലൂടെയാകും ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയുക. അത്തരമൊരു തിരിച്ചറിവിന്റെ കഥയാണ് ഇത്. ആത്മാവിന്റെ അയലത്തുനിന്ന്. കഥ പറയുന്നു പി കെ ശ്രീവത്സൻ.
2: ആ പ്രത്യേകതരം പൂ വിരിയുന്ന ചെടിയെ അന്വേഷിച്ച് നടക്കുകയാണ് അയാൾ പല നാളായിട്ട്. ഒരു ദിനചര്യ എന്നോണം ടൌണിന് സമീപത്തെ നഴ്സറികളിലെ ഏതാണ്ട് എല്ലാ ചെടികളുടെ മുന്നിലും ചെന്ന് നിന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ശേഷം തിരികെ പോകുന്ന അയാളുടെ മുഖത്തും കണ്ണുകളിലും നല്ല നിരാശ കാണാനുണ്ട്. എങ്കിലും അയാൾ തളരില്ല. പ്രായമേതാണ്ട് 60 പിന്നിട്ടിട്ടും കുറച്ച് വർഷങ്ങളായി അതൊരു ശീലവും സാധ്യതയുമായിട്ട് എടുത്തിരിക്കുകയാണ് അയാൾ. ഇല്ല എന്നോ എവിടെയും കിട്ടാനില്ല എന്നോ നഴ്സറി ജീവനക്കാർ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതൊന്നും അയാൾ മുഖവിലക്കെടുക്കാറില്ല. എന്നെങ്കിലും കിട്ടിയേക്കും എന്ന ഒരു പ്രതീക്ഷയുടെ മിന്നാമിനുങ്ങ് വെളിച്ചം മനസ്സിന്റെ ഇത്തിരി വിധാനത്തിൽ എവിടെയോ പ്രകാശിക്കുന്നതും മുന്നോട്ടേക്ക് വഴി കാണിക്കുന്നതും അയാൾ അറിയുന്നുമുണ്ട്. മിക്ക നഴ്സറികളിലും പ്രഭാത നടത്തത്തിനിടയിലും നാട്ടിടവഴികളിലും പുഴയോരത്തും കാട്ടുവള്ളി പടർപ്പുകൾക്കിടയിലും യാത്രകൾക്കിടെ കാണുന്ന വീട്ടുമുറ്റങ്ങളിലും മറ്റും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ 4.5 വർഷമായിട്ട് അയാൾ അതിനെ തേടിക്കൊണ്ടിരിക്കുന്നു. പിടിതരാതെ എങ്ങോ മറഞ്ഞു നിന്ന് അയാളുടെ വേവലാതിയും മനസ്സിന്റെ നോവും ആസ്വദിക്കുന്ന ഒരാളെപ്പോലെ അത് മറഞ്ഞു നിന്നു. അയാൾക്ക് ആ ചെടിയുടെ പേരറിഞ്ഞുകൂടെങ്കിലും മനസ്സിൽ അതിൻ്റെ വർണ്ണശോഭ താരും തളിരും ചൂടി നിൽക്കുന്നുണ്ട്. മറ്റേതൊരു ചെടിയുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം ഒരു പ്രത്യേക ഭംഗിയും സൗരഭ്യവുമാണ് അതിൻ്റെ പൂവിന്. ഒരു കൈക്കുടന്നയിൽ നിന്നും തീജ്വാലകൾ അന്തരീക്ഷത്തിലേക്ക് ജ്വലിച്ച് വിടർന്ന് പടരുന്നതുപോലെയുള്ള അതിൻ്റെ ഇതളുകൾ. ആകെ ഒരു പൂവെ ആ ചെടിയിൽ വിടർന്ന് കണ്ടിട്ടുള്ളൂവെങ്കിലും ഒരാളുടെ ഓർമ്മയിൽ അഗ്നി പടർത്താൻ വേണ്ടതെല്ലാം അതിലുണ്ടായിട്ടുണ്ട്. അത് വെട്ടിക്കളഞ്ഞതിൽ പിന്നീട് അയാൾ അതിനൊരു പേരിട്ടിട്ടുണ്ട്. അയാൾക്ക് മാത്രമായി വിളിക്കാൻ വേണ്ടിയിട്ട് ആ പേര്

മും എന്നാണ്. അയാളുടെ ഭാര്യയുടെ പേരാണത്. മരിച്ചുപോയ അയാളുടെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് അവർ ടൗണിനോട് ചേർന്ന ചെറിയ സ്ഥലത്ത് വീടെടുത്ത കാലത്ത് എങ്ങുനിന്നോ കൊണ്ട്

പച്ചപ്പായിരുന്നു. ഓരോ യാത്രയ്ക്കും ഓരോ ലക്ഷ്യമുണ്ടെങ്കിലും അതിലെല്ലാം ഉപരിയായ ഒരു രഹസ്യ ലക്ഷ്യമായി അയാൾ ആ അന്വേഷണത്തെ കണക്കാക്കി. ആശുപത്രിയിലേക്കായാലും ബാങ്കിലേക്കായാലും ട്രഷറിയിലേക്കായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരത്തിലേക്കായാലും മടങ്ങി വരുമ്പോൾ അയാൾ വഴിയരികിലെ നഴ്സറികളിൽ കയറും. അവിടെയുള്ള ഓരോ പൂച്ചെടിയുടെയും മുന്നിൽ അല്പസമയം നിന്നു നോക്കും. ഇലയുടെ ഞരമ്പുകളിലേക്കും പൂവിൻ്റെ ഇതളുകളിലേക്കും മൂക്കു ചേർത്ത് മണക്കും. ചേട്ടാ, ഏത് ചെടിയാ വേണ്ടത്? ആദ്യമൊക്കെ നഴ്സറിക്കാരൻ ചോദിക്കുമായിരുന്നു. അയാൾ ചിരിക്കും. പേരറിയില്ല, പക്ഷേ കണ്ടാൽ എനിക്കറിയാം. ആ മറുപടി കേട്ട് നഴ്സറിക്കാരൻ ആശ്ചര്യപ്പെടും. പേരറിയാത്തതിനെ എങ്ങനെ തിരിച്ചറിയും? പക്ഷേ അയാൾക്കറിയാം. ചിലരെപ്പോലെ ചില ചെടികളുടെയും പൂക്കളുടെയും ശരിയായ പേര് ഓർമ്മയിൽ നിൽക്കില്ല. അവയുടെ ഊഷ്മളമായ സാന്നിധ്യവും സൗരഭ്യവുമാണ് ഓർമ്മയിൽ തങ്ങുക. അത് കേട്ട് നഴ്സറിയിലെ ആ ജോലിക്കാരൻ ചിരിക്കും. ഇയാൾക്കെന്താ മുഴുവട്ടായോ എന്ന മട്ടിൽ അമർത്തി മോളി പതുക്കെ തന്റെ ജോലിയിലേക്ക് തിരക്കഭിനയിച്ച് നടന്നു നീങ്ങും. പിന്നെ പിന്നെ പതിവായി കാണാൻ തുടങ്ങിയപ്പോൾ അന്വേഷിക്കാനേ ശ്രമിക്കാതായി. അയാൾ ദീർഘകാലം പട്ടാളത്തിലായിരുന്നു. ആ ജീവിതം അയാളെ ഇരുമ്പ് പോലെ ദാർഢ്യവും പാറക്കല്ല് പോലെ ഉറച്ച പ്രകൃതവുമുള്ള മനുഷ്യനാക്കി മാറ്റിയിരുന്നു. ചെരുപ്പുകൾ പോലും അറ്റം വരെ തിളങ്ങണം. ഷർട്ടിന്റെ മടക്കുകൾ നേരെ നിൽക്കണം. വീട്ടുമുറ്റത്ത് വീണ ഇലകൾ സന്ധ്യയ്ക്കു മുമ്പ് വാരി മാറ്റണം. ജീവിതം പരേഡ് ഗ്രൗണ്ടിൽ എന്ന പോലെ ക്രമത്തിൽ ചിട്ടയൊപ്പിച്ച് നടക്കണമെന്നായിരുന്നു അയാളുടെ വിശ്വാസം. പക്ഷേ അയാളുടെ ഭാര്യ ചതുരവടിവുള്ള പരുത്ത ജീവിതക്രമത്തേക്കാൾ അയഞ്ഞ മട്ടിലുള്ള ശീലങ്ങളാൽ ദിനചര്യകൾ കൊണ്ടു നടന്നു. ഏറെനാൾ അയാളുടെ കൂടെ പുറത്തിട്ടും ജലാശയം പോലെ ഇലാസ്തികമായിരുന്നു അവളുടെ മനസ്സ്. ഒരു മഴക്കാല സായാഹ്നത്തിലാണ് അവൾ എവിടെ നിന്നോ ആ ചെറിയ ചെടിയുമായി വന്നത്. വീട് നിർമ്മാണം കഴിഞ്ഞ് ഗൃഹപ്രവേശം തികച്ചും അനാർഭാടമായി ഒരു പാലുകാച്ചലിൽ മാത്രം ഒതുക്കിയിരുന്നു. അയൽപക്കങ്ങളുമായോ ബന്ധുക്കളുമായോ വലിയ ബന്ധമൊന്നുമില്ലാതെ കഴിയുന്ന കാലം. ഇവൾക്കിത് എവിടുന്ന് കിട്ടി എന്ന് ആലോചിക്കാതിരുന്നില്ല. ഒരപൂർവ ഇനം ചെടി, ആർഭാടങ്ങളൊന്നുമില്ലാതെ സാധാരണ മട്ടിൽ അത്യാവശ്യത്തിന് മാത്രം സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആ ചെറിയ വീടിന്റെ മുറ്റത്ത് ഇത്തിരി മാത്രം വിസ്താരമുള്ള മണ്ണിനെ ചൂണ്ടി അവൾ പറഞ്ഞു, ഇതിവിടെ നട്ടാലോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്ത് ചെടിയാണത്? അയാൾ താല്പര്യമില്ലാതെ ചോദിച്ചു. അറിയില്ല. അപ്പോൾ എന്തിനാ കൊണ്ടുവന്നത്? അവൾ ചിരിച്ചു. ചിലരെ സ്നേഹിക്കാൻ അവരുടെ പേരറിയേണ്ട കാര്യമുണ്ടോ? ആ ചിരി അന്ന് അയാൾക്ക് ഒരു സ്ത്രീയുടെ സാധാരണ മറുപടിയായി മാത്രമേ തോന്നിയുള്ളൂ. അയാൾ തിരിച്ചൊന്നും പറയാതെ അവളെ നോക്കുക മാത്രം ചെയ്തു. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ അകത്തേക്ക് പോയി. വസ്ത്രങ്ങൾ മാറി വന്ന് അപ്പോൾ തന്നെ ആ ചെടി മുറ്റത്ത് സിറ്റൌട്ടിന് താഴെ കുഴിച്ചിടുകയും അതിൻ്റെ ഇലകളിലും ചുവട്ടിലുമായി പ്രാർത്ഥനയോടെ അല്പം വെള്ളമൊഴിക്കുകയും ചെയ്തു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ചെടി തഴച്ചു വളർന്നു. അതിൻ്റെ വളർച്ചയ്ക്ക് ചെറിയ തടസ്സമുണ്ടാക്കാൻ രണ്ടോ മൂന്നോ ചെറിയ ഫലവൃക്ഷങ്ങളൊഴിച്ച് വേറെ സസ്യങ്ങളൊന്നും ആ പുരയിടത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവളെ അന്വേഷിക്കുമ്പോഴൊക്കെ ആ ചെടിയുടെ സമീപത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായോ സന്തോഷത്തോടെ അതിനെ പരിചരിക്കുന്നതായോ അയാൾ കണ്ടു. ചിലപ്പോഴൊക്കെ അതിനോട് സംസാരിക്കുന്നതും അയാൾ ഒളിച്ചു നിന്ന് കണ്ടിട്ടുണ്ട്. അവളുടെ സ്നേഹപൂർണമായ പരിചരണം കൊണ്ടാവണം ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വേരുകൾ മണ്ണിലാഴത്തിൽ പടർന്ന് തഴച്ചു വളർന്നു. പിന്നെയും കുറേ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചില്ലകൾ സിറ്റൌട്ടിലേക്ക് കടന്നു വന്ന് ജനലുകളെയും ചുവരിനെയും തൊട്ടു. വൈകാതെ ചില്ലകൾ ടെറസിലേക്ക് കയറിപ്പോയി. ഒരിക്കൽ മാത്രം അതിൽ പൂവിരിഞ്ഞു. അഗ്നിശലാക പോലെ തുടുത്തു നിന്ന ആ പൂവിന് രണ്ടോ മൂന്നോ ദിവസമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റു ചെടികളിൽ നിന്ന് വിഭിന്നമായ ഒരു പ്രത്യേക ഭംഗിയുള്ള പൂവായിരുന്നു അത്. അതിൻ്റെ ഇതളുകൾക്ക് അല്പം ദൂരത്ത് നിന്ന് പോലും നാസാരന്ധ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രത്യേക മണമുണ്ടായിരുന്നു. വയലറ്റും മഞ്ഞയും ചുവപ്പും ഇടകലർന്ന വലിപ്പമുള്ള ആ പൂവ് അവിടെ എമ്പാടും സൗരഭ്യം പടർത്തി നിന്നു. മഴ മാറി മാനം തെളിഞ്ഞ് ശരത്കാലത്തിലേക്കടുക്കുന്ന സന്ദർഭത്തിലായിരുന്നു അത്. പൂവിൻ്റെ അപ്പോഴത്തെ ആ മണമല്ല, മഴ നനഞ്ഞ പഴയ കത്തുകൾ തുറക്കുമ്പോൾ ഉയരുന്ന ഗന്ധം പോലെയൊന്നാണ് അയാളുടെ മനസ്സിൽ പിന്നീട് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ കടന്നുവരുന്നത്. ദൂരെയായിപ്പോയ ഒരു മനുഷ്യൻ
പെട്ടെന്ന് ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഗന്ധം പോലെയൊന്ന്. അന്ന് ആ പൂവിനും എന്തോ പറയാനുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാവാം വഴിയാത്രക്കാർ ഗേറ്റിന് പുറത്തുനിന്ന് ആ ചെടിയെ തന്നെ നോക്കി

നിന്നത്. ചേട്ടാ ഇതെന്തു പോവാ? അവരുടെ ചോദ്യം ആദ്യമാദ്യം അയാൾ അവഗണിച്ചു. വിത്ത് കിട്ടുമോ? കമ്പ് നട്ടാൽ മുളക്കുമോ? ഒരു ചെറിയ കമ്പ് മുറിച്ചു തരുമോ? ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നു. അയാൾക്ക് അത് ഇഷ്ടമായില്ല. അയാൾക്ക് ഒരു തുറസായ വീട് വേണമായിരുന്നു. അവളുടെ ഇഷ്ടം ജീവിച്ചിരിക്കുന്ന ഒരു കാട് എന്ന് തോന്നിപ്പോയി. പക്ഷികൾ ആദ്യം വന്നു, പിന്നെ അണ്ണാൻ ചിൽച്ചിൽ എന്നച്ചയിട്ട് അവിടമാകെ ഓടി, പിന്നെ തവളകൾ. അത് കാണുമ്പോൾ അയാൾക്ക് അറപ്പ് വന്നു, പിന്നെ ചിത്രശലഭങ്ങൾ, ഒടുവിൽ പാമ്പും. ചെടിപ്പടർപ്പിൽ നിന്ന് സിറ്റൌട്ടിലേക്ക് ചാടിക്കയറിയ ഒരു തവളയുടെ പിന്നാലെ നാക്കി നീട്ടി വന്ന പാമ്പിനെ കണ്ട് അയാളുടെ പ്രാണൻ പകുതിയായി കരഞ്ഞു വിളിച്ചു. ആ ദിവസം അയാൾ ആ ചെടി വെട്ടിമാറ്റാൻ തീരുമാനിച്ചു. പുറത്തുനിന്നും വാക്കത്തിയുടെയും മോട്ടോർ വാളിന്റെയും ശബ്ദം കേട്ടപ്പോൾ അയാളുടെ ഭാര്യ വാതുക്കൽ വന്ന് എത്തി നോക്കി. വേണ്ട, ഇടർച്ചയോടെ ആ ഒരു വാക്കുമാത്രം പറഞ്ഞുകൊണ്ട് മുഖം പൊത്തി അവൾ അകത്തേക്ക് പോകുന്നതയാൾ ഒളി കണ്ണിട്ട് നോക്കി. പക്ഷേ പട്ടാളത്തിൽ കൽപ്പനകൾ കേട്ട് വളർന്ന മനുഷ്യന് അപേക്ഷകൾ കേൾക്കാൻ ശീലമുണ്ടായിരുന്നില്ല. അവിടം മോട്ടോർ വാളിന്റെ ദ്രുതചലനത്തിന്റെ ശബ്ദം പച്ചമരപ്പൊടിയുടെ മണത്തോടൊപ്പം പരന്നു. കൊമ്പുകൾ ഒന്നൊന്നായി മുറിഞ്ഞു വീണു. കിളിക്കൂടുകൾ നിലത്ത് വീണ് ചിതറി. ആ ചെടി മാത്രമല്ല, മറ്റു ചില ചെടികളും പൂക്കളും കൂടി മണ്ണിൽ തലതല്ലി വീണു. ചെടി പോയപ്പോൾ മുറ്റത്തെ ഇരുട്ട് മാറി. വെള്ള പെയിന്റിന്റെ നിറമുള്ള ചുമരും ഗ്ലാസ് ജനാലയും കൂടുതൽ വെയിൽ കവർന്നു. വെയിൽ താണ നേരത്ത് ആ വീട്ടുമുറ്റത്ത് അസാധാരണമായ ഒരു നിശബ്ദത കൂടുകെട്ടി. ഒരു ചെടിമരത്തിന്റെ നിഴൽ മരിക്കുമ്പോൾ ശബ്ദമുണ്ടാകില്ല. പക്ഷേ ആ നിശബ്ദത വീടിന്റെ ചുവരുകളിൽ വർഷങ്ങളോളം മിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അവൾ അധികമൊന്നും സംസാരിച്ചില്ല. മുറ്റത്തേക്കിറങ്ങാറുമുണ്ടായിരുന്നില്ല. പലപ്പോഴും അയാളോടുള്ള സംസാരം ഏതാനും വാക്കുകളിൽ ഒതുക്കി. സംസാരിക്കേണ്ട വാക്കുകൾ അവൾ പൂക്കളിൽ സൂക്ഷിച്ചതായിരുന്നുവെന്നും അത് നഷ്ടപ്പെട്ടപ്പോൾ മൂകയായതുകൊണ്ടാണെന്നും തോന്നി. അധികം വൈകാതെ അവൾ കിടപ്പിലായി. ഒരുപാട് ടെസ്റ്റുകൾ, വിദഗ്ധ പരിശോധനകൾ. ഉള്ളിൽ കാടുപോലെ വളരുന്ന മാരക രോഗവുമായാണ് അവൾ ഇത്രകാലവും ഒരു വിഷമവും പുറത്തു പറയാതെ ജീവിച്ചതെന്ന് അയാൾ അറിഞ്ഞു. എങ്കിലും അയാൾ നന്നായി പരിചരിച്ചു. ആ പരിചരണങ്ങൾ കൊണ്ടോ ഇടയ്ക്കിടെയുള്ള ആശുപത്രി വാസം കൊണ്ടോ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. രോഗം കൂടിക്കൂടി വന്നതേയുള്ളൂ. കാര്യമൊന്നും ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ഏറെ നാൾ ചികിത്സ തുടർന്നു. വിവിധ ആശുപത്രികൾ, മരുന്നുകൾ. അവളുടെ വശ്യമായ മുഖത്ത് സദാ വിഷാദം തുടിച്ചു നിന്നു. വല്ലപ്പോഴും പുറത്തു വരുന്ന വാക്കുകളിൽ അവ്യക്തത പൂവിട്ടു. അപൂർവമായേ ആ വീട്ടിൽ സന്ദർശകർ വന്നിരുന്നുള്ളൂ. അയൽപക്കത്തുള്ളവർ പോലും പലപ്പോഴും ഗേറ്റ് കടന്നു വരാൻ മടിച്ചു. ഓർമ്മകൾ ചിതറുന്ന മനസ്സോടെ അവളെ പരിചരിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം അവൾ അയാളുടെ കൈപിടിച്ച് പതുക്കെ ചോദിച്ചു, നമ്മുടെ പൂച്ചെടി വീണ്ടും തെഴുത്തോ? അത് വളർന്നോ? അയാൾ കള്ളം പറഞ്ഞു, വളരുന്നുണ്ട്. അവൾ കണ്ണടച്ച് ചിരിച്ചു. ആ ചിരി, ആ വാക്ക് ഒട്ടും സംശയമില്ലാതെ വിശ്വസിച്ച ഒരു കുട്ടിയുടെ ചിരിയായിരുന്നു. അയാൾ ആദ്യമായി സ്വന്തം സത്യസന്ധതയെ വെറുത്ത ദിവസം അതായിരുന്നു. അവൾ മരിച്ചതിനു ശേഷം വീട് കൂടുതൽ വൃത്തിയായി. പക്ഷേ അതിന് ജീവൻ നഷ്ടമായതായി അയാൾക്ക് തോന്നി. ആ മുറ്റത്ത് ഇലകൾ വീഴുന്നില്ല. പക്ഷികളും പൂമ്പാറ്റകളും വരുന്നില്ല. മഴ പെയ്താലും ജനലരികിൽ മണമില്ല. വീടിന് ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിന്റെ ക്രമമുണ്ട്. പക്ഷേ ഒരു വീടിന്റെ ഹൃദയമില്ല എന്നയാൾ അറിഞ്ഞു. കടുത്ത വിഷാദത്തിലേക്ക് പോകുന്നതിനു മുമ്പാണ് ദിവസവും അവൾ ഡയറി എഴുതാറുണ്ടെന്ന് അയാൾ അറിഞ്ഞത്. അതിലെന്താവാം? തന്നെക്കുറിച്ച് എന്താണ് എഴുതുന്നതെന്നറിയാൻ ആകാംക്ഷയുണ്ടായെങ്കിലും അവൾ അറിയാതെ അയാൾക്കത് കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല. ക്രമേണ അയാളത് മറന്നു. ആ ശ്രമം ഉപേക്ഷിച്ച് വർഷങ്ങളായ ശേഷം വീണ്ടും ഒരിക്കൽ, അവൾ മരിച്ച ശേഷം, അത് അയാളുടെ കണ്ണിൽ പെടുന്നത്. അപ്പോഴേക്കും അത് മറിച്ചു നോക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. മുമ്പത്തെ പോലെയല്ല ഇപ്പോഴയാൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുറ്റത്തും പറമ്പിലുമായി വെച്ച ചെടിച്ചട്ടികളിലെ പൂച്ചെടികളെ അയാൾ നിത്യവും പരിചരിക്കുകയും പൂക്കളെ മണത്തു നോക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു ചെടിയില്ലാത്തതിന്റെ സങ്കടം ഒരിക്കലും വിട്ടുപോയിട്ടില്ല. സിറ്റൌട്ടിനടുത്തുണ്ടായിരുന്ന അതിന്റെ പഴയ വാസസ്ഥലം കാണുമ്പോഴൊക്കെയും മനസ്സിലൊരു ശൂന്യത വന്നു നിറയും. അത് മറികടക്കാൻ ഓരോ ചെടിയുടെയും മുന്നിൽ നിന്ന് സംസാരിക്കും. ആ ചെടിയുടെ ഒഴിഞ്ഞ മണ്ണിൽ ദിവസവും വെള്ളമൊഴിക്കും. അവിടെ ഒന്നും വളരുന്നില്ല എങ്കിലും മണ്ണിനും ചിലപ്പോൾ ക്ഷമിക്കാൻ സമയം വേണമെന്ന് തോന്നും.
ഒരു ദിവസം പട്ടണത്തിന് പുറത്തുള്ള ഗ്രാമ

0: ഗ്രാമത്തിലെ പഴയ നാട്ടുവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ഇടിഞ്ഞ വീട്ടുവളപ്പിൽ അയാൾ അത് കണ്ടു. അതേ ചെടി, അതേ ഇലകൾ, അതേ പൂക്കൾ, അതേ മണം. അയാൾക്ക് സന്തോഷമടക്കാനായില്ല. ധൃതിയിൽ അതിനടുത്ത് ചെന്നു. വിറയിലോടെ അതിൻ്റെ പൊഴിഞ്ഞു വീണ പൂവ് കയ്യിലെടുത്ത് തലോടി. കണ്ണടച്ചുകൊണ്ട് അതിനെ മണത്തു. പരിസരബോധമില്ലാതെ ഏറെ നേരം. വർഷങ്ങൾക്ക് ശേഷം ഭാര്യയുടെ മടിയിലെ കാച്ചെണ്ണയുടെ മണം ആ പൂവിൽ നിന്ന് ഉയരുന്നതായി അനുഭവപ്പെട്ടു. അല്ല, ഏതാണ് ആ മണമെന്ന് കൃത്യമായി ഓർമ്മയില്ല. ഏതായാലും അത് പൂവിൻ്റെ മണമല്ലായിരുന്നു. ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ലെന്ന സത്യം പൂവായി വിരിഞ്ഞതായിരുന്നു. അയാളുടെ ചേഷ്ടകൾ വീട്ടിനകത്തു നിന്നും കുറച്ചുനേരം നോക്കി നിന്ന വീട്ടുടമ മെല്ലെ പുറത്തിറങ്ങി മുരടനക്കി. പൂവ് ഇഷ്ടമായോ? അയാൾ തലയാട്ടി. ഒരു കമ്പ് മുറിച്ചെടുത്തോളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ അവരുടെ ചെടിയിൽ നിന്ന് മുറിച്ചു തന്നതാണിത്. ചെടി വളർന്നാൽ എല്ലാവർക്കും നൽകണമെന്ന് അവർ പറഞ്ഞിരുന്നു. അയാൾക്ക് പെട്ടെന്ന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. 30 വർഷം മുമ്പ് സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് ആരോടെങ്കിലും പറയാമായിരുന്ന വാക്ക് ഇന്ന് മറ്റൊരാൾ അയാളോട് പറയുന്നു. ഒരു ജീവിതം ചിലപ്പോൾ ഒരു വാചകമായി തിരികെ വരും. അയാൾ ചെടിയെ വേദനിപ്പിക്കാതെ ശ്രദ്ധയോടെ ഒരു കമ്പ് മുറിച്ചെടുത്തു. സന്തോഷം അടക്കാനാവാതെ അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഭാര്യ മുമ്പ് നട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെ കുഴിയെടുത്തു. മണ്ണ് പതുക്കെ ചേർത്തു. പ്രാർത്ഥനയോടെ വെള്ളമൊഴിച്ചു. സന്ധ്യക്കാറ്റ് വീശി. വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഡയറിയിലെ ഒഴിഞ്ഞ പേജിൽ അയാൾ എഴുതി, വീണ്ടും വന്നെത്തി ശരത്കാലം. കുറേ നാളുകൾ കടന്നുപോയി. അയാൾ നട്ട ആ ചെടിക്കമ്പിൽ ഒരു മുള പോലും വന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസം രാവിലെ എഴുന്നേറ്റയുടൻ മുള വന്നോ എന്നയാൾ പരിശോധിക്കുമായിരുന്നു. പിന്നീട് ആ ശീലം ഉപേക്ഷിച്ചെങ്കിലും മുൻചുണ്ടിക്കാരനായ അയാൾ അതിനെ പിഴുതു മാറ്റിയില്ല. ആ ചെടിക്കമ്പിനെ നഷ്ടപ്പെട്ടുപോയി തിരികെ കിട്ടിയ കുഞ്ഞിനെപ്പോലെ അല്പവും മുഷിയാതെ പരിചരിക്കുകയും വളമിടുകയും വെള്ളമൊഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശരത്കാലത്തിലെ ഒരു പ്രഭാതത്തിൽ അയാൾ സിറ്റൌട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കെ എവിടെ നിന്നോ ഒരു കുരുവി പറന്നുവന്ന് ചിലച്ചുകൊണ്ട് ആ ചെറിയ കമ്പിന്മേൽ കുറച്ചു നേരം ഇരുന്ന് പാറിപ്പോയി. അപ്പോഴാണ് അയാളത് ശ്രദ്ധിച്ചത്. ഒരു മുള, പച്ചപ്പിൻ്റെ ഒരു നേർത്ത തത്തക്കൊക്കു പോലെ ഒരു ഇളം പൊടിപ്പ്. കമ്പിലാകെ ഒരേ ഒരു മുളപ്പിൻ്റെ ഇളം ചിരി കണ്ട് സന്തോഷമടക്കാനായില്ല അയാൾക്ക്. അയാൾ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി. മേഘങ്ങളൊഴിഞ്ഞ ആകാശം തൂവർണമായി മന്ദഹസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അയാൾ കരഞ്ഞു. അതൊരു തോൽവിയുടെ കരച്ചിലായിരുന്നില്ല. ഒരു മനുഷ്യൻ ഉള്ളിലെ കർക്കശതയെ സംസ്കരിച്ച് അവിടെ ഒരു പൂച്ചെടി നട്ടുപിടിപ്പിക്കുന്ന നിമിഷത്തിൻ്റെ കരച്ചിലായിരുന്നു അത്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തുറന്നിട്ട ജാലകത്തിലൂടെ പതുങ്ങി വന്ന കാറ്റിന് ഒരു മണമുണ്ടായിരുന്നു. പൂവിൻ്റെയല്ല, ക്ഷമയുടേത്. സ്നേഹം ഒരിക്കലും വൈകിപ്പോകില്ലെന്ന വിശ്വാസത്തിൻ്റേത്. ഉള്ളിലെ കിനാവുമായി അയാൾ പതുക്കെ കണ്ണടച്ചു. വർഷങ്ങൾക്ക് ശേഷം അയാളെ കൂടാതെ വീട്ടിനകത്ത് മറ്റൊരാൾ നടന്നു നീങ്ങുന്നതുപോലെയൊരു സാന്നിധ്യം അനുഭവപ്പെട്ടു. ഒരുപക്ഷെ അത് ഒരു കുടന്ന കുളിരും കൊണ്ടോടി വന്ന ആ ഒരു ഇളങ്കാറ്റായിരിക്കാം. അല്ലെങ്കിൽ ഓർമ്മയുടെ ഒരു നനുത്ത സ്പർശം. അതുമല്ലെങ്കിൽ ഒരു പൂച്ചെടി അനേക നാൾ വരണ്ടുണങ്ങിയ ഒരു മനുഷ്യന് വീണ്ടും ശ്വാസം കൊടുത്ത് വളർത്തി തുടങ്ങിയതിൻ്റെ ആശ്വാസമാവാം. എന്തായാലും അയാൾക്ക് ആശ്വാസമായി. ഒരു ദീർഘശ്വാസത്തോടെ അയാൾ ജാലകത്തിന് നേരെ തിരിഞ്ഞു കിടന്നു.
1: ആത്മാവിന്റെ അയലത്തുനിന്ന് പി കെ ശ്രീവത്സൻ അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയത് ചിത്രം റെസ്റ്റ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ആകാശവാണി കണ്ണൂർ, ഇന്ന് 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതികവിദ്യയും പുതിയ ബോധന രീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ്സ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക

തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. മൂന്ന് ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘത്തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രളയം കെടുതി വിതച്ച നേപ്പാളിൽ നിന്ന് ഇതുവരെ 166 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫോറൻസിക് കിറ്റുകളും ബെയിലി പാലങ്ങളും ഉൾപ്പെടെ കൂടുതൽ സഹായങ്ങൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് ഈ നടപടി. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3800 കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം ജൂൺ 12 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും നാളെ. കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി N. ശംസുദ്ദീൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി.

0: ഹരിത ഷിപ്പിംഗ് എന്നത് തെരഞ്ഞെടുപ്പല്ലെന്നും അനിവാര്യതയാണെന്നും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിൽ ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ഝാർഖണ്ഡിൽ നിന്നുള്ള മാധ്യമ സംഘം തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ബീഹാറിൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്നു. ഗംഗയുൾപ്പെടെ 8 നദികൾ അപകടരേഖയ്ക്ക് മുകളിലാണ്. 16 ജില്ലകളിൽ വെള്ളപ്പൊക്ക സാഹചര്യം നിലനിൽക്കുന്നു. മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും കനത്ത മഴയെ തുടർന്ന് പ്രളയ സമാന സാഹചര്യമാണ്. അടുത്ത 48 മണിക്കൂറിനിടെ നിരവധി ജില്ലകളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മിസോറാമിലും ത്രിപുരയിലും നടത്തിയ രണ്ട് വ്യത്യസ്ത പരിശോധനകളിൽ 17.84 കോടി രൂപ വിലമതിക്കുന്ന 22 കിലോഗ്രാം മെത്താം ഫെറ്റമൈൻ ലഹരി ഗുളികകൾ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മ്യാൻമാർ സ്വദേശി ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. ബലൂചിസ്ഥാനിലെ സിയാറത്ത് സുറാബ് ജില്ലകളിൽ പാകിസ്ഥാൻ സുരക്ഷാസേനയെ ലക്ഷ്യമിട്ട് നടത്തിയ 2 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. 2 ആക്രമണങ്ങളിലുമായി 25 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ സഖ്യം സെമിഫൈനലിൽ. സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഡെൻമാർക്ക് ടീമിനെ തോൽപ്പിച്ചാണ് സെമിയിൽ കടന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മഞ്ചേശ്വരം ബ്ലോക്കിൽ വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11:30 കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924624. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം കന്നഡ മീഡിയം ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. 8 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 7 രാവിലെ 10:30 നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 8 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498529951. തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തളങ്കര തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലികമായി ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പുതുക്കിയ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഈ മാസം 9 രാവിലെ 11 കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9746-7233-266. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപകന്റെ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 8 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 9847-1571-20. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 11 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467-2203118. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. നാളെ രാവിലെ 11 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9400006497. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-221-5522. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 9447-5222079. കണ്ണൂർ ജില്ലാ ശുചിത്വമിഷന്റെ സ്വച്ഛ് സർവേഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം.

ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഐഎച്ച്ആർഡിയുടെ കീഴിൽ ചീമേനി പള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ ബികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബികോം കോർപ്പറേഷൻ, ബിബിഎ, ബിസിഎ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ബിരുദ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ നമ്പർ 9961416202. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ஆச்சரன் கிரெட்டி அண்ட் சிராக் ஷெட்டி என்டர் தி ஃபோர்த் ஸ்ட்ரேட் சைனா மாஸ்டர்ஸ் செமிஃபைனல் ஆஃப்டர் பீட்டிங் டென்மார்க் ஸ்கீம் ஆஸ்ட்ரூப் அண்ட் ஆண்டர்ஸ் ஸ்கடூப் ராஸ்முசேன் 21-13, 16-21, 21-18 இன் ஷான்சான் திஸ் ஈவினிங். Earlier, the Indian pair defeated Francis Thomas Junior Popov and Christoph Popov 21-17, 22-24, 21-9 last night to make it to the quarterfinals. And now, before we end the bulletin, the headlines once again. Three-day BRICS Chief Justices Forum begins in New Delhi to deliberate upon contemporary issues concerning justice delivery and dispute resolution. Italian Prime Minister Giorgia Meloni thanks Prime Minister Narendra Modi for wishes as India-Italy ties are stronger than ever. External Affairs Ministry says 166 Indian nationals rescued in flash floods hit Nepal so far. 275 Indian nationals remain missing. Flood situation in Bihar remains grim as all major rivers are in spate. Relief and rescue operations underway in affected areas. Festival of Janmashtami been celebrated with religious faith and fervor across the country. And in badminton, Indian duo of Satvik Sairaj Ranki Reddy and Chirag Shetty enters men's double semi-final of China Masters. And that is all in the news at 9. Good night.
1: ആകാശവാണി ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം. കർമ്മപദങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ, ഡോക്ടർ ഷെറീന റാണി സംസാരിക്കുന്നു.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കർമ്മപഥങ്ങളിൽ തളരാതെ ഡോക്ടർ ഡി ബെഞ്ചമിൻ തന്റെ അധ്യാപകനെക്കുറിച്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷെറീന റാണി ജി ബി സംസാരിക്കുന്നു.
3: കർമ്മപഥത്തിൽ തളരാതെ അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ, ഈ അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകൻ ഡോക്ടർ ഡി ബെഞ്ചമിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസറും വകുപ്പധ്യക്ഷനും ഓറിയന്റൽ സ്റ്റഡീസ് ഡീനുമായിരുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ അധ്യാപനവും കലയും സാഹിത്യവും ഉത്തമ ജീവിത മാതൃകയാക്കിയ മികച്ച ഭാഷാ പണ്ഡിതനാണ്. വിവിധ സാഹിത്യ ശാഖകളിൽ ഉൾപ്പെട്ട 30-ൽ പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ

ഡോക്ടർ ഡി ബെഞ്ചമിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് 23 പേരാണ് PhD കരസ്ഥമാക്കിയത്. ഇവരിൽ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ, മലങ്കര കത്തോലിക്ക പത്തനംതിട്ട അതിരൂപതയുടെ ബിഷപ്പ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ്, കേരള സാഹിത്യ അക്കാദമി അംഗവും വിമർശകനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി തുടങ്ങിയ നിരവധി പ്രഗത്ഭർ ഉൾപ്പെടുന്നു. അറിവിന്റെ അനന്തവിഹായസിലേക്ക് ചിറകുവിടർത്തുന്ന പ്രതിഭകളെയും ഗവേഷകരെയും വാർത്തെടുത്ത മഹാഗുരുക്കന്മാരുടെ ഈറ്റില്ലമാണ് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസ്. ഇവിടെ പഠിച്ച് പഠിപ്പിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് വളർന്നു പന്തലിച്ച മഹാരഥന്മാർ പലരാണ്. അവരിൽ അഗ്രഗണ്യനാണ് ഡോക്ടർ ഡി ബെഞ്ചമിൻ. പ്രഗത്ഭനായ അധ്യാപകനും പ്രശസ്തനായ സാഹിത്യകാരനും മികച്ച പ്രഭാഷകനുമായ ഡോക്ടർ ഡി ബെഞ്ചമിൻ അധ്യാപനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. അധ്യാപക ദിനത്തിന്റെ 3 ദിവസം മുമ്പ്, അതായത് 2026 സെപ്റ്റംബർ 2 അറിവിന്റെ നിറവിൽ 78 വയസ്സിലെത്തിയിരിക്കുന്നു ഡോക്ടർ ഡി ബെഞ്ചമിൻ. അദ്ദേഹം കടന്നുവന്ന കഠിനാധ്വാനത്തിന്റെ കർമ്മപഥങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 1948 സെപ്റ്റംബർ 2 അധ്യാപക ദമ്പതികളായ ജെ ദേവനായകത്തിന്റെയും മേഴ്സി ജേക്കബിന്റെയും മകനായി ഡോക്ടർ ഡി ബെഞ്ചമിൻ തിരുവനന്തപുരത്ത് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കുറവൻകോണം LPSൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കവടിയാർ സാൽവേഷൻ ആർമി ഹൈസ്കൂളിൽ നിന്നും പൂർത്തിയാക്കി. ഉപരിപഠനത്തിന് തിരുവനന്തപുരം MG കോളേജിലും തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും ചേർന്നു. ഈ കാലഘട്ടത്തിൽ സർഗാത്മകമായ കഴിവുകളിലൂടെയാണ് ബെഞ്ചമിൻ ശ്രദ്ധിക്കപ്പെട്ടത്. അക്കാലത്ത് അദ്ദേഹത്തിന്റെ മുറിയുടെ ചുവരുകൾ നിറയെ സ്വന്തമായി വരച്ചതും നിറം കൊടുത്തതുമായ പലതരത്തിൽപ്പെട്ട ചിത്രങ്ങൾ കാണാമായിരുന്നു. മേശപ്പുറത്ത് ചിരട്ടയിൽ സ്വയം നിർമ്മിച്ച ഒരു പെൻ സ്റ്റാൻഡിലാണ് പേന വച്ചിരുന്നത്. സ്പോഞ്ച് പോലുള്ള പാക്കിംഗ് വസ്തു ഉപയോഗിച്ച് സ്വയം നിർമ്മിച്ച മനോഹരമായ ശില്പങ്ങൾ മേശപ്പുറത്തുണ്ടായിരുന്നു. സുന്ദരമായി തയ്യാറാക്കി ബൈൻഡ് ചെയ്ത കയ്യെഴുത്തു മാസികയും മേശപ്പുറത്ത് കാണാമായിരുന്നു. അദ്ദേഹം സർഗാത്മകതയുടെ ഉച്ചകോടിയിലായിരുന്ന ആ കാലയളവിൽ ഒരു പ്രകാശഗോപുരം പോലെ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകിയിരുന്നു. ഉച്ചാരണശുദ്ധിയും സ്ഫുടതയുമുള്ള സംസാരരീതി അന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. കഴമ്പുള്ള പ്രസംഗങ്ങളിലൂടെ അക്കാലത്തും ബെഞ്ചമിൻ സാർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൃത്യത ഉറപ്പുവരുത്താത്ത ഒരു കാര്യവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ കയ്യടി വാങ്ങുന്നവർക്കിടയിൽ ബെഞ്ചമിൻ സാറിന്റെ ആധികാരികമായ പ്രഭാഷണങ്ങൾ വളരെ വേഗം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. മികച്ച അധ്യാപകരായ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മക്കൾക്കിഷ്ടമുള്ളത് പഠിക്കാൻ അവസരവും സാഹചര്യവും ഒരുക്കിക്കൊടുത്തു. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ബെഞ്ചമിൻ സാറിന്റെ വീട്ടിൽ എപ്പോഴും നിലനിന്നിരുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമായപ്പോൾ ഡി ബെഞ്ചമിന്റെ മൂത്ത സഹോദരൻ ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും രണ്ടാമത്തെ സഹോദരൻ എഞ്ചിനീയർ എന്ന നിലയിലും മൂന്നാമത്തെയാൾ ഡോക്ടർ എന്ന നിലയിലും അവരവരുടെ കർമ്മമണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ മലയാള ഭാഷാ പഠനത്തിൽ ഉറച്ചു നിൽക്കാനാണ് ബെഞ്ചമിൻ തീരുമാനിച്ചത്. മലയാളം പഠിക്കുക എന്നാൽ ഗതിപിടിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്നുകൂടി പറയാതിരിക്കാൻ തരമില്ല. ഭാവിയെപ്പറ്റി പ്രതീക്ഷയുള്ള ആരും അക്കാലത്ത് ഭാഷാ പഠനത്തിനിറങ്ങുമായിരുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദവും കാര്യവട്ടം ക്യാമ്പസ് മലയാള വിഭാഗത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പ്രശംസനീയമായ നിലയിൽ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ ഗവേഷണ പഠനവും ആരംഭിച്ചു. ആ കാലയളവിൽ മഹാഭാരതവും രാമായണവും ഉൾപ്പെടെ ഏതെങ്കിലും വലിയ മലയാള പുസ്തകവുമായി കസേരയിലിരുന്ന് ശ്രദ്ധയോടെ പഠിക്കുന്ന ബെഞ്ചമിനെയാണ് ഏവരും കണ്ടിരുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിൽ നിശബ്ദമായ ഒരു മാറ്റം കൂടി സംഭവിച്ചു. സർഗാത്മകതയുടെ ലോകത്തുനിന്ന് പാണ്ഡിത്യത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്കുള്ള ഒരു മാറ്റമായിരുന്നു അത്. അധികമായി വായിക്കുമ്പോൾ പുതിയതായി ഒന്നും എഴുതുവാനില്ലെന്ന ചിന്ത ക്രമേണ രൂപപ്പെട്ടുവന്നു എന്നതും അതിനൊരു കാരണമായിട്ടുണ്ടാവാം. അദ്ദേഹം ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി PhD നേടി. തുടർന്ന് നിരവധി പഠന നിരൂപണ ഗ്രന്ഥങ്ങൾ രചിക്കുകയും സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ സാഹിത്യലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തുകയും ചെയ്തു. ഡോക്ടർ ഡി ബെഞ്ചമിന്റെ
നോവൽ സാഹിത്യ പഠനങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥത്തിന് 1996 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു. 2012-2015

കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൌൺസിൽ അംഗമായും എക്സിക്യൂട്ടീവ് അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിൽ കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ആധുനിക മലയാള കവിത എന്ന പുസ്തകം എഡിറ്റ് ചെയ്തു പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ, നിരൂപണങ്ങൾ, ഉപന്യാസങ്ങൾ, ബാലസാഹിത്യം, പഠനവും വ്യാഖ്യാനവും തുടങ്ങി വിവിധ സാഹിത്യശാഖയിൽപ്പെട്ട 30-ൽപ്പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കവിതാവിചാരം എന്ന കൃതിയിൽ കവിത്രയത്തെ അവരുടെ വ്യതിരിക്തതകളിൽ ഊന്നി പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ജിയുടെ ഭാവഗീതങ്ങൾ ഒരു പഠനമെന്നത് ജിയുടെ കവിതയിലെ ഭാവഗീത സ്വഭാവങ്ങളെ ആസ്പദമാക്കിയുള്ള ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചതാണ്. കാവ്യാനുശീലനം എന്ന കൃതി മലയാള കവിതയെയും അതിന്റെ ഭാവുകത്വത്തെയും വിശകലനം ചെയ്യുന്ന ഒരു സാഹിത്യ നിരൂപണ ഗ്രന്ഥമാണ്. സാഹിത്യ പഠനങ്ങൾ എന്ന ഗ്രന്ഥം സുഗതകുമാരി, ONV തുടങ്ങിയവരെക്കുറിച്ചുള്ള പഠനമാണ്. അക്കാദമിക് വിമർശനവും മറ്റുമെന്നത് അക്കാദമിക് വിമർശനത്തിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനവും മറ്റ് 6 സാഹിത്യ വിമർശനങ്ങളും അടങ്ങിയതാണ്. നോവൽ സാഹിത്യ പഠനങ്ങൾ മലയാള നോവലിനെ ആസ്പദമാക്കിയുള്ള 12 വിമർശ പ്രബന്ധങ്ങൾ ചേർന്നതാണ്. സ്വാധീനതാ പഠനങ്ങൾ എന്ന പുസ്തകം, ബുദ്ധദർശനത്തിന്റെ സ്വാധീനം ആശാൻ കവിതയിൽ എന്ന ഗവേഷണ പ്രബന്ധവും, ബൈബിളിന്റെ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്ന ഗവേഷണ പ്രബന്ധവും മറ്റ് 5 വിമർശലേഖനങ്ങളും അടങ്ങിയിരിക്കുന്നതാണ്. കാവ്യനിർദ്ധാരണം എന്ന പുസ്തകമാകട്ടെ 17 വിമർശ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ്. അദ്ദേഹം രചിച്ച വിമർശനത്തിന്റെ സഞ്ചാരപഥങ്ങൾ എന്ന നിരൂപണ ഗ്രന്ഥവും ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം എന്ന രീതിശാസ്ത്ര പഠന ഗ്രന്ഥവും ഏറെ ശ്രദ്ധേയമാണ്. കുമാരനാശാന്റെ നളിനി, കരുണ, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, വീണപൂവ്, ചിന്താവിഷ്ടയായ സീത എന്നീ കൃതികളുടെ പഠനവും വ്യാഖ്യാനവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മേഖല എന്തായിരുന്നു എന്ന് പരിചയപ്പെടാം. 1972 കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി ചേർന്നു. തുടർന്ന് ഗവൺമെന്റ് ആർട്സ് കോളേജിലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും ചാലക്കുടി ഗവൺമെന്റ് കോളേജിലും ജോലി ചെയ്തു. 1979 കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ലക്ചററായി നിയമിതനായി. 2008 പ്രൊഫസറും വകുപ്പധ്യക്ഷനുമായി സർവീസിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. തുടർന്ന് കോഴിക്കോട്, മദ്രാസ് സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ദ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സിൽ സീനിയർ ഫെല്ലോ ആയി ചേർന്നു. ഇപ്പോഴും വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡി ബെഞ്ചമിൻ നിരവധി സാഹിത്യ ചർച്ചകൾ നടത്തിയും പ്രഭാഷണങ്ങൾ നടത്തിയും സാഹിത്യ തൽപരരായ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകിക്കൊണ്ടുമിരിക്കുന്നു. വിവിധ യൂട്യൂബ് ചാനലുകളിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ പഠന ക്ലാസുകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഡോക്ടർ ഡി ബെഞ്ചമിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകൾ വളരെ പേർ താൽപര്യപൂർവ്വം വായിക്കുന്ന ഒരു പരമ്പരയാണ്. പുതുതലമുറകളിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് അദ്ദേഹം എഴുതുന്ന അവതാരികകളും പ്രത്യേക പഠനം അർഹിക്കുന്നുണ്ട്. 5 പതിറ്റാണ്ടുകാലം അധ്യാപക വൃത്തിയിലേർപ്പെട്ട ഡോക്ടർ ഡി ബെഞ്ചമിന് വിപുലമായ ശിഷ്യസമ്പത്താണുള്ളത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഗവേഷണ പഠനം നടത്തി 23 പേരാണ് PhD എടുത്തിട്ടുള്ളത്. വിവിധ കർമ്മമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ ശിഷ്യഗണങ്ങൾ ഒത്തുകൂടുകയും അവരുടെ 23 ഗവേഷണ പ്രബന്ധങ്ങൾ ഒന്നിച്ചു ചേർത്ത് സാഹിത്യം, ഗവേഷണവും പഠനവും എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് സപ്തതി സമ്മാനമായി സമർപ്പിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ കുടുംബം പരിചയപ്പെടാം. ഡോക്ടർ ഡി ബെഞ്ചമിനും കുടുംബവും തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്തുള്ള ചാവടിമുക്കിലാണ് താമസിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഡോക്ടർ ഫ്ലോറി ബെഞ്ചമിനാണ് ഭാര്യ. മക്കളായ ഡോക്ടർ ആഭ ബെഞ്ചമിൻ യൂണിവേഴ്സിറ്റി കോളേജ് എക്കണോമിക്സ് വിഭാഗം അധ്യാപികയും അയന ബെഞ്ചമിൻ ഇംഗ്ലീഷ് ഗവേഷകയുമാണ്. മരുമക്കളായ ഡോക്ടർ പ്രകാശ് ജി വില്യംസ്, ഡോക്ടർ ധരംരാജ് ഏക്നാഥ് എന്നിവരും കോളേജ് അധ്യാപകരാണ്. ഒരു നല്ല അധ്യാപകൻ അറിവ് പകർന്നു നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകളെ ഉണർത്തുകയും സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയും ജീവിതത്തിന് ശരിയായ ദിശ കാണിച്ചുകൊടുക്കുകയും ചെയ്യുന്നു. അധ്യാപകൻ ഒരു പാഠപുസ്തകത്തിലെ അറിവിനേക്കാൾ വലിയൊരു പാഠമാണ്.
അവരുടെ വാക്കുകളും

0: പ്രവൃത്തികളും സമീപനവുമെല്ലാം വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിക്കുന്നു. വിദ്യാർത്ഥിയുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയുകയും പരാജയങ്ങളിൽ കൈപിടിച്ചുയർത്തുകയും വിജയത്തിലേക്ക് വഴികാട്ടുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. അറിവിന്റെ വെളിച്ചം പകരുന്ന വിളക്കുകളാണവർ. അവർ തെളിയുമ്പോൾ അനേകം ജീവിതങ്ങളിൽ പ്രകാശം പരക്കും. മാതാപിതാക്കൾ ജീവിതം നൽകുമ്പോൾ അധ്യാപകർ ആ ജീവിതത്തിന് അർത്ഥവും ദിശയും നൽകുന്നു. ഒരു അധ്യാപകന്റെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ടുതന്നെ അധ്യാപകന്റെ സ്ഥാനം സമൂഹത്തിൽ എന്നും മഹത്തരമാണ്. അധ്യാപകർ ക്ലാസ് മുറിയിൽ പാഠങ്ങൾ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, ജീവിതത്തിന്റെ വഴിത്താരകളിൽ തലമുറകൾക്ക് വഴികാട്ടുന്ന പ്രകാശസ്തംഭങ്ങളാണ്. ഏവർക്കും അധ്യാപക ദിന ആശംസകൾ.
1: കർമ്മപഥങ്ങളിൽ തളരാതെ, ഡോക്ടർ ഡി ബെഞ്ചമിൻ. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷെറീന റാണി ജി ബി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് ജാനകിയും സംഘവും പാടിയത് ചിത്രം യാത്ര. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. ഉണ്ണികൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ദേവരാഗം. എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് മരകതമണിയുടെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: അകലെ അകലെ ആശ്വാസം. യശശരീരനായ പ്രഗത്ഭ എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ പി. പത്മരാജൻ 4 പതിറ്റാണ്ടുകൾക്ക് മുൻപെഴുതിയ നാടകത്തിന്റെ പുനരാവിഷ്കാരം. ശബ്ദം നൽകുന്നവർ സുരേഷ് ഗോപി, ജയറാം, നെടുമുടി വേണു, ആനന്ദവല്ലി, ഭാഗ്യലക്ഷ്മി, ജി ആർ നന്ദകുമാർ, അമ്പിളി, ഗൌരി പി. കൃഷ്ണ എന്നിവർ. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്. സാങ്കേതിക സഹായം വി. സുരേഷ് കുമാർ. സംവിധാന സഹായം എം. നിസാമുദ്ദീൻ, വി. എൻ. ദീപ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാനം എൻ. വാസുദേവ്. അകലെ അകലെ ആശ്വാസം.

0: ഗേലിയോ? ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് പറയൂ. പേടിച്ചു പോയോ? പാവം, ഗേലിയാ സംസാരിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഓ, അല്ലെങ്കിലും എന്നെ കുറിച്ച് ഓർക്കാറേ ഇല്ലെന്ന് എനിക്കറിയാം. എത്ര പെൺകുട്ടികളാ മനസ്സിൽ. അപ്പോഴേക്കും പിണങ്ങിയോ? ഓ മൈ പുവർ ഡാർലിംഗ്. സന്ധ്യയായിട്ട് പോരെ, ഉടനെയോ? അത്ര ധൃതിയോ?
1: രവി, രവി,
0: പേടിക്കണ്ട, അദ്ദേഹത്തിന്റെ അമ്മയാ. ദൂരെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഓ, ഒരു മിടുക്കൻ, എനിക്കറിയാം.
2: ആ രവി എവിടെ?
0: എന്താ എന്താ അമ്മ ചോദിച്ചത്?
2: നിന്റെ ഭർത്താവിനെ കണ്ടോന്ന്.
0: ഇല്ല, അപ്പുറത്തെങ്ങാനും കാണും.
1: ഗേളി, ഒന്ന് നിൽക്കൂ.
0: എന്താണ്?
1: ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ?
0: എനിക്ക് പുറത്തേക്കൊന്ന് പോണം.
1: ആരാണിപ്പോ ഫോൺ ചെയ്തത്?
0: അമ്മ അറിയില്ലേ വേണുവിനെ?
1: ഗേളി, വിവാഹത്തിന് മുൻപ് നിനക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം.
0: വിവാഹം കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് അവരെ ആരെയും കാണാൻ പാടില്ലേ? അടച്ചു പൂട്ടിയിരുന്ന് സന്യസിക്കണം.
1: എന്നല്ല, എങ്കിലും വൈകുന്നേരം പുറത്തു പോകുന്നതിന് നിനക്ക് കൂട്ടായി നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ.
0: ഭർത്താവ്? കൂടുതൽ പറയാതിരിക്കുന്നത് അഭേദം.
1: പറഞ്ഞോളൂ, പേടിക്കണ്ട.
0: പേടിയോ എനിക്കോ? അതുകൊണ്ടൊന്നുമല്ല.
1: പിന്നെ
0: സ്വന്തം മകന് ഭ്രാന്താണെന്ന് അന്യ ഒരുത്തി പറഞ്ഞു കേൾക്കുന്നത് ഒരമ്മയും സഹിക്കില്ല.
1: അപ്പോ എന്നെ വേദനിപ്പിക്കരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്?
0: ഒഫ്കോഴ്സ്.
1: അതുപോലെ രവിയോടും നിനക്ക് തോന്നാത്ത എന്താ?
0: ഉത്തരം പറയുന്നില്ല ഞാൻ. ഓ മൈ ഗോഡ്, 5:30. എനിക്ക് നിങ്ങളോട് പ്രസംഗിച്ച് നിൽക്കാൻ സമയമില്ല. വന്നിരിക്കുന്നു.
3: അമ്മേ,
1: നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ ഇവിടെ പറഞ്ഞതെല്ലാം
3: എല്ലാം കേട്ടു?
1: ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട മോനെ. അമ്മായി അമ്മയും മരുമകളും കൂടി ആവുമ്പോ അങ്ങനെ ചില സംസാരമെല്ലാം ഉണ്ടായിരുന്നിരിക്കും.
3: അമ്മ എന്നിൽ നിന്നും സത്യം മറച്ചു പിടിക്കുന്നു.
1: ഇല്ല മോനെ,
3: ഇവിടെ ഇപ്പോ നടന്നത് സാധാരണ ഒരു അമ്മായിയമ്മ പോരാണെന്ന് അമ്മയോട് പറയുന്നു, പക്ഷേ സത്യത്തിലതായിരുന്നില്ലല്ലോ.
1: രവി,
3: അമ്മ വിഷമിക്കാതിരിക്കണം. ഗേളി ഒരു പ്രത്യേക ടൈപ്പാ. അവൾ ഇതേവരെ വളർന്നത് വേറൊരു ലോകത്താ. ക്ലബും ടെന്നീസും പാർട്ടികളും ഒന്നുമില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല.
1: നിനക്കതൊന്നും വിലക്കൂടെ?
3: അതുകൊണ്ട് വിശേഷമില്ല. അമർത്തി വെക്കും തോറും അവളുടെ പ്രതിഷേധത്തിന് ആക്കം കൂടുകയുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അമ്മേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളിക്കത്തലുകൾ?
1: എനിക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോ വേറൊരുത്തന്റെ കൂടെ പോകുന്ന ഒരു ഭാര്യയും.
3: അമ്മയുടെ വിധിയാണിത്. മകനിൽ നിന്നുള്ള നിരാശ, മകന്റെ ഭാര്യയിൽ നിന്നുള്ള അവഗണന, ഭർത്താവിൽ നിന്നുള്ള ക്രൂരത. പാപമ്മ.
0: രവി, ഞാൻ പുറത്തേക്ക് പോവാണേ. ഒരു ഫിലിമിന് പോവുക.
3: ചോദിച്ചില്ല.
0: ചോദിക്കില്ലെന്ന് എനിക്കറിയാം, അതാണല്ലോ അങ്ങോട്ട് പറഞ്ഞത്.
1: നീ തനിച്ചാണോ പോകുന്നത്?
0: അല്ല, ഒരു ഫ്രണ്ട് കൂടിയുണ്ട്.
1: വേണുവോ?
0: അതെ, ഹീസ് വെയിറ്റിംഗ്. ഞാൻ പോട്ടെ?
3: ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ.

0: വേണു, ഇവിടെ നിന്ന് ഞാൻ ഇനി പോവുകയില്ല. ഐ ലവ് യു സോ മച്ച്. എന്ത് പറഞ്ഞാലും ഒരു തമാശ.
1: ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് പറയുന്നതും കേട്ടുകൊണ്ട് എങ്ങനെ ചിരിക്കാതിരിക്കും?
0: ശരിയാണ്, ഞാൻ ഭ്രാന്ത് പറയുന്നു, എനിക്ക് മടങ്ങിപ്പോയേ ഒക്കൂ.
1: അതിനിത്ര വിഷമമുണ്ട്? നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്.
0: എന്റെ ഭർത്താവിന്റെ വീട് എന്റെ തടവുമുറി.
1: പെൺകുട്ടികൾ കരയുന്നത് കണ്ട് കൂടെ കരയാൻ തക്ക ഒരു മടയനല്ല ഞാൻ. എങ്കിലും
0: കരയരുതെന്നുണ്ട്, പക്ഷെ കരഞ്ഞു പോകുന്നു.

0: എന്തിന്?
1: എനിക്ക് നിശ്ചയമില്ല. വിവാഹത്തിന് ശേഷം ഇന്നാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ എനിക്ക് എന്റെ വേണുവിനെ കിട്ടുന്നത്. രണ്ടു വർഷം എന്റെ ജീവിതം അനാഥമായി പോയി.
0: രവിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്.
1: ഒരു വലിയ വീട്, കാറ്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജും റേഡിയോഗ്രാമും എല്ലാം ഉണ്ട്. പക്ഷേ അയാൾക്ക് ഭ്രാന്താണ് വേണു.
0: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: ആരും വിശ്വസിക്കില്ല. പരിശോധിച്ചു നോക്കി സൈക്യാട്രിസ്റ്റ് പോലും പറയുന്നു കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ എനിക്ക് മാത്രം അറിയാം.
0: നിന്നോട് സ്നേഹമില്ലേ?
1: സ്നേഹം? അയാൾ എന്നോട് മിണ്ടാറ് തന്നെ ഇല്ല. ആവശ്യമുള്ളതെല്ലാം അമ്മയോട് പറയും. നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്ത് വന്നിട്ടുകൂടി അവർ സമ്മതിക്കുന്നില്ല മകന് ഭ്രാന്താണെന്ന്.
0: ജോലി രാജി കൊടുത്തതിന് വേറെന്തെങ്കിലും കാരണം ഉണ്ടായിക്കൂടെ?
1: റബ്ബിഷ്! ഒറ്റ കാരണമേ ഉള്ളൂ. അയാളുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ജനാലയം തുറന്നിട്ട് ഈസി ചെയറിൽ പുറത്തേക്ക് നോക്കിക്കിടക്കും. ഞാൻ എന്ത് ചെയ്യുന്നതിന് ഒരെതിരുമില്ല. ഞാനിവിടെ ആരുമല്ല. ഒരുങ്ങിക്കെട്ടി സമയത്തിന് ഊണും കഴിച്ച് സുഖമായി ഉറങ്ങുന്ന ഒരു വളർത്തുകിളി.
0: ഗളി കരയാതെ. നിന്റെ വിവാഹ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല.
1: എങ്ങനെ അറിയാൻ? എന്റെ വിവാഹം നടക്കുന്നതിന് മുമ്പല്ല വേണു സ്ഥലം വിട്ടത്. ക്ഷണക്കത്ത് അയക്കാൻ വേണ്ടി കൽക്കത്തയിൽ അഡ്രസ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയോ? എന്നിട്ടൊരു ടെലിഗ്രാം പോലും അയക്കാൻ മനസ്സുണ്ടായില്ല.
0: സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നില്ല. അന്ന് ഞാൻ പാരീസിലായിരുന്നു. മടക്കി വന്നപ്പോ കത്ത് കിട്ടി.
1: എന്നിട്ടൊരു കത്തയക്കാൻ തോന്നിയില്ലല്ലോ.
0: പല ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പഴയ സുഹൃത്തുക്കൾ കത്തയക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് മാത്രമാണ്.
1: എല്ലാം പോട്ടെ. എനിക്കെന്റെ വേണുവിന് തിരികെ കിട്ടിയല്ലോ. അത് മതി. അത് മാത്രം മതി. ഇനി ഞാൻ എങ്ങും വിടില്ല.
0: വിട്ടാലും ഞാൻ പോവില്ല. നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിറ്റിയിലേക്ക് മാറ്റം വാങ്ങിച്ചു വന്നത്. നിന്നെ കാണാനില്ലാതെ ഞാൻ എത്ര വിഷമിച്ചുവെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കൂടി സാധിക്കില്ല. എങ്കിൽ ഞാൻ പറയുന്നില്ല. നിനക്കെന്നോട് സ്നേഹമില്ലെന്ന് എനിക്കറിയാം. അതല്ലേ പറയുന്ന ഒന്നും വിശ്വസിക്കാത്തത്?
1: സ്നേഹമില്ലാത്തോണ്ടാണോ സിനിമയ്ക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അവിവാഹിതൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവിടെ വന്ന് കയറിയത്?
0: മൈ ഗോഡ്നെസ്, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. 9:30 സിനിമ തീരേണ്ട സമയമായി കാണും.
1: എനിക്ക് പോവാനേ തോന്നുന്നില്ല.
0: ഇനിയും വരാലോ. ഇത് ഗേളിയുടെ കൂടെ വീടാണ്, ഞാൻ പറഞ്ഞില്ലേ.
1: എനിക്കത് മാത്രം മതി. അത് മാത്രം.
2: നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്നെ നശിപ്പിച്ചിട്ട് മതിയായില്ല. എന്റെ മകനെയും നിങ്ങൾ നശിപ്പിച്ചു. തൃപ്തിയായല്ലോ? എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്?
3: നീ ആ സിഗരറ്റ് എടുക്കാനാണ് പറഞ്ഞത്, അനുസരിക്കുന്നുണ്ടോ?
2: അനുസരണ? 32 വർഷമായി ആജ്ഞാപിക്കുന്നത് കേട്ട് അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.
3: അതുകൊണ്ടിപ്പോ
2: എതിരി പറയണമെന്നുണ്ടെങ്കിലും അറിയാതെ അനുസരിച്ചു പോകുന്നു. മനസ്സോടെയല്ല. ഇതാ സിഗരറ്റ്.
3: ഭാരതി, നീ മാത്രമല്ല, ആരും എന്നോട് എതിർത്ത് സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല.
2: അതാണോ നിങ്ങളുടെ മിടുക്ക്?
3: അതാണ് എന്റെ വ്യക്തിത്വം.
2: അതിനെക്കുറിച്ച് അധികം പറയാതിരിക്കുന്നതല്ലേ നല്ലത്?
3: ഓ, ഞാൻ എലിസബത്തിന്റെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചാണോ നീ സൂചിപ്പിക്കുന്നത്?
2: അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും.
3: അതെന്റെ മാന്യതയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
2: ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയുമായി രഹസ്യവേഴ്ച നടത്തുന്നതാണ് മാന്യത. ഒരുപാട് ആണുങ്ങളുടെ കൈമറിഞ്ഞു വന്ന ഒരു പെണ്ണിനെ പിടിച്ച് സ്വന്തം മകന്റെ തലയിൽ കെട്ടിവെക്കുന്നതാണ് വ്യക്തിത്വം.
3: ഭാരതി, നീ കുറച്ചധികമാകുന്നു.
2: ഇത്രയും നാൾ എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരുന്നു. ഇനി എനിക്കത് വയ്യ.
3: നിനക്ക് ഭ്രാന്താണ്.
2: എനിക്കും എന്റെ മകനും ഭ്രാന്ത്. നിങ്ങൾക്കും നിങ്ങളുടെ മരുമകൾക്കും മാത്രം ബുദ്ധി.
3: നീ സത്യം മനസ്സിലാക്കി നടുങ്ങുന്നു.
2: ഗേളി ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു അറിയാമോ?
3: അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൾക്ക് വളർച്ചയുണ്ട്, ബുദ്ധിയുണ്ട്. മോഡേൺ സൊസൈറ്റിയെ കുറിച്ച് ശരിക്കും ബോധ്യമുണ്ട്.
2: മോഡേൺ സൊസൈറ്റി? എല്ലാ വൃത്തികേടുകളും നിങ്ങൾ കാണിച്ചോളൂ, പക്ഷേ ന്യായീകരിക്കരുത്.
3: രവിയെ കൊണ്ട് ഗേളിയെ മാരേജ് ചെയ്യിച്ചതാണോ ഞാൻ കാണിച്ച വൃത്തികേട്?
2: വൃത്തികേടല്ല, വൃത്തികെട്ട ക്രൂരത.
3: ഭാരതി, ഞാൻ അന്നങ്ങനെ ചെയ്യിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ഇനി വേണമെങ്കിൽ പറയാം.
2: ഇനി പറഞ്ഞിട്ട്

0: പ്രയോജനമില്ല.
1: ഞാൻ പറയും, നീ അത് കേൾക്കും. മനസ്സിലായോ? കേട്ടോ, ഞാനും മിസ്റ്റർ മേനോനും പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിലും കമ്പനി ഏറെക്കുറെ അയാളുടേത് മാത്രമായിരുന്നു. കൂടുതൽ ഷെയറുകളും അയാളുടെ. അതെല്ലാം തന്നെ ഗേളിയുടെ പേരിലും.
0: നിങ്ങൾ ബുദ്ധിമാനായി, ഷെയറിന്റെ ഉടമസ്ഥയെ പിടിച്ച് മരുമകളാക്കി.
1: അതല്ലേ നടന്നത്? എനിക്കതറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്ത് തകരാറ് സംഭവിച്ചു? കടലാസില്ലെങ്കിലും കമ്പനിയും എന്റേതായിരിക്കുന്നു. നമ്മൾ സുഖമായി ജീവിക്കുന്നു.
0: ഒന്നു മാത്രം നിങ്ങൾ കണ്ടില്ല, ഒരൊറ്റ മകനുണ്ടായിരുന്നവൻ ജീവിതം നഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു.
1: അവൻ ഭ്രാന്തനായത് അവളുടെ കുറ്റമാണോ? ഒരു പെൺകുട്ടിക്ക് വളരെയധികം ആഗ്രഹങ്ങൾ കാണും. അതിൽ കുറെയെങ്കിലും നടത്തിക്കൊടുക്കാത്തവൻ ഭർത്താവാണെന്ന് പറഞ്ഞിരുന്നാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല.
0: എങ്കിലിന്ന് അവൻ നല്ല ഭർത്താവായിരിക്കുന്നു. അവളുടെ ഇഷ്ടം പോലെ കാര്യമെല്ലാം നടക്കുന്നുണ്ട്.
1: അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല. എന്നിട്ട് അവളെ കുറ്റം പറയുകയും.
0: വിവാഹത്തിന് മുൻപ് രവി എന്തിനും പോന്നവനായിരുന്നല്ലോ.
1: ആയിരുന്നിരിക്കാം. അതിനുശേഷം അവന് സുബുദ്ധി നഷ്ടപ്പെട്ടല്ലോ.
0: നിർത്തു, ഇനി അത് പറയരുത്.
1: പറഞ്ഞാൽ?
0: നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാണ് അവനെ ഭ്രാന്തനാക്കിയത്. സ്വന്തം മകന് ഭ്രാന്താണെന്ന് പറഞ്ഞു നടക്കുന്ന വിഡ്ഢി.
1: ഈയിടെയായി കുറച്ച് കൂടുന്നുണ്ട്.
0: ഞാൻ പോയില്ല.
1: I say you get out. പോ.
2: എന്താ ഉറങ്ങിയില്ലേ?
3: ഭ്രാന്തന്മാരോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം.
2: എന്തിനാണ് ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നത്?
3: ഞാൻ പിന്നെ എന്ത് പറയാൻ, എന്ത് ചോദിക്കാൻ?
2: ഒന്നും ചോദിക്കാനില്ലേ? രാത്രി 10 മണി വരെ ഞാൻ എവിടെ പോയിരുന്നു എന്ന് പോലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലേ?
3: ചോദിക്കാതെ തന്നെ കുറെയൊക്കെ അറിയാം. ആദ്യമൊക്കെ നീ എന്ത് ചെയ്യുന്നെന്നും എവിടെ പോകുന്നൊക്കെ എനിക്കറിയണമായിരുന്നു. അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലേ? കള്ളം കേൾക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കേളി ഒന്നും കേൾക്കാതിരിക്കുന്നത്?
2: ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല.
3: കഴിഞ്ഞതെല്ലാം പോട്ടെ. ഇനിയെങ്കിലും നിനക്ക് എന്നോട് സത്യസന്ധമായി പെരുമാറാൻ സാധിക്കുമോ?
2: തീർച്ചയായും.
3: അതായത് ഒരു വർഷം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ വിവാഹ ജീവിതം?
2: ഒരു നല്ല ഭാര്യയായിരിക്കാൻ എന്നെ സഹായിച്ചുകൂടെ?

0: നീ എന്താണ് ശ്രദ്ധിക്കുന്നത്?
1: അത് കേൾക്കുന്നില്ലേ? താഴെയുള്ള വീട്ടിലെ സ്ത്രീക്ക് കൂടി താരാട്ട് പാടാൻ അവകാശമുണ്ട്.
0: നിനക്കൊരു നല്ല അമ്മയായി മാറാൻ കഴിയുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല.
1: പിന്നെ എന്നും കളിച്ച് രസിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി മാത്രമായിരിക്കും എന്ന് കരുതിയോ?
0: നേര് പറഞ്ഞ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ ധരിച്ചു വെച്ചിരുന്നത്.
1: നിങ്ങൾക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയില്ല.
0: സത്യം പറയുമെന്ന് സമ്മതിച്ചുകൊണ്ട് മാത്രം ചോദിക്കുക.
1: ചോദിച്ചോളൂ.
0: നീ ഇന്ന് സിനിമയ്ക്ക് പോയിരുന്നു. ധൈര്യമായി പറഞ്ഞോളൂ. പലതും കണ്ട് മരവിച്ചു കഴിഞ്ഞൊരു ഹൃദയത്തോട് അനുകമ്പ കാണിക്കുന്നത് എന്തിന്?
1: ഞാൻ സിനിമയ്ക്ക് പോയില്ല.
0: എനിക്ക് ആഹ്ലാദം തോന്നുന്നു. ഇന്നെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ.
1: എന്നോട് ക്ഷമിക്കൂ.
0: ആരും ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാവരോടും അവരവരാൽ കഴിയുന്ന ക്രൂരത കാണിക്കുന്ന ഒരു വീടാണത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തുന്ന അച്ഛൻ അമ്മയോട് ക്രൂരത കാണിക്കുന്നു. ആ സ്നേഹം വിലക്കപ്പെട്ടതുകൊണ്ട് അമ്മ അതിന് പകരം വീട്ടുന്നു. എന്റെ മനസ്സിനെ നോവിച്ച് നീ സുഖം കണ്ടെത്തുന്നു. നിന്നെ ആഹ്ലാദിക്കാൻ അനുവദിക്കാതെ ഞാൻ നിന്നെ നോവിക്കുന്നു. ഇവിടെ മാപ്പ് ചോദിക്കുന്നതിന് എന്തർത്ഥം? ഗളി,
1: എന്തോ
0: എനിക്ക് ഭ്രാന്താണെന്ന് നീ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? കരയാതെ കരയാതെ കിടന്നുറങ്ങിക്കൊള്ളൂ.

ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? അച്ഛനെവിടെ ഉണ്ട്? പക്ഷെ നിങ്ങളോട് സംസാരിക്കില്ല. യെസ്, അത് ഞാൻ തീരുമാനിച്ചാൽ മതി. മിസ് എലിസബത്ത്, എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ കാമുകന്റെ മകന്, ഒരുപക്ഷെ നിങ്ങളെക്കാളും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഒരു ചേട്ടൻ സംസാരിക്കുന്നു എന്ന് കരുതിയാൽ മതി.

നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ല. യെസ് ഐ സേ ഇറ്റ്സ് റോങ്. വേറൊരു സ്ത്രീക്ക് അവകാശപ്പെട്ടു കഴിഞ്ഞൊരു പുരുഷനെ തട്ടിയെടുക്കുന്നതിലല്ല ഒരു പെണ്ണിന്റെ മിടുക്ക്. ഇറ്റ് ഈസ് ചീപ്പ്.

0: എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നന്നായി, സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ വേറൊരു പെണ്ണിനെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? യു, ഇനി ഈ വീടിന്റെ പടി കയറിയ നിന്നെ ഞാൻ കൊല്ലും. പറഞ്ഞേക്കാം.
1: രവി, എനിക്ക് വന്ന ഫോൺ കോൾ
0: ഞാൻ അറ്റൻഡ് ചെയ്തു.
1: എന്തിന്?
0: എന്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട്.
1: മനസ്സിലായില്ല.
0: എന്റെ അച്ഛൻ ഇത്തരം ഫോൺ കോളുകൾ വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്.
1: നിന്റെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ?
0: അതെനിക്കറിയാം. പക്ഷെ ഭ്രാന്ത് പിടിച്ച കപ്പിത്താൻ ഓടിച്ചിട്ടുള്ള ഒരു കപ്പലും ഇന്നേ വരെ തുറമുഖം കണ്ടിട്ടില്ല.
1: സൂക്ഷിച്ച് സംസാരിക്കണം.
0: എനിക്ക് അച്ഛനെ ഇഷ്ടമാ, അമ്മയെ ഇഷ്ടമാ. ഞാൻ ഇഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. എന്റെ അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എങ്കിൽ എനിക്കൊരിക്കലും ഇത് പറയേണ്ടി വരുമായിരുന്നില്ല.
1: ഓ, നീ എന്നെ ഉപദേശിക്കുകയാണോ?
0: അതിന് സംശയമുണ്ട്.
1: എങ്കിൽ എനിക്കതിന്റെ ആവശ്യമില്ല. ആവശ്യം തോന്നുമ്പോൾ സ്വബോധമുള്ള ഒരാളോട് ഞാൻ ഇരുന്നെങ്കിലും അത് വാങ്ങിക്കൊള്ളാം.
0: അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടുള്ളൂ, എങ്കിലും പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും.
1: നിർത്ത്. വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോ, തലയ്ക്കു സ്വബോധമില്ലാത്തവരെന്ന് വെച്ച് ക്ഷമിച്ചപ്പോ, നീ അത് വെച്ച് മുതലെടുക്കുന്നു.
0: ഹലോ,
1: ഫോൺ ഇവിടെ തരൂ.
0: ഹലോ, ആരെയാണ് വേണ്ടത്? ഏ, ഗേളിയോ? അച്ഛൻ സമാധാനമായിട്ട് ഇരുന്നോളൂ, ഇത് എന്റെ ഭാര്യയുടെ കാമുകന. ഹലോ ഹലോ, ഭീരു.
1: നിന്നെ ഈ വീട്ടിലിരുന്ന് നിർത്താൻ കൊള്ളില്ല. എന്റെ പബ്ലിക് കോണ്ടാക്ട്സ് മുഴുവൻ നീ തീർക്കുന്നു. ഇപ്പോൾ ഫോൺ ചെയ്തത് വേണുവല്ലേ?
0: അതെ.
1: വേണു എന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആണെന്ന് നിനക്കറിയാമല്ലോ.
0: വേറെയും ചിലതുകൂടി ആണെന്നുള്ളതും എനിക്കറിയാം.
1: അങ്ങനെയുള്ള ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ നീ പഠിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ ചവിട്ടി ഇറക്കും, വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി തള്ളും.
0: ഒരിക്കലും എന്നെ കൊണ്ടുപോയതാണല്ലോ, ഇനി ഒരിക്കൽ അച്ഛനൊന്ന് പോയി നോക്കരുത്.
2: എന്താ എന്താ ഇവിടെ?
1: നീയാണ് എന്നെ വളം വെച്ചു കൊടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, അതെന്റെ മണ്ടത്തരം. ഭ്രാന്തന്മാരെ വീട്ടിൽ താമസിപ്പിച്ചാൽ ഒടുവിൽ എനിക്കാണ് ഭ്രാന്തെന്ന് ആളുകൾ പറയും.
2: അവനെ എങ്ങും കൊണ്ടുപോകണ്ട. നിങ്ങൾക്കൊക്കെ അത്ര ഉപദ്രവമാണെങ്കിൽ ഞാനും എന്റെ മോനും കൂടി ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞോളാം. അവനെ എങ്ങും കൊണ്ടുപോവല്ലേ?
1: പോ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താൻ ഒക്കുമോന്ന് ഇനിയെങ്കിലും നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം പോകാൻ ഒരുങ്ങി നിന്നുകൊള്ളണം. ഞാൻ ഡോക്ടർ വർമ്മയെ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കും.
2: മോനെ.
0: അമ്മേ, എനിക്ക് സമാധാനമായി. ഇനി ഇവിടെ നിന്നാ ഞാൻ ശരിക്കൊരു ഭ്രാന്തനായേക്കും.

0: ഡാഡി നോക്കിക്കോ, മിനിമോള് പഠിച്ച് ഡാഡിയേക്കാൾ വലിയൊരു ഡോക്ടറാവും.
1: അങ്ങനെയാണെങ്കിലേ ഡാഡിക്ക് വയസ്സാകുമ്പോ ഈ ആശുപത്രിയുടെ കാര്യങ്ങളെല്ലാം മിനിമോള് തന്നെ നോക്കേണ്ടി വരും.
0: ഓ, അതത്ര വലിയ കാര്യമാണ് അല്ലേ സിസ്റ്റർ? ഈ ഡാഡിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും വലിയ കാര്യമാണെന്ന്.
2: ഡാഡി കള്ളം പറയാ, മിനിമോള് വിചാരിച്ച ഇതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം.
0: കേട്ടോ കേട്ടോ, സിസ്റ്റർ പറഞ്ഞത് കേട്ടോ?
1: കേട്ടു.
0: അപ്പോൾ ഡാഡി തോറ്റു.
1: തോറ്റു, സമ്മതിച്ചിരിക്കുന്നു. ആ സിസ്റ്റർ, ആ 19-ലെ പേഷ്യന്റ് എങ്ങനെ ഇരിക്കുന്നു?
2: വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ.
1: കുറച്ച് കെയർഫുൾ ആയിരിക്കണം, ഒരു ബിഗ് പാർട്ടിയാണ്.
2: മുൻപ് കുറച്ചു കാലം ഏതോ മെന്റൽ സാനിറ്റോറിയത്തിൽ കിടന്നിരിക്കുന്നല്ലോ. എന്നാ കണ്ടിട്ട് വലിയ ഭ്രാന്തുള്ളതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല, വളരെ സൈലന്റാ.
1: അയാളുടെ മൂവ്മെന്റ് വാച്ച് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നു.
2: യാതൊരു ബഹളവുമില്ല, എപ്പോഴും ജനലിന്റെ അടുത്ത് അഴിയും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പ. ആ മുറിയായതുകൊണ്ട് നന്നായി, താഴെയുള്ള കാടും മരങ്ങളും കടലുമെല്ലാം കണ്ടോണ്ട് നിക്കാം.
0: 19-ലെ അങ്കിളിന് ഭ്രാന്തായോ ഡാഡി?
1: ഇല്ല മോളെ, ഇവളതിനിടെ രവിയുമായി കമ്പനിയായ. ആദ്യത്തെ ദിവസം ഞാൻ റൗണ്ടിന് ചെല്ലുമ്പോ അയാളെ വലിയ പേടിയായിരുന്നല്ലോ ഇവൾക്ക്.
2: അതൊക്കെ പോയി, ഇവിടെയുള്ള പേഷ്യൻസിന് എല്ലാം മിനിമോൾക്ക് പേടിയാ. പക്ഷേ അയാളുമായിട്ട് മാത്രം ഒറ്റ ദിവസം കൊണ്ട് ലോഹിയായി കഴിഞ്ഞു.
1: മനസ്സിന്റെ കുസൃതികൾ.
0: അങ്കിളിന്റെ അടുത്ത് മിനിമോൾക്ക് പോകാൻ പാടില്ലേ സിസ്റ്റർ?
1: പോകാം മോളെ.
0: അങ്കിൾ എന്നെ പിടിച്ച് തിന്നുമോ?
1: ഇല്ല മോളെ.

0: മോളെ പിടിച്ചു തിന്നുന്നത് മൂന്നാമത്തെ മുറിയിലെ അമ്മൂമ്മയാണ്.
1: ഇപ്പൊ മിനിമോൾക്ക് എപ്പോഴും അയാളുടെ അടുത്ത് പോകണം. ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് ചെറുതായി ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. എവിടെ ഏൽക്കാൻ?
0: അവൾക്കിഷ്ടമാണെങ്കിൽ ആ മുറി പൊയ്ക്കൊള്ളട്ടെ, പേടിക്കുമ്പോ രവി തന്നെ അവളെ പുറത്താക്കിക്കൊള്ളും.
2: പിന്നെ പിന്നെ എന്നെ അങ്ങും പുറത്താക്കൂല.
1: അത് ശരിയാ, അയാളുടെ മുഖത്തൊരു വെളിച്ചം വീഴുന്നത് മിനിയെ കാണുമ്പോ മാത്ര. എന്ത് കഥ പറയുന്നുണ്ടെന്നോ രണ്ടുപേരും കൂടി.
0: റിയലി?
2: എനിക്ക് കഥ പറഞ്ഞു തരാമെന്ന് അങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ.
0: എന്ത് കഥയാണ്?
2: രാജാവിനെ കൊന്ന രാജ്ഞിയുടെ കഥ. രാജാവിന് ഭ്രാന്താണെന്നും പറഞ്ഞ് രാജ്ഞിയും മന്ത്രിയും കൂടെ പിടിച്ചു പൂട്ടിയിട്ടു. രാജാവിന് വിഷം കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞു. പിന്നെ പിന്നെ ബാക്കി എങ്ങനെയാ ഡാഡി?
0: എനിക്കെങ്ങനെ അറിയും?
2: എന്നാൽ ഞാൻ പോയി അങ്കിളിനോട് തന്നെ ചോദിക്കാം. പോട്ടെ ഡാഡി.
0: ശരി, മോള് പോയി അങ്കിളുമായി കഥയും പറഞ്ഞിരുന്നോളൂ. ഡാഡി അങ്ങ് വരാം. മിനിയെ തടയരുത്, അവളിപ്പോ തന്നെ എന്നേക്കാൾ വലിയ ഡോക്ടറായി കഴിഞ്ഞിരിക്കുന്നു. സിസ്റ്റർ, രവിയുടെ കേസ് ഭേദമാക്കാനാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ 6 വയസ്സുള്ള ഈ കൊച്ചുകുട്ടി അത് സാധിക്കുമെന്ന് തോന്നുന്നു.
1: എനിക്കും അങ്ങനെ തോന്നി ഡോക്ടർ.
0: രവിക്ക് അയാളുടെ അച്ഛൻ പറയുന്നത് പോലെ അത്ര വലിയ അസുഖമൊന്നുമില്ല. സമ്പത്തിനു വേണ്ടി കൊതിക്കുന്ന ചില മനുഷ്യരുണ്ട്. നമുക്കെല്ലാം ഭക്ഷണവും ജലവും പോലെ ഒരു നെസസിറ്റിയാണ് അവർക്ക് സ്നേഹം. ആരെങ്കിലും ഒരാൾ സ്നേഹിക്കാനില്ലാതെ വന്നാൽ അത്തരക്കാർ ആകെ കഷ്ടത്തിലായി പോവും. സിസ്റ്ററിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ?
1: യെസ് ഡോക്ടർ.
0: 3 നേരം പട്ടിണി കിടന്നാൽ സിസ്റ്ററിന്റെ ശരീരം ക്ഷീണിക്കില്ലേ?
1: യെസ്.
0: മാസങ്ങൾ തന്നെ അതുപോലെ പട്ടിണിയായാലോ?
1: മരിച്ചു പോകും.
0: ഹൃദയത്തിന്റെ ഒരു ആഹാരമാണ് സ്നേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ, ഒരാൾക്ക് ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അത് അയാളുടെ കുറ്റമാകില്ലല്ലോ.
1: രവിയും അത്തരത്തിൽ പെടുന്ന ഒരാളാണെന്നോ?
0: എന്റെ കണക്കുകൂട്ടൽ ശരിയാവുമെങ്കിൽ. ഓ, വരൂ, റൗണ്ടിനുള്ള സമയമായി.
2: എന്നിട്ട്?
3: അങ്ങനെ ആ പാവം രാജാവ് ജയിലിൽ കിടന്ന് വെള്ളം പോലും കുടിക്കാതെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തന്നെത്താനെ കരഞ്ഞു. രാജ്ഞി കൊടുത്തയച്ച ഭക്ഷണം അയാൾ തൊടുക പോലും ചെയ്തില്ല.
2: രാജാവിന്റെ കൈ കെട്ടിയിരുന്നോ?
3: ഉവ്വ്, കട്ടിയുള്ള ഇരുമ്പ് ചങ്ങലയിട്ട് രാജാവിന്റെ കാലും കൈയും എല്ലാം പൂട്ടിക്കളഞ്ഞു.
2: അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ വയ്യാതെ പോയത്?
3: അതുകൊണ്ടും മാത്രമല്ല,
2: പിന്നെ
3: രാജാവിന് ഒന്നിലും വിശ്വാസമില്ലാതെ പോയി. നേരെ ചിരിച്ചു കാണിക്കുന്നവരെല്ലാം കാണാതിരിക്കുമ്പോ ചതിക്കുന്നവരാണെന്ന് അയാൾക്ക് മനസ്സിലായി.
2: മണ്ടൻ രാജാവ്.
3: അങ്ങനെയല്ല മിനിമോളെ, ഈ ലോകത്തിൽ ഇന്ന് സ്നേഹിക്കാൻ അറിയാവുന്നവർ വളരെ കുറവാ. എല്ലാ സ്നേഹത്തിന്റെയും പുറകിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായിരിക്കും. മിനിമോളെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന് കാണുമ്പോ മോളെയും ആളുകൾ വെറുക്കും.
4: നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുഞ്ഞിന് എന്തോന്ന് മനസ്സിലാകും?
3: ഓ, ഞാനതങ്ങ് മറന്നു. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, പറഞ്ഞാലോട്ട് മനസ്സിലാകൂല്ല. കുറെ കൂടി പ്രായമാകുമ്പോ എല്ലാം സ്വയം അനുഭവിച്ചറിയേണ്ടതാ.
2: ഞങ്ങൾ മിനിമോൾക്ക് കഥ പറഞ്ഞു തരികയില്ല.
4: നീ കഥ പറഞ്ഞുകൊടുക്കും മോനെ.
3: ശരി, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞത്?
2: രാജാവ് പട്ടിണി കിടന്ന് മരിച്ചു പോയോ?
3: ഇല്ല, മരിച്ചു പോയേനെ. പക്ഷെ അതിനിടയിൽ ഒരു ദിവസം സ്വർഗത്തു നിന്നൊരു മാലാഖ രാജാവിന്റെ വിഷമം കണ്ട് അവിടെ വന്നിറങ്ങി.
2: മാലാഖയോ?
3: അതെ, ഒരു കൊച്ചു മാലാഖ. ചുരുണ്ട മുടിയും കൊച്ചുമുഖവും നിഷ്കളങ്കത വഴിഞ്ഞൊഴുകുന്ന കൊച്ചു കണ്ണുകളുമുള്ള ഒരു കുഞ്ഞു മാലാഖ.
2: മാലാഖയുടെ പേരെന്താ?
3: മാലാഖയുടെ പേര് ആ പാവം രാജാവിനെ രക്ഷിക്കാമെന്ന ആ മാലാഖയുടെ പേര് മിനിമോളെന്നായിരിക്കും. അങ്കിളിന് ഇപ്പോൾ ആ കഥയുടെ അവസാനം അറിയില്ല. മോള് പോയി കളിച്ചോ, ഞാൻ പിന്നെ പറഞ്ഞുതരാം.
2: ശരി, പക്ഷേ പിന്നെ പറയണം. ഞാൻ നാളെ വരുമ്പോൾ ബാക്കി പറഞ്ഞു തരണേ. അങ്കിളിന്റെ അമ്മേ, ഞാൻ പോട്ടെ.
4: മോള് നാളെയും വരണം.
2: വരാം, പോട്ടെ അങ്കിൾ.
3: എങ്കിൽ മിനി ചെല്ലേ.
2: ബൈ ബൈ.
4: എന്തൊരു പ്രസരിപ്പ്.

0: ആറു വയസ്സേ ഉള്ളെങ്കിലും 60 വയസ്സിന്റെ ബുദ്ധിയാ. ആ ഡോക്ടറുടെ ഭാഗ്യം.
1: എന്റെ ആശ്വാസ കേന്ദ്രം.
2: ഇന്ന് വരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
3: അത് കള്ളം. വേണു പറഞ്ഞാ ഞാൻ വരില്ല എന്ന് തോന്നിയോ?
2: എന്നല്ല
3: വേണു, ഇന്നിപ്പോ ഈ ശരീരം മാത്രമേ എന്റെ സ്വന്തമായിട്ടുള്ളൂ. വേണു പറയുന്നത് എന്തും അനുസരിച്ച് പോകുന്ന വെറുമൊരു പാവയായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ.
2: Is it right?
3: അതെ വേണു, നേരു പറഞ്ഞ ഇന്ന് വരരുതെന്ന് പോലും എന്റെ മനസ്സ് എന്റെ ശരീരത്തോട് പറഞ്ഞതാണ്.
2: എന്നിട്ട് ശരീരം എന്ത് മറുപടി കൊടുത്തു?
3: ശരീരം പറഞ്ഞു, നീ പോടി, നീ ഇപ്പൊ വേണുവിന്റെ അടിമയാണ് എന്ന്.
2: ഗളി, സത്യമായിട്ടും ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി.
3: വേണു, എന്റെ സന്തോഷം എന്നെ കൈമോശം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നു എന്നതിൽ ശ്രദ്ധ നിലനിർത്തേണ്ടത് ഒരു കടമ മാത്രമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു.
2: നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ ഈ നഗരത്തിൽ ഇങ്ങനെ അധികം തുടർന്നാൽ ഒടുവിൽ അത് നിന്റെ ഭർത്താവ് അറിയും. അല്ല, അറിഞ്ഞതുകൊണ്ട് എനിക്കൊന്നുമില്ല.
3: പിന്നെ എനിക്കെന്താണ്?
2: നിനക്ക് ഈയിടെയായി രവിയെ കുറേശ്ശെ ഭയമുണ്ട്.
3: അത് ഭയം കൊണ്ടല്ല വേണു.
2: പിന്നെ
3: ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നിക്കൂടാത്തൊരു വികാരമുണ്ട്, ആകുലഭാവം.
2: രവിയോട് നിനക്ക് സഹതാപം തോന്നാൻ കാരണം? ഐ അണ്ടർസ്റ്റാൻഡ്. ചോദിച്ചത് മറന്നുകളയ.
3: വേണു, നമുക്ക് മറ്റെന്തിനെ കുറിച്ചെങ്കിലും സംസാരിക്കാം.
2: വരൂ, നമുക്ക് ബീച്ചിൽ പോയിരിക്കാം.
4: എന്തൊക്കെയുണ്ട് രവി? സിസ്റ്റർ ഇന്ന് മിനിമോളെ കണ്ടില്ല അല്ലേ?
5: അതുകൊണ്ടാണ് ആകെ ഒരു മടുപ്പ് കാണുന്നു.
4: അവളിപ്പോ വരും. ഞാൻ ഇറങ്ങുമ്പോ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതുവരെ കിടന്നുറങ്ങി. ഒടുവിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ കൂടെ പോരണമെന്ന് പറഞ്ഞ് വലിയ നിർബന്ധം. അവളുടെ അമ്മ സമ്മതിക്കൂ, വന്നാലുടൻ കാർ അയച്ചു കൊടുക്കാമെന്ന കണ്ടീഷനിലാ എന്നെ ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത്.
5: ഇങ്ങനെ കുട്ടികളെ ഓരോ ദുശീലികൾ പഠിപ്പിച്ചാൽ?
4: ഒരു കണക്കിന് സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. മുമ്പൊക്കെ ഞാൻ റൗണ്ട്സിന് വരുമ്പോ കൂടെ വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രവിയെ കിട്ടിയതോടെ അവൾക്ക് വീടേ വേണ്ടെന്നായിട്ടുണ്ട്.
1: എന്റെ ഭാഗ്യം.
4: അവിടെ ആരുമില്ല. എന്റെ വൈഫ് ഓൾസോ ഇസ് എംപ്ലോയിഡ്. പിന്നെ അവൾ തനിച്ചിരിക്കേണ്ടി വരും. ഇവിടെ വന്നാ പിന്നെ ഇവരെല്ലാം ഉണ്ടല്ലോ അല്ലേ സിസ്റ്റർ?
5: കൊള്ളാം. ഒരു ദിവസം മിനിമോൾ ഇവിടെ വരാതിരുന്ന ഇവിടുത്തെ സ്റ്റാഫ് മുഴുവനും കൂടി ഡോക്ടറുടെ വീട്ടിൽ സത്യാഗ്രഹത്തിന് വരും, നോക്കിക്കോ.
4: ആ രവി, ഇന്നലെ അമ്മ പോയി അല്ലേ?
1: ഉവ്, അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും.
4: ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടാണ്. ഒന്നാമത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തക്കവണ്ണം രവിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ സ്ത്രീകളല്ലേ, അവർക്ക് സ്വന്തം വീട്ടിലിരുന്നില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല.
1: പക്ഷേ അമ്മയ്ക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു.
4: അതൊക്കെ നാച്ചുറലാണ്. അതിരിക്കട്ടെ, രവിക്ക് തനിച്ചിവിടെ കഴിയാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം.
1: എനിക്ക് ഏകാന്തത വലിയൊരു ആശ്വാസമാണ് ഡോക്ടർ. ആരെയും കാണാതിരുന്നെങ്കിൽ എന്ന് പോലും തോന്നുന്നു. ദിവസവും രാവിലെ മിനിമോള് മാത്രം കുറെ നേരം കാണാൻ വന്നുകൊണ്ടിരുന്ന എനിക്ക് ഇവിടെ നിന്ന് പോവാനേ മനസ്സ് വരില്ല.
5: ഡോക്ടർ, ആ 14-ലെ പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയമാവുന്നു.
4: ഓ, സിസ്റ്റർ പോയി കൊടുത്തോളൂ.
5: യെസ് ഡോക്ടർ.
4: രവി, ഒരു കാര്യം ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. രവിയുടെ പാർട്ട്ണർ, ഐ മീൻ ലൈഫ് പാർട്ട്ണർ, ഇതുവരെ രവിയെ കാണാനായി ഇവിടെ വന്നില്ലല്ലോ.
1: എന്നെ എത്രയും കുറച്ച് കാണുന്നു, ഞാൻ അത്രയ്ക്കും സമാധാനമായിട്ടിരിക്കും. ഡോക്ടർക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ?
4: അതെ, എങ്കിലും നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് അകൽച്ചയായിരിക്കുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല.
1: ഡോക്ടർ, എല്ലാവരും പരസ്പരം അകന്നല്ലേ കഴിയുന്നത്?
4: എന്നുവച്ചാൽ?
1: ഈ അടുപ്പമെന്ന് പറയുമ്പോൾ ശാരീരികമായ അടുപ്പം എന്നത് കവിഞ്ഞ് മറ്റൊരർത്ഥമുണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല.
4: മാനസികമായി അടുക്കാൻ കഴിയില്ലേ?
1: അതെല്ലാം വെറും ഷോ ആണ് ഡോക്ടർ, വെറും ഹിപ്പോക്രസി. എന്നിൽ നിന്ന് എത്രയോ അകലെയാണ് എന്റെ അമ്മയും അച്ഛനും ഭാര്യയും ഒക്കെ തന്നെ.
4: അമ്മയും
1: ആയിരിക്കണമെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ അവർ വന്നിരിക്കുന്നത് ഏതമ്മയും അങ്ങനെ ഇരുന്നു പോവും.
4: എന്തുകൊണ്ട്?
1: ഓരോ കുട്ടിയും അവർ നിർമ്മിക്കുന്നത്

0: എന്ന കളിവീടിന് അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കാറില്ലേ? ആരെങ്കിലും അത് ചവിട്ടിക്കളഞ്ഞ അവർ ദുഃഖിക്കാറില്ലേ? മനുഷ്യ മനസ്സ് ഇങ്ങനെയാണ് ഡോക്ടർ. സ്വന്തം സൃഷ്ടികളോട് എപ്പോഴും ഒരു വാത്സല്യം അറിയാതെ വന്നു പോകും.
1: വളരെ വിചിത്രമായ ചിന്താഗതികളാണ് രവിയുടേത്.
0: അതാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്.
1: സീനിയർ ഡോക്ടർ വന്നല്ലോ, പേഷ്യന്റിനെ പരിശോധിക്കാമോ?
0: മിനിമോൾ എന്താ വൈകിയത്? നമുക്ക് കാറ്റാടിമരത്തിന്റെ ഇലകൾ ഒടിച്ചുകൊണ്ടുവന്ന് ഈ മുറി അലങ്കരിക്കണ്ടേ?
2: അതല്ലേ ഞാൻ ഓടി വന്നത്. കമോൺ അങ്കിൾ, നമുക്ക് പോകാം.
1: വെയിലൊന്നും അറിയിട്ട് പോരെ രവി, അതുവരെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കും.
0: ശരി ഡോക്ടർ.
1: എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. മിനിമോളെ, ഇന്നൊരല്പം ലേറ്റ് ആണ് ഡ്യൂട്ടിക്ക്.
2: അയ്യോ കണ്ടേ കണ്ടേ,
0: മിനിമോൾ ആള് മോശമല്ലല്ലോ.
2: സ്വർഗത്തിൽ പോയിരുന്നാലും മിനിമോൾ അവിടെ വന്ന് കണ്ടുപിടിക്കും.
0: മോള് മിടുക്കിയല്ലേ, ഇനി മോള് പോയി വിളിക്ക്, അങ്കിള് വന്ന് കണ്ടുപിടിക്കണം.
2: ശരി, കണ്ണടച്ച് വേണം, ഞാൻ വിളിക്കുമ്പോഴേ തുറക്കാവൂ.
0: ആ അത്രേ ഉള്ളൂ.
2: കണ്ണു തുറക്കല്ലേ?
0: ഇല്ല. ഈ കടലാസ് ഇങ്ങനെ മടക്കി, പിന്നെ ദാ ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ എടുത്ത് ദാ ഇനി തുറക്കണം. നോക്കിക്കോണേ.
2: ഹായ് കപ്പൽ.
0: ഇതിൽ നമുക്ക് രണ്ടു പേർക്കും കൂടെ കടലിന്റെ അക്കരെ ചെന്ന്. ഉണ്ട്, ഏഴ് കടലും കടന്ന് അങ്ങനെ ചെല്ലുമ്പോ അവിടെ എന്താണ്?
2: ഏഴു നിലയുള്ള കൊട്ടാരം.
0: മിടുക്കി. കഥയെല്ലാം ഓർമ്മയുണ്ടല്ലോ.
2: പിന്നല്ലേ, അങ്കിൾ പറഞ്ഞു തന്ന കഥയെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
0: ആഹാ, എന്നാൽ ഒരു കഥ പറയ കേക്കട്ടെ.
2: ശരി, പറയാൻ പോണേ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു.
0: ആഹാ.
2: രാജാവിന് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു.

0: മിനിമോളുടെ പാട്ട് അസലായി.
1: ഓ ഡോക്ടർ, ഇവിടെ ഞാൻ കണ്ടതേയില്ല.
0: നിങ്ങൾ എങ്ങനെ കാണാനാണ്? എല്ലാം മറന്നിരിക്കില്ലേ?
1: ശരിയാ ഡോക്ടർ, ജീവിതത്തിൽ ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ലാത്ത ഞാൻ ഇന്ന് ആഹ്ലാദം കൊണ്ട് എന്നെ തന്നെ മറന്നുപോയി ഡോക്ടർ.
0: 3 മാസം കൊണ്ട് രവിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ സ്നേഹം ഒരായുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും മിനിമോളിൽ നിന്ന് എനിക്ക് കിട്ടില്ല. സത്യത്തിൽ രവിയോട് എനിക്ക് അസൂയ തോന്നുന്നു.
2: ഈ ഡാഡി വന്ന് ഞങ്ങളുടെ പാട്ട് മുടക്കി. ഇനിയിപ്പോൾ അങ്കിളാണ് പാടേണ്ടത്.
0: അങ്കിള് പിന്നെ പാടും മോളെ. ഇപ്പൊ മോള് പോയി കളിക്ക്. എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്.
1: കുസൃതി കൂടുതലാണെങ്കിലും ഇവൾക്ക് എന്തൊരു അനുസരണയാ.
0: ആ രവി, ഞാൻ വന്നത് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം പറയാനാണ്. രവിക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടം കാണില്ല എന്നെനിക്കറിയാം. എങ്കിലും ആവശ്യമില്ലാതെ ഒരു ഭ്രാന്താശുപത്രിയിൽ ഇങ്ങനെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ.
1: ഭ്രാന്താശുപത്രി എന്ന പേരിന് കുറെ കൂടി പറ്റിയത് ഇതിനപ്പുറത്തുള്ള ലോകമല്ലേ ഡോക്ടർ. ജനിച്ചിട്ട് ഇത്രയും നാളൊരു ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ 3 മാസങ്ങൾ മാത്രമാണ് സ്വബുദ്ധിയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം കിട്ടിയത്.
0: അങ്ങനെയൊന്നും ചിന്തിക്കരുത്. രവി നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലേക്കല്ലേ ഇപ്പോൾ പോകാൻ തുടങ്ങുന്നത്?
1: ബന്ധുക്കൾ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നതാ എനിക്ക് മനസ്സിലാകാത്തത്. രക്തബന്ധമുള്ളവർക്ക് ഒപ്പം ഹൃദയബന്ധവും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ശരി ശരി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇവിടെ വരും.
0: അമ്മ നാളെ വരും, ഒപ്പം നിങ്ങളുടെ ഭാര്യയും ഉണ്ടായിരിക്കും. ഇന്നവർ ഫോൺ ചെയ്തിരുന്നു.
1: റിയലി? ഗേളിയും വരുന്നുണ്ടോ?
0: എന്താണ്?
1: ഇതേവരെ ഇങ്ങോട്ട് കാണാതിരുന്നപ്പോ എനിക്ക് അതിശയം തോന്നിയിട്ടില്ല. എന്നാൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല.
2: ഈ ഡാഡിയുടെ ഒരു രഹസ്യം പറച്ചിൽ
1: എല്ലാം കഴിഞ്ഞു മോളെ.

0: മോളിങ് വന്നേ.
1: എന്താണ് അങ്കിൾ?
0: മോൾക്ക് സങ്കടം തോന്നുവോ?
1: എന്തിന്?
0: സങ്കടം തോന്നുകില്ലെങ്കിൽ പറയാം.
1: പറയൂ
0: അങ്കിൾ. അങ്കിൾ
2: മോളെ.
1: എന്താ ഡാഡി അങ്കിൾ പറയുന്നത്? മിനിമോൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല.
2: അത് അങ്കിളിന്റെ സുഖക്കേടെല്ലാം ഭേദമായി. അങ്കിൾ ഇനി ഇവിടെ നിന്ന് പോകും. മോളെന്താ ഒന്നും മിണ്ടാത്തത്?
0: മിനിമോള് പിണക്കമാണോ?
1: എല്ലാരോടും പിണക്കമാണ്.
0: ഓ എന്റെ ദൈവമേ, സ്നേഹത്തിന്റെ ചങ്ങലകൾക്ക് എന്തൊരു ബലമാണ്.
2: അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ?
3: ഓ ഡോക്ടർ,
2: ഒരിക്കലും ഒരു കാരണവശാലും പിണങ്ങരുത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി മാത്രമേ രവിയുടെ മുന്നിൽ നിൽക്കാവൂ. എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കണം. ഒരു ഭാര്യയുടെ പെരുമാറ്റം പോലെ ഇരിക്കും ഭർത്താവിന്റെ സ്വഭാവം.
3: ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം.
2: പക്ഷേ ശ്രദ്ധിക്കുകയാണെന്ന് രവിക്ക് തോന്നരുത്. എന്നും വൈകുന്നേരം കുറച്ച് നടക്കാനിറങ്ങണം. പാർക്കിലോ ബീച്ചിലോ ഒന്ന് ചുറ്റിയടിച്ച് രവിയുടെ മനസ്സിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഗേളി, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
3: ഉണ്ട് ഡോക്ടർ.
2: ഒരു നല്ല ഭർത്താവായിരിക്കാൻ ഒരുപക്ഷെ ഇതുവരെ രവിക്ക് കഴിയാതിരുന്നത് നിങ്ങളുടെ കൂടി സഹകരണക്കുറവ് കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ലാത്ത ഒരു ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. പറയുന്നത് കൊണ്ട് വിഷമമൊന്നുമില്ലല്ലോ?
3: ഇല്ല.
2: എങ്കിൽ ഗേളി ചെല്ലൂ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അമ്മ വരൂ, ഇരിക്ക്. രവി എവിടെ?
4: അവൻ മിനിമോളെ ആശ്വസിപ്പിക്കുകയാണ്. പിണക്കം തീർക്കാനുള്ള ബദ്ധപ്പാടില്ല.
2: ഇവിടെ എത്രയോ പേഷ്യൻസ് വന്നിരിക്കുന്നു, പക്ഷെ ഒരൊറ്റയാളുമായി മിനി ഇങ്ങനെ അടുത്തിട്ടില്ല. രവിക്കും അവൾ പ്രാണനായി കഴിഞ്ഞിരിക്കുന്നു.
4: അവന് പക്ഷേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. ഇനിയിപ്പോ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഇവന് സന്തോഷമായിക്കൊള്ളും.
2: അക്കാര്യം പറയാനാണ് ഞാൻ അമ്മയെ വിളിപ്പിച്ചത്. ഇപ്പറയുന്ന കാര്യം രവിയോ ഗേളിയോ അല്ലെങ്കിൽ എന്തിന്, അമ്മയല്ലാതെ മറ്റാരും തന്നെ അറിയാൻ പാടില്ല.
4: എന്താണ്? പറയൂ ഡോക്ടർ.
2: ഇവിടുത്തെ താമസത്തിനിടയിൽ ഞങ്ങൾ രവിയുടെ കംപ്ലീറ്റ് സ്റ്റഡി നടത്തി. അതിനിടയിലാണ് ഇക്കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്.
4: എന്ത് കാര്യം?
2: രവിക്ക് ഒരച്ഛനാകാൻ ഭാഗ്യമില്ല.

0: രവി, എൻ്റെ എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണിതെന്നറിയോ?
1: എന്ത്?
0: ഈ ബീച്ചിൽ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ വന്നൊന്നിരിക്കുക എന്ന്.
1: ഗളി, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. തെറ്റെന്റേത.
0: ഇന്നെങ്കിലും ഇങ്ങനെ തോന്നിയല്ലോ. ഞാൻ കരുതിയത് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷവും എന്നോട് പഴയതുപോലെ പെരുമാറുമെന്നാണ്.
1: ഇന്നും നീ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് ഓർക്കുമായിരുന്നില്ല.
0: നമ്മൾ ബീച്ചിൽ വന്നിരുന്ന കാര്യവും മിനിമോൾക്ക് എഴുതുവോ?
1: എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. ദിവസവും ഓരോ കത്ത് വീതം അയച്ചു കൊടുക്കുമെന്ന് ഞാൻ പോരുമ്പോൾ അവളോട് പറഞ്ഞതാ.
0: എന്നിട്ട് ഇതേവരെ മറുപടിയൊന്നും വന്നില്ലല്ലോ. ആ കുട്ടി നിങ്ങളെ മറന്നു കാണും.
1: ഒരിക്കലുമില്ല. മിനിക്ക് എന്നെയും എനിക്ക് അവളെയും ഈ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല.
0: സ്വന്തമായിട്ട് ഒരു മോളുണ്ടായിക്കഴിഞ്ഞാലും. രവി, ഞാൻ രവിയോടൊരു കാര്യം പറയാൻ പോവാ. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ ബീച്ചിലേക്ക് വന്നത് തന്നെ.
1: അതെന്താ വീട്ടിൽ വെച്ച് പറയാൻ വയ്യാത്തൊരു കാര്യം?
0: വീട്ടിൽ വെച്ച് പറയാമായിരുന്നു, എങ്കിലും എനിക്കിതാണ് ഇഷ്ടം. ഈ സന്ധ്യയും സൂര്യൻ മുങ്ങുന്ന കടലും തണുത്ത കാറ്റും മാത്രം സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്കത് എന്റെ രവിയെ അറിയിക്കണം.
1: പറയാ.
0: ഞാൻ അല്ലെങ്കിൽ വേണ്ട രവി. പിന്നെ രവി ഒരു അച്ഛനാകാൻ പോകുന്നു.
1: ഇല്ല ഇല്ല.

0: എന്താ രവി, എന്താ വല്ലാതായത്? നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ സന്തോഷം തോന്നുന്നില്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പിന്നെന്താ?
1: വേണുവുമായിട്ടുള്ള സുഹൃത് ബന്ധം നീ കുറെ കൂടി നേരത്തെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു.
0: രവി,
2: നീ മുകളിലേക്ക് കയറിപ്പോക്കോളൂ. എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ അവൾ വന്ന് കുറെ പ്രസംഗിച്ചേക്കും. ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ.
3: അങ്ങനെ നിങ്ങൾ അങ്ങ് ആശ്വസിക്കൊന്നും വേണ്ട. ആരാ ഇപ്പൊ മുകളിലേക്ക് കയറിപ്പോയത്?
2: കോപിച്ചാണല്ലോ വരവ്.
3: തമാശയാക്കണ്ട, കോപിച്ചിട്ട് തന്നെയാ.
2: അത് അപകടമാണല്ലോ.
3: അപകടം? ഇതിനേക്കാൾ വലിയ ഒരു അപകടം എനിക്ക് എന്ത് വരാനാ? സ്വന്തം ഭർത്താവ് വെറും ഒരു വേശ്യയെ വിളിച്ചോണ്ട് വന്ന് ഭാര്യ താമസിക്കുന്ന അതേ വീട്ടിൽ താമസിപ്പിക്കുന്നു പറഞ്ഞാൽ?
2: ഇതെന്റെ വീടാണ്.
3: തെറ്റ്, ഇത് നിങ്ങളുടെ കെട്ടിടമായിരിക്കും. പക്ഷേ ഇതിനൊരു വീടെന്ന് പറയുന്നത് ഞാനും നിങ്ങളും രവിയും ഗേളിയും എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നോണ്ട് കൂടിയാ.
2: നിങ്ങളാരും താമസിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല.
3: നന്ദി. രണ്ടാമതൊരു ഭാര്യ കൂടി വന്നു എന്ന് കരുതിയ മതി അല്ലേ?
2: അങ്ങനെയെങ്കിൽ അങ്ങനെ. എലിസബത്ത് മുകളിലത്തെ നിലയിൽ താമസിക്കും, നീയും രവിയും ഗേളിയും താഴത്തെ നിലയിലും. ഇതെന്റെ തീരുമാനമാണ്.
3: മൂന്നാമത് വേറൊരു സ്ത്രീയെ കൂടി വിളിച്ചോണ്ട് വരാമായിരുന്നില്ലേ? സ്ഥലത്തിന് പ്രശ്നം ഉണ്ടാവില്ല.
2: എനിക്ക് തോന്നിയാൽ ഞാൻ അത് ചെയ്യും. ഭാരതി, നീ എന്നെ ഇനിയും ശരിക്കറിഞ്ഞിട്ടില്ല. കൂടുതൽ സംസാരിക്കാതെ പോ, കൊന്നുകളയും ഞാൻ.
3: ഇനി ഒരു കൊലയും കൂടി ആവശ്യമുണ്ടോ?
2: എതിര് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി.
3: പറയൂ, അനുസരിക്കാം. എലിസബത്തിന് മുകളിലേക്ക് പാലോ കാപ്പിയോ മറ്റോ കൊണ്ടു കൊടുക്കണോ?
2: ഞാൻ പറഞ്ഞാൽ നീ അതും ചെയ്യും.
3: എന്റെ പട്ടി നിങ്ങളെ അനുസരിക്കും.
2: എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ അനുസരിക്കും.
3: ഇല്ല ഇല്ല ഇല്ല,
1: അടിക്കരുത്
2: രവി.
1: എന്റെ അമ്മയുടെ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല.
2: നീ സംസാരിക്കരുത്.
1: ഇത്രയും കാലം സംസാരിച്ചിട്ടില്ല, പക്ഷെ ഇനി
2: നീ സംസാരിക്കും.
1: സംശയമുണ്ടോ?
2: എന്നോട് കളിക്കരുത്.
1: എനിക്ക് ഈ ലോകത്ത് ആരെയും ഭയമില്ല. ഇത്രയും കാലം എല്ലാത്തിനെയും ഭയപ്പെട്ടു, ഇപ്പോൾ ഒന്നിനോടും ഭയമില്ല. എല്ലാത്തിനോടും വെറുപ്പ് മാത്രം എനിക്ക്.
2: നിനക്ക് വീണ്ടും ഭ്രാന്തിളകിയിരിക്കുന്നു.
1: ഇളകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എങ്കിൽ എല്ലാത്തിനെയും ഒരു വെട്ടുകത്തിയെടുത്ത് അരിഞ്ഞു തള്ളുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ഈ വലിയ കെട്ടിടത്തിന് തീ വയ്ക്കുവാൻ എനിക്ക് ശക്തി കിട്ടിയവന്.
0: രവി, സമാധാനപ്പെട്.
1: സമാധാനം എന്നൊന്നും പറയാതെ യാതൊരു അർത്ഥവുമില്ലാത്തൊരു വെറും പദം മാത്രമല്ലേ അമ്മേ അത്?
0: മോനെ.
1: അമ്മ വിളിക്കുമ്പോൾ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. എന്നാൽ ഈ മനുഷ്യൻ എന്നെ മോനെ എന്ന് വിളിച്ചാ എനിക്ക് എങ്ങനെ അത് കേട്ട് വിശ്വസിച്ച് വിളി കേൾക്കാൻ കഴിയും?
0: ഇവിടെ ഇപ്പൊ എന്തുണ്ടായി?
2: അവന് ഭ്രാന്താണ്.
1: അല്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. ഭാര്യയും എല്ലാമായി താമസിക്കുന്ന വീട്ടിലേക്ക് എവിടെ നിന്നും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥിരമായി താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കാണ് ഭ്രാന്ത്. ഗേളി,
0: എന്തോ
1: ഇവിടെ വരൂ. ഇതാ ഇവിടെ നോക്ക്. ഭ്രാന്തുണ്ടെന്ന് തോന്നുവോ? എന്നാൽ ഇന്നൊരു വലിയ ഭ്രാന്തത്തരം ഈ സുന്ദരിയും കാണിച്ചു. ഒരിക്കലും അച്ഛനാവാൻ ഭാഗ്യമുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി തള്ളിയ ഈ പുരുഷനോട് ലജ്ജാവിവശയായി അവൾ മന്ത്രിച്ചു. അയാളൊരു അച്ഛനാകാൻ പോകുന്നുവെന്ന്.
0: രവി,
1: ഞാനിത് എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. ഡോക്ടർ അമ്മയോട് വിവരം സംസാരിക്കുമ്പോ മുറയ്ക്ക് പുറത്തുനിന്ന് ഞാനെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു.
3: ഗേളി, നീ എന്റെ മോന്റെ ജീവിതം തുലച്ചു.
1: ഗേളിയോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അവൾക്ക് കിറുക്ക. അമ്മയ്ക്കും അത് തന്നെ. ഒന്നിനും കൊള്ളാത്തൊരു പുരുഷനെയാണ് കെട്ടിയിരിക്കുന്നുള്ള വിവരം അവളോട് നേരത്തെ പറഞ്ഞു കൊടുക്കായിരുന്നില്ല അമ്മേ.
2: ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്.
1: നിർബന്ധമില്ല. സ്വബുദ്ധിയില്ലാത്ത കുറെ പേരെ വിളിച്ചുകൂട്ടി വെറുതെ പ്രസംഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
2: വളരെ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ രവിയോട് പറയുന്നു.
1: എനിക്കിപ്പോൾ ഒന്നിലും ഗൗരവം കാണാൻ കഴിയില്ല. ഇതേവരെ എല്ലാം ഗൗരവമായി കണ്ടതാണ് എന്റെ തെറ്റ്. ഏതായാലും പറയാൻ തുടങ്ങിയതല്ലേ, പറഞ്ഞോളൂ.
2: നീ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പോണം.
1: സന്തോഷം.
2: എവിടെ പോയി കിടന്നു തൊലഞ്ഞാലും ഇനി ഒരിക്കലും ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല.
1: സമ്മതം.
0: അയ്യോ, ഈ മഴയും ഇടിയുമുള്ള രാത്രിയിൽ ഇവൻ എങ്ങോട്ട് പോകാനാ?
1: അതൊരു സുഖമുള്ള അനുഭവമായിരിക്കും.

0: എങ്കിലിനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട.
1: ഒരപേക്ഷയുണ്ട്, എന്നൊരടിയും തന്ന് ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കണം. അച്ഛൻ ഞെട്ടുന്നത് കാണാൻ രസമുണ്ട്. ഇത് കാണുമ്പോ എനിക്ക് കുറെയൊക്കെ സമാധാനം ഉണ്ടാകുന്നു. അമ്മേ, ഞാൻ പോകുന്നു. ഗേളി, പ്രസവിച്ചു കഴിയുമ്പോ കുഞ്ഞിന് തെറ്റിദ്ധാരണകളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ.
2: എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ.
3: ഇപ്പൊ നീ എങ്ങോട്ട് പോവാനാ മോനെ?
1: എന്റെ ആശ്വാസ സങ്കേതത്തിലേക്ക്. എന്നെ സ്നേഹിക്കുന്ന ഒരാത്മാവെങ്കിലും ഈ ഭൂമുഖത്തുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ പോകുന്നു അമ്മേ. അച്ഛനോടൊരു അപേക്ഷയുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്താശുപത്രിയിൽ കഴിയാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛൻ പണം കൊടുത്തോളൂ.
0: സന്തോഷപൂർവം.
1: വളരെ നന്ദി. യാത്ര ചോദിക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല, എന്നാലും എല്ലാവരോടും യാത്ര ചോദിക്കുക. ആരും എന്നെ കാണാൻ വരരുത്, ആരും എന്നെ ഓർക്കുക പോലും ചെയ്യരുത്. കാരണം നിങ്ങളെയെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
3: രവി, രവി, എന്റെ മോനെ.

0: രവി ഇവിടെ?
1: എന്നെ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ.
0: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല
1: ഡോക്ടർ. ഞാനിവിടെ കഴിഞ്ഞോളാം. എല്ലാ മാസവും ബില്ല് അച്ഛന്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഞാനിവിടെ കിടന്നോട്ടെ.
0: അതെന്തിനാണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്?
1: ഇവിടെ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ, ആശ്വാസമുള്ളൂ. ദിവസവും മിനിമോളെ കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി, എനിക്ക് സന്തോഷം കിട്ടും.
0: രവി, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ മിനിമോൾക്ക് അയച്ചിരുന്ന ചെറിയ ചെറിയ കത്തുകളെല്ലാം എന്റെ കയ്യിൽ കിട്ടി. അവളെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല.
1: അതെന്താ?
0: അവളെ കുറെ അധികം ദൂരെയുള്ള ഒരു നഴ്സറി സ്കൂളിൽ കൊണ്ട് ചേർത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോലും മാസത്തിൽ ഒരു ദിവസം മാത്രമേ അവളെ കാണാൻ പറ്റുകയുള്ളൂ.
1: അപ്പോ മിനിമോൾ ഇവിടെ ഇല്ലേ?
0: ഇല്ല.
1: പിന്നെ എവിടെ ചെന്നാണ് എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുക?
0: സോറി, നിങ്ങൾ അവളെ ഡിസ്റ്റേബ് ചെയ്യരുത് എന്നെനിക്ക് അപേക്ഷയുണ്ട്. പഠിത്തത്തിനിടയിൽ നിങ്ങൾ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ.
1: ഓ, ശരിയാണ്.
0: രവിക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം.
1: മിനിമോളില്ലാത്ത ഈ സാനിറ്റോറിയത്തിൽ കിടന്നിട്ട് എനിക്കെന്ത് കിട്ടാൻ? ഞാൻ പോകുന്നു ഡോക്ടർ.
0: എങ്ങോട്ട്?
1: അറിയില്ല. ഇനി വിശ്രമത്താവളങ്ങളില്ല, അത് മാത്രം എനിക്കറിയാം.
0: വീട്ടിലേക്ക് പോകുന്നില്ലേ?
1: വീടോ? ആ, പോട്ടെ. മിനിമോള് വരുമ്പോ അങ്ങടെ സ്നേഹം പറയണം.
0: ഓൾറൈറ്റ്.
1: വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച ആശ്വാസം തേടിയ ഒരു വഴിയാത്രക്കാരൻ ഇവിടെ വന്നിരുന്നുവെന്നും അതൊരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് മനസ്സിലായപ്പോ അയാൾ എങ്ങോട്ടോ പോയെന്നും പറഞ്ഞേക്കണേ.
0: പറയാം.
1: ഞാൻ പോകുന്നു ഡോക്ടർ.
2: അകലെ അകലെ ആശ്വാസം. യശുശരീരനായ പ്രഗത്ഭ എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ പി പത്മരാജൻ എഴുതിയ നാടകത്തിന്റെ പുനരാവിഷ്കാരം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രവി, ജയറാം, ഡോക്ടർ വർമ്മ, സുരേഷ് ഗോപി, അച്ഛൻ നെടുമുടി വേണു, അമ്മ ആനന്ദവല്ലി, ഗേളി ഭാഗ്യലക്ഷ്മി, വേണു ജി ആർ നന്ദകുമാർ, നഴ്സ് അമ്പിളി, മിനിമോൾ ഗൗരി പി കൃഷ്ണ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത് ചിത്രം അഷ്ടപതി. പി ഭാസ്കരൻ്റെ വരികൾക്ക് വിദ്യാധരൻ്റെ സംഗീതം.

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കി കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.

11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.